ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം, പുതിയപള്ളി. ഇന്ന് ശകവർഷം 1947, വൈശാഖം 18. മലയാള വർഷം 1201, മേഘം 25. 2026 മെയ് 8, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. 7:45 രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി എന്ന വിഷയത്തിൽ പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ അഗത്തിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ ശ്രീ നജ്മുദ്ദീൻ കെ കെ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടി, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചാറ്റൽ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിലായി രേഖപ്പെടുത്തിയ താപനില. കവരത്തി ദ്വീപിൽ 35 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അഗത്തി ദ്വീപിൽ 34 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 29 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അമിനി ദ്വീപിൽ 36 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. മിനിക്കോയ് ദ്വീപിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ദേശഭക്തി ഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി, തിരുവനന്തപുരം റിലേ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി ഇനി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. കാലാവധി 6 മാസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് 12-ാം ശമ്പള കമ്മീഷൻ. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് LDF സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ആ കാലാവധി ഈ മാസം 23-ന് അവസാനിക്കാനിരിക്കെയാണ് കാലാവധി നീട്ടണമെന്ന് മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായ സമിതി ആവശ്യപ്പെട്ടത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കാൻ വിസമ്മതിച്ചതോടെ ഗവർണർ RN രവി നിയമസഭ പിരിച്ചുവിട്ട് ഉത്തരവിറക്കി. നാളെ രാവിലെ 10-ന് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ എടുക്കാത്തവർക്ക് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. ഈ മാസം 30-ന് അവസാനിക്കുന്ന രജിസ്ട്രേഷനിൽ സംസ്ഥാനത്ത് പകുതിയോളം കർഷകരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൊലപാതകം നടത്താൻ ബോധപൂർവ്വം ശ്രമമുണ്ടെങ്കിലേ പ്രതിക്കെതിരെ വധശ്രമക്കേസ് നിലനിൽക്കൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇക്കാര്യം തെളിയിക്കാനായില്ലെങ്കിൽ വധശ്രമക്കേസിൽ ശിക്ഷ നൽകാനാവില്ല എന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി.
1: സംസ്ഥാനത്ത് പുതിയൊരു സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരുപിടി പ്രതീക്ഷകളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ജനവിധി കേവലം ഒരു രാഷ്ട്രീയ മാറ്റമല്ല, അത് ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ്. നാടിന്റെ വികസനം ദ്രുതഗതിയിലാകണം, ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, വിലക്കയറ്റം നിയന്ത്രിക്കപ്പെടണം, ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ ഗുണമേന്മയുള്ളതും ഏവർക്കും പ്രാപ്യമായതുമാകണം. ഇങ്ങനെ പോകുന്നു സാധാരണക്കാരുടെ പ്രതീക്ഷകൾ. തൊഴിലില്ലായ്മയും PSC നിയമനങ്ങളിലെ അനിശ്ചിതത്വവും യുവജനങ്ങളുടെ പ്രധാന ആശങ്കയാണ്.
2: ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതാണ് ഒരു ഗവൺമെന്റ് ജോലി. PSC എക്സാംസിന് ഒരുപാട് പേർ അപ്ലൈ ചെയ്യുന്നുണ്ട്.
1: വിദ്യാർത്ഥിനിയായ ദേവു കൃഷ്ണ S. നാഥ്.
2: പക്ഷേ PSC ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് നിയമനം ലഭിക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നായാലും PSCയുടെ ഭാഗത്തുനിന്നായാലും അവരുടെ എഫേർട്ട്, ടൈം, എനർജി ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് നിയമനം നടപ്പിലാകുന്നില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഫേവർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് മാറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. വൊക്കേഷണൽ കോഴ്സസ് അതുപോലുള്ളവ, ഇതിന്റെയൊക്കെ അഭാവത്തിൽ ഒരുപാട് കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഈ ബ്രെയിൻ ഡ്രെയിൻ തടയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
3: PSC നിയമനത്തിന്റെ ഒരു മന്ദതയാണ് പൊതുവെ, കാരണം ഇപ്പോ എക്സാമുകൾ നടത്തുന്നുണ്ട്, അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്.
1: PSC ഉദ്യോഗാർത്ഥിയായ അർജുൻ AM.
3: പക്ഷെ അതിനനുസരിച്ച് നിയമനം നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള നിയമനം നടത്തുന്നുണ്ട്. ഉദാഹരണം ഇപ്പൊ LDC ഒക്കെ ലിസ്റ്റ് കഴിഞ്ഞ 2025 ഓഗസ്റ്റിന് വന്നതാണ്. അതിനുശേഷം അതിനിപ്പോ ഏകദേശം 9 മാസത്തോളമായിട്ട് 100 നിയമനങ്ങളിൽ പോലും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ല, അതായത് തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലകളിൽ പോലും നടക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ പുതിയൊരു വിദ്യാർത്ഥി ഈ ഒരു മേഖലയായിട്ട് വരുമ്പോ അവനെ സംബന്ധിച്ച് അവൻ നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് എക്സാമുകളുണ്ട്, പ്രിലിംസ്, മെയിൻസ്. ഈ രണ്ട് എക്സാമുകൾ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അവന് നിയമനം ലഭിക്കുന്നു. അപ്പൊ ഒരു പുതിയ വിദ്യാർത്ഥി വരുമ്പോ അവന് അതിലൊരു ഒരു പ്രതീക്ഷ കാണില്ലാത്ത രീതിയിലാണ് ഒരു ഇത്.

0: ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള ഒരു കോഴ്സുകളാണ് ഇപ്പോഴും പിന്തുടർന്നു പോകുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഇവിടുത്തെ കോഴ്സുകൾ പലതും പഴയ രീതിയിലുള്ള കോഴ്സുകൾ തന്നെയാണ്. ഇപ്പോഴും സിലബസുകളാണെങ്കിലും ഇപ്പോഴും പഴയ രീതിയിലാണ്. അവിടെ ഒരു ആധുനികവൽക്കരണ രീതിയിലുള്ള സംഭവം നടക്കുന്നില്ല. അതേകൂട്ടന്നെ വിദേശത്ത് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവൻ അവിടെ ഒരു കോഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്.
1: ഇനിയുള്ള 5 വർഷത്തിൽ കേരളത്തിന് എന്ത് മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും.
2: വിദ്യാർത്ഥിനിയായ സൗപർണിക സുരേഷ്,
1: PSC റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് നിയമനം ഉറപ്പു വരുത്തുക, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രത്യക്ഷമായ മാറ്റം കാണാൻ സാധിക്കുക, കുട്ടികളെ കൂടുതലായി സ്കിൽ കോഴ്സ് പഠിപ്പിക്കുക, അതായത് സയൻസ് മാത്രമല്ല ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ തുടങ്ങിയ വിഭാഗത്തിലെ കുട്ടികൾക്കും സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുക, അവര് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതായിരിക്കണം ഒരു സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവജനങ്ങൾക്കായി.
2: പൊതുഗതാഗത സംവിധാനത്തിലെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു?
3: ഞാൻ സ്ഥിരമായി പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ്.
2: KSRTC യാത്രികയായ അജിത അരവിന്ദ്,
3: യാത്രാ ചെലവിന്റെ കാര്യം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. പിന്നീടുള്ളത് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുന്നു ബസ്സിന് വേണ്ടിയിട്ട്. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് മറ്റു സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് യാത്രാ ചെലവുകൾ കുറച്ച് സബ്സിഡി നിരക്കിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ബസ്സിനകത്ത് സീറ്റ് സംഭരണം, KSRTCയിൽ കയറുമ്പോൾ മിക്കവാറും എല്ലാ സീറ്റുകളും റിസർവ് ചെയ്തിട്ട് പോകുന്ന അത് കാരണം പലപ്പോഴും ദീർഘദൂര യാത്രകളിൽ മുഴുവൻ സമയവും നിന്ന് തന്നെ യാത്ര ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു.
2: തീരദേശ മേഖലയിലെ സുരക്ഷയും പുനരധിവാസവും സംബന്ധിച്ച ആശങ്കകൾ ഒരു മത്സ്യത്തൊഴിലാളി പങ്കുവയ്ക്കുന്നു.
4: നമ്മുടെ തീരദേശത്ത് മൺസൂൺ കാലഘട്ടം വരുവാൻ ഇനി കുറച്ച് നാളുകളിലൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.
2: ജാക്സൺ പൊള്ളയിൽ
4: ഏറെ ആശങ്കയോടുകൂടെ തന്നെയാണ് തീരദേശ സമൂഹവും മീൻപിടുത്ത സമൂഹവും കടന്നു പോകുന്നത്. കാരണം എല്ലാ കാലവും കേരളത്തിന്റെ കടൽത്തീരം കടലാക്രമണങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാകാറുണ്ട്. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സമൂഹം എല്ലാ മൺസൂൺ കാലഘട്ടങ്ങളിലും മുറവിളി കൂട്ടി തെരുവിലിറങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് തീരദേശ സമൂഹം കടന്നു പോകുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിലെ തീരദേശ ഗ്രാമങ്ങൾ പരിശോധിച്ചാലും കടലാക്രമണം അതിരൂക്ഷമാവുമ്പോൾ ഭവനങ്ങളും ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ട് വെറും കൈയുമായിട്ട് ഗോഡൌണിലേക്ക് മാറേണ്ട അല്ലെ സ്കൂൾ ചിന്തകളിലേക്ക് മാറേണ്ട ഒരു ജനവിഭാഗമായിട്ട് മീൻപിടുത്ത സമൂഹം ഇന്നും മാറുകയാണ്. കൂടാതെ പരിഹരിക്കപ്പെടാത്ത കേരളത്തിലെ 24 മുകളിൽ ഹാർബറുകൾ ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പുഴി ഹാർബറിലെ മത്സ്യബന്ധനത്തിന് പോയിട്ട് ഓരോ വർഷവും ജീവൻ അപഹരിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും അതുമൂലം പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് കഴിഞ്ഞ 5 വർഷക്കാലം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത്തരം കാര്യങ്ങളെ ചെവിക്കൊള്ളുകയോ പരിഹരിക്കുകയോ ചെയ്യാത്തതിന്റെ ദുരന്തങ്ങൾ ഞങ്ങൾ ഓരോ വർഷവും കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ പുതിയ സർക്കാരുകൾ വരുമ്പോൾ അവിടെ ശാസ്ത്രീയമായ ഇടപെടലാണ് അവിടെ വേണ്ടത്. ആ ശാസ്ത്രീയമായ ഇടപെടലിലൂടെ അല്ലാതെ എന്ത് നിർമ്മാണങ്ങൾ നടത്തിയാലും അവിടെ ദുരന്തഭൂമിയായി തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ മീൻപിടുത്ത സമൂഹത്തെ കേട്ടുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുതലപ്പൊഴിയെ ദുരന്തഭൂമിയിൽ നിന്ന് കരകയറ്റുവാനുള്ള പുതിയ സമീപനങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്നുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുകയാണ്.
2: കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും വന്യജീവി ശല്യവും കർഷകരെ എങ്ങനെ ബാധിക്കുന്നു?
5: എന്റെ പേര് R.അനിൽകുമാർ. ഞാൻ ഒരു കർഷകനാണ്. പ്രധാനമായി കാർഷിക മേഖലയിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം. ആ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കർഷകർക്കുണ്ടാകുന്ന കൃഷിനാശം ചെറുതല്ല. അതോടൊപ്പം തന്നെ ഇതിന് വില്ലപ്പിക്കുന്ന കാര്യത്തിൽ നെൽകർഷകർക്കാണെങ്കിൽ ഇപ്പോൾ 30 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിട്ടുള്ള ഈ കൃഷിമോട് കൊടുക്കുമെന്നാണ് പറയുന്നത്. 30 രൂപ കിട്ടിയാലും നെൽകർഷകന് വരാതില്ല. സ്വാമിനാഥ കമ്മീഷൻ കേന്ദ്രമന്ത്രി സമർപ്പിച്ച ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിനേക്കാൾ 50% വില വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ളതായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റൊക്കെ തത്വത്തിൽ അംഗീകരിച്ചതായിട്ടാണ് വാർത്തകൾ കണ്ടത്. പക്ഷെ അത് നടപ്പാക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ചെലവ് അധികരിക്കുകയാണ്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വളത്തിന്റെ വില, കീടനാശിനിയുടെ വില, ഇതെല്ലാം തന്നെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മിക്കവാറും അതിനകത്തൊക്കെ MRP പോലും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കീടനാശിനിയുടെ കാര്യത്തിലൊക്കെ അതൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ്. നെൽകർഷക മേഖലയാണെങ്കിൽ നല്ല വിത്തുകൾ ലഭ്യമാക്കപ്പെടുന്നില്ല. കർഷകർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. വിത്തുകൾ വന്ന് വിതച്ചു കഴിയുമ്പോഴത്തേക്കാണ് വിത്ത് മുളയ്ക്കാതെ വരുന്ന സ്ഥിതിയുണ്ട്. സ്വാഭാവികമായി ഇതിന്റെയൊക്കെ ഒരു കാലവർഷത്തിന്റെ ഒക്കെ ഒരു കണക്ക് നോക്കിക്കൊണ്ടാണ് ഈ വിത്ത് വിധം ഉണ്ടാകുന്നത്. അത് വ്യക്തി വിതയ്ക്കാതിരുമ്പോഴത്തേക്ക് സ്വാഭാവികം വീണ്ടും വിത്തുകൾ സംഘടിപ്പിച്ച് വിതയ്ക്കേണ്ടിരുമ്പോഴത്തേക്ക് സ്വാഭാവിക ആ കാലാവധി കഴിഞ്ഞു പോകും. ആ കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവിക ഒരു വെള്ളത്തിന്റെ ശല്യം ഉണ്ടാകും.

0: ഇതെല്ലാം പ്രധാനപ്പെട്ട കാർഷിക നഷ്ടമായി മാറുകയാണ്.
1: ഓൺലൈൻ വിപണിയുടെ സ്വാധീനത്തിൽ ചെറുകിട വ്യാപാരികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചെറുകിട വ്യാപാരിയായ ബിനോയ് ജോസഫ്.
2: ഓരോ വ്യാപാര സ്ഥാപനത്തെയും വെച്ച് നോക്കി കഴിഞ്ഞാല് നമ്മളൊരു 5-6 വർഷം മുമ്പ് ചെയ്തിരുന്ന കച്ചവടത്തിന്റെ അതിനെക്കാട്ടിലും വളരെ ഒരു കുറവാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വ്യാപാര സ്ഥലം വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, പിന്നെ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് മുന്നോട്ട് നമുക്ക് എന്നാ സംഭവിക്കും നമുക്ക് അറിയുന്നില്ല. നമ്മളിപ്പോ മനസ്സിലാക്കുന്നിടത്തോളം കസ്റ്റമേഴ്സ് തീരെയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് വന്ന് ഇടിച്ചിട്ട് നമുക്ക് ഭയങ്കര തിരക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഒരാൾ വരാൻ വേണ്ടി, ഒരു കസ്റ്റമർ വരാൻ വേണ്ടി നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടൗണുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൗണിൽ ഒരു 2000 സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു 100 സ്ഥാപനത്തിനെ വരുമാനം ഉള്ളതുള്ളൂ. ബാക്കി 1900 സ്ഥാപനങ്ങളും വെറും ഒരു ഇരിപ്പിടം മാത്രമാണ്, പലർക്കും ഒരു ഇരിപ്പിടം മാത്രമാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ വേറെ എന്നാ ചെയ്യാനാണ്, വേറെ എന്ത് പണിക്ക് പോകാനാണ്, നമുക്ക് ആപ്പാട് അറിയാവുന്ന ഇതേ ഉള്ളൂ. പിന്നെ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് തൊട്ട് ഇരുന്ന ആളുകളായതുകൊണ്ട് കുറച്ച് പ്രായമൊക്കെ ആയി, അതുകൊണ്ട് അവരങ്ങ് ഒരു ഇരിപ്പിടം പോലെ അങ്ങിരുന്ന് പോകാം. പിന്നെ ചിലരൊക്കെ മക്കളൊക്കെ വരുമാനമായവരുണ്ട്, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഇരിപ്പിടം, വേറെ വീട്ടിൽ എന്ത് ചെയ്യാനാന്നുള്ള അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ടൗണുകളും നിർജീവമായ ടൗണുകളായിട്ട് മാറും. നമ്മുടെ കേരളത്തിലെ ടൗണുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ജീവിത ചെലവും സാധാരണ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു?
3: ഞാൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്റെ ഹസ്ബൻഡും.
1: ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഉഷ ബാലൻ.
3: ക്ഷേമ പെൻഷൻ കൊണ്ട് വളരെ അധികം നമുക്കത് കിട്ടുന്നതിന്റെ വലിയ ഒരു സഹായമാണ്. അത് കുടിശ്ശിക കൂടാതെ എല്ലാ മാസവും കിട്ടിയ കറക്റ്റാ മരുന്നിനും എല്ലാത്തിനും അത് ഉപകാരപ്പെടും. പിന്നെ ഇനി പുതിയ സർക്കാർ കൂട്ടിത്തരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നു.
1: ഒരു നല്ല ഭരണത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്നതാണ്. അതിനായി തൊഴിൽ, കൃഷി, ആരോഗ്യരംഗം, ഗതാഗതം, സാമൂഹ്യ സുരക്ഷ എല്ലാ മേഖലകളിലും സമതുലിതമായ വികസനം അനിവാര്യമാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുകയും സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് ഭരണത്തോടുള്ള വിശ്വാസം ശക്തമാകുന്നത്. പരാതികളില്ലാത്ത ഒരു ഭരണ സംവിധാനമല്ല, മറിച്ച് പരാതികൾ കേൾക്കാനും അവ പരിഹരിക്കാനും സന്നദ്ധതയുള്ള ഒരു ഭരണകൂടമാണ് നമുക്ക് വേണ്ടത്. സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
4: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
8: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
7: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
8: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
8: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
8: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
8: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 43:50. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനം

0: അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റ് ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
2: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടറി കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടറി കഴകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്ടറി കഴകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
4: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI, CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
2: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171-ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3-ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി

0: സംഘടന അറിയിച്ചു. മൂന്ന് പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച എം വി ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5:00 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റിഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7th class വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീത സഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി മീഡിയം വേവ് 206.

മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടി, 7:45 രവീന്ദ്രനാഥ ടാഗോർ ജയന്തി എന്ന വിഷയത്തിൽ PM ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ അഗത്തിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ ശ്രീ നജ്മുദ്ദീൻ KK പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടി, ശേഷം 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കവരത്തി. ഇനി ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പാടിയത് KG മാർക്കോസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കവരത്തി ദ്വീപ് വിശേഷം. അറിയിപ്പ്: നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഈ മാസം 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എനൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് 2 ഘട്ടങ്ങളായി നടത്തുന്നു. ഘട്ടമൊന്ന് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഘട്ടം 2 ജനസംഖ്യാ കണക്കെടുപ്പ്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാനമായ വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരണത്തിലേക്കുള്ള ഒരു സുപ്രധാനമായ മാറ്റമാണ്. ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക, സാംസ്കാരിക, വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496 282 383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496 282 383. ദ്വീപ് വിശേഷം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണ്ണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാർ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്ത് നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമ വിദഗ്ധർ പറയുന്നു.
0: അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണ്ണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വിയറ്റ്നാം സഹമന്ത്രി വു ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ UAE തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി UAE സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം

0: സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 റൺസിനാണ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസെടുത്തു. മഴ മൂലം മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ മെയ് 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52-ാം ഘട്ടത്തിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2-ാം സീഡായ ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടി എന്ന പരിപാടി കേൾക്കാം.

0: ഫാട്ട് ഫെട്ടി.
1: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫോൺ ഇൻ പരിപാടിയായ ഫാട്ട് ഫെട്ടിയാണ്. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, ആകാശവാണി അല്ലേ?
1: അതെ, ആകാശവാണി കവരത്തിയുടെ ഫോൺ ഇൻ പരിപാടിയായ ഫാട്ട് ഫെട്ടിയാണ്. ഖാജ ഹുസൈൻ ചേത്തലാത്ത് നിന്നാണല്ലേ? സുഖായിരിക്കുന്നോ? പിന്നെ ഖാജ ഹുസൈന്റെ കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു? ആകാശവാണിയുടെ ഫാട്ട് ഫെട്ടിയിൽ വിളിച്ച് ഇന്ന് എന്തൊക്കെയാണ് പറയാനുള്ളത് ഖാജ ഹുസൈന്?
2: ഒരു നല്ല മാപ്പിള പാട്ടല്ലയോ ആ പാട്ടിനെ തന്നെ ചൊല്ലിത്തേട്ടെ. ആദായമണി സമദായമണി,
1: അങ്ങനെ തുടങ്ങുന്ന പാട്ടാണല്ലേ?
2: ഓ,
1: അഹദായവനെ സമദായവനെ എന്ന് തുടങ്ങുന്ന ഐഷാബീഗം പാടിയ ആ ഒരു പാട്ട് വേണം. ആർക്കു വേണ്ടിയാ ഹാജ ഈ പാട്ട്?
2: ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും,
1: ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഖാജ ഹുസൈൻ ഈ ഒരു പാട്ട് ആവശ്യപ്പെടുന്നത്. ഞാൻ ചെത്തലാത്ത് ദ്വീപിൽ വന്നിരുന്നു, ഖാജ ഹുസൈനെ അന്വേഷിച്ചു, കാണാൻ പറ്റിയില്ല.
2: ഓ,
1: അറിഞ്ഞോ?
2: പി
1: പി എന്നെ വിളിച്ചിരുന്നു ഖാജ ഹുസൈനെ കാണാൻ പോവാം, പക്ഷെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഇൻഷാള്ള ഇനി ഒരിക്കൽ വരുമ്പോ, ചെത്തലാത്തിൽ വരുമ്പോ ഖാജ ഹുസൈനെ കാണാൻ വരാം. രണ്ടുപേര് പാടിക്കൂടെ? അപ്പൊ ശരിയായ സമയത്ത് നമുക്ക് നന്നായിട്ട് പാടാം. ഓക്കെ, നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാല്ലേ? ഓക്കെ, ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഖാജ ഹുസൈൻ ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അമനോഹരമായ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഇനിയും വിളിക്കാം.

ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
3: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോം.
2: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
3: ദീപിള ഇളുത്തുകാരിലെ കഥയും കവിതയും പാട്ടും വിഷളവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
4: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
2: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
3: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി.
1: ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു
3: പാട്ടോർമ്മയിലൂടെ. 90 തികഞ്ഞിൽ ആകാശവാണി.

0: ആകാശവാണി കവരത്തി. പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി. ഈ വിഷയത്തെ ആസ്പദമാക്കി പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ അഗത്തിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ നജ്മുദ്ദീൻ കെ കെ സംസാരിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്നലെ മെയ് 7 രവീന്ദ്രനാഥ ടാഗോർ ജയന്തി. 1861 ഭാരതീയ മണ്ണിന് ലഭിച്ച ആ ആത്മതേജസിന്റെ ജന്മദിനം. പക്ഷേ ഗുരുദേവന്റെ സ്മരണ ഒരു ദിനം കൊണ്ട് അവസാനിക്കുന്നതല്ലോ, അത് കാലത്തെ അതിജീവിക്കുന്ന നിത്യവസന്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ആ സ്മരണാസുഗന്ധം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മഹാമനസ്സിന്റെ ജീവിതത്തിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും ഒരു യാത്ര നമുക്കൊന്നിച്ച് നടത്താം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൊണ്ടടക്കുക, മനസ്സിൽ ഒരു ചിത്രം തെളിയട്ടെ. കൊൽക്കത്തയിലെ ജോറസാങ്കോ തറവാടിന്റെ വിലേജനാലക്കരികിൽ നിശബ്ദനായി ഒരു കൊച്ചുബാലൻ ഇരിക്കുന്നു. പുറത്ത് പ്രകൃതി അതിന്റെ എല്ലാ ഭംഗിയിലും നിറഞ്ഞു നിൽക്കുന്നു. മരങ്ങൾ അതിന്റെ ഇലകളനക്കുന്നു, പക്ഷികൾ നിറയെ പാടുന്നു. ഇടതൂർന്ന ചില്ലകൾക്കിടയിലൂടെ വെയിൽ നാമ്പുകൾ പൊന്നുപോലെ അരിച്ചിറങ്ങുന്നു. എന്നാൽ ആ ബാലൻ വെറുമൊരു കാഴ്ചക്കാരനായിരുന്നില്ല. തന്റെ അകമേ തുടിക്കുന്ന ഹൃദയം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ അനുഭവിച്ചറിയുകയായിരുന്നു. ആ ബാലൻ പിൽക്കാലത്ത് ലോകം മുഴുവൻ ഗുരുദേവൻ എന്ന് വിളിച്ച രവീന്ദ്രനാഥ ടാഗോർ ആയിത്തീർന്നു. 1861 മെയ് 7 ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ടാഗോർ സാധാരണ കുട്ടികളെപ്പോലെ ആയിരുന്നില്ല. മറ്റുള്ളവർ 4 ചുവരുകൾക്കുള്ളിലെ ക്ലാസ് മുറികളിൽ അടച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ വിദ്യാലയം കണ്ടെത്തിയത് ആകാശവും മണ്ണും കാറ്റും ഉൾക്കൊള്ളുന്ന പ്രകൃതിയിലായിരുന്നു. കണിശമായ ചട്ടക്കൂടുകളെ അദ്ദേഹം മനസ്സുകൊണ്ട് എതിർത്തു. പകരം ആകാശത്തിന്റെ വിശാലത നിരീക്ഷിച്ചു, കാറ്റിന്റെ സംഗീതം ഒപ്പിയെടുത്തു. തന്റെ ചിന്തകളെ ഓരോന്നായി വികാരസാന്ദ്രമായ കവിതകളാക്കി രൂപാന്തരപ്പെടുത്തി. ഒരു കൊച്ചു കഥ കൂടി മനസ്സിൽ കാണൂ. ഒരിക്കൽ കുഞ്ഞു ടാഗോറിനെ സ്കൂളിലേക്ക് അയച്ചു. എന്നാൽ ഭാവനകളെ നിശബ്ദമാക്കുന്ന മരവിപ്പിക്കുന്ന ആ 4 ചുവരുകൾക്കുള്ളിൽ അദ്ദേഹം അസ്വസ്ഥനായി. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ആ നോവ് നീണ്ടുനിന്നു. അടിമുടി മൗനം പൂണ്ട അദ്ദേഹത്തിന്റെ നിശബ്ദതയ്ക്ക് അന്നൊരു വലിയ അർത്ഥമുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം കുട്ടികൾക്ക് ഒരിക്കലും ഒരു പഞ്ചരത്തിനുള്ളിലെന്ന് തോന്നാത്ത പ്രകൃതിയോടൊപ്പം നെഞ്ചുയർത്തി പഠിക്കാവുന്ന ഒരിടം സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത് ആ മൗനത്തിന്റെ ആഴമാണ്. ആ സ്വപ്നം പൂത്തുനിന്ന ഇടമാണ് ശാന്തിനികേതനം വിശ്വഭാരതീയ സർവകലാശാലയും. അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചതിങ്ങനെ: വിശ്വഭാരതി റെപ്രസെന്റ്സ് ഇന്ത്യാസ് ഹോസ്പിറ്റാലിറ്റി ടു ഓൾ ദ വേൾഡ്. വിശ്വം മുഴുവൻ ഒരു കൂട്ടിൽ ഒന്നിക്കുന്ന ഇടം. പ്രിയപ്പെട്ടവരെ, ടാഗോറിന്റെ ജീവിതം വെറും സുഖസൗകര്യങ്ങളുടെയോ സർഗാത്മകതയോടെ മാത്രമോ കഥയായിരുന്നില്ല. ആ ജീവിതത്തിൽ അതിതീവ്രമായ ദുഃഖങ്ങളും ഏകാന്തതയും ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ അമ്മയുടെ നിഴൽ മറഞ്ഞു. പിന്നെ ജീവിത സഖിയായ മറുനാളിനിയും മക്കളിൽ ചിലരും അകാലത്തിൽ വിട പറഞ്ഞു. ജോറസാങ്കോയിലെ ആ വലിയ വീടിനുള്ളിൽ തങ്ങി നിന്ന നിശബ്ദതയെക്കുറിച്ച്, വിങ്ങുന്ന ശൂന്യതയെക്കുറിച്ച് ഒന്ന് ഓർത്തുനോക്കൂ. എന്നാൽ എവിടെയാണ് ടാഗോറിന്റെ മഹാത്മ്യം നാം തിരിച്ചറിയുന്നത്? വേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ആ ഹൃദയം തയ്യാറായില്ല. തന്റെ നോവിനെ, കണ്ണീരിനെ, നിഷ്ഠബോധത്തെ അദ്ദേഹം പ്രാർത്ഥനാ നിർഭരമായ കവിതകളാക്കി ഉയർത്തി. ആവരികൾ അദ്ദേഹത്തിന്റെ മാത്രം ആശ്വാസമായില്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹൃദയങ്ങൾക്ക് തണലായി മാറി. അങ്ങനെയാണ് ഗീതാഞ്ജലി പ്രവി കൊണ്ടത്, ആത്മാവിന്റെ ഗാനങ്ങൾ. അതിൽ പറയുന്നു: ദൗ ഹാസ്റ്റ് മെയ്ഡ് മീ എൻഡ്ലെസ്, സച്ച് ഈസ് ദൈ പ്ലഷർ. ദിസ് ഫ്രെയിൽ വെസൽ ദൗ എംപ്റ്റിയസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഫില്ലസ് ഇറ്റ് എവർ വിത്ത് ഫ്രഷ് ലൈഫ്. അതെ, നിറഞ്ഞും കവിഞ്ഞും ഒഴുകുന്ന ജീവന്റെ നിത്യത. മറ്റൊരു നിമിഷം കൂടി ഞാൻ പങ്കുവെക്കാം. തന്റെ ബംഗാളി കവിതകൾ ഒരു ചെറിയ കെട്ടാക്കി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ടാഗോർ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ആദ്യം അവിടെ അദ്ദേഹം തികച്ചും അപരിചിതനായിരുന്നു. എന്നാൽ ആ ലളിതമായ വരികൾ WB Yeatsനെ പോലുള്ള മഹാപ്രതിഭകളുടെ കൈകളിൽ എത്തിയപ്പോൾ അവർ സ്തബ്ധരായിപ്പോയി. വൈകാതെ ലോകം മുഴുവൻ ആ പൗരസ്ത്യ ശബ്ദത്തിനായി കാതോർത്തു. അങ്ങനെ 1913 ആ ചരിത്ര നിമിഷം പറന്നു. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ യൂറോപ്യൻ ഇതര വ്യക്തിയായി രവീന്ദ്രനാഥ ടാഗോർ മാറി. ഭാരതത്തിൽ നിന്നൊരു നിശബ്ദ കവി.

0: your final spiritual shelter. My refuge is humanity. I will not buy glass for the price of diamonds, and I will never allow patriotism to triumph over humanity as long as I live.
1: ഇനി ഒരു കരുത്തുറ്റ കഥ കേൾക്കാം. 1919 ഭാരതം ഒരു കറുത്ത ദുരന്തത്തിന് സാക്ഷിയായി. ജാലിയൻ വാലാബാഗിലെ രക്തച്ചൊരിച്ചിൽ. നിഷ്കളങ്കരായ നൂറുകണക്കിന് ആളുകൾ വെടിയേറ്റ് മരിച്ചടിഞ്ഞു. ടാഗോർ അത്യന്തം ദുഃഖിതനായി, ക്ഷുഭിതനായി. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം നൽകിയ സർപദവി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പകയുടെ ചൂടിലല്ല, മനസ്സാക്ഷിയുടെ ശാന്തമായ വിളികേട്ട് അദ്ദേഹം ഒരു നിശ്ചയമെടുത്തു. വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു, "I wish to stand shorn of all special distinctions by the side of those of my countrymen who, for their so-called insignificance, are liable to suffer degradation not fit for human beings."
2: തനിക്ക് ലഭിച്ച ഉന്നത ബഹുമതി ബ്രിട്ടീഷ് അധികാരികൾക്ക് തിരികെ നൽകിക്കൊണ്ട് അദ്ദേഹം വിപ്ലവത്തിന്റെ മറ്റൊരു രൂപം കാട്ടിത്തന്നു. അതായിരുന്നു ടാഗോർ, പോരാളിയുടെ കരുത്തുള്ള കവി. ഇനി സർഗപ്രതിഭയുടെ മറ്റൊരു മുഖത്തേക്കൊന്ന് കണ്ണോടിക്കാം. സംഗീതം. 2000-ത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചത്. വികാരങ്ങളും അഗാധമായ ആത്മീയതയും നിറഞ്ഞ ആ ഗാനങ്ങളാണ് രവീന്ദ്രസംഗീതം. അതിലൊന്നാണ് ഏകലാചലോരെ, നിന്റെ വിളിക്ക് ആരും ചെവി കൊടുത്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കൂ എന്ന ആത്മവിശ്വാസത്തിന്റെ ഗീതം. ഇംഗ്ലീഷിൽ, "ഇഫ് ദേ ആൻസർ നോട്ട് ടു ദൈ കോൾ, വാക്ക് അലോൺ. ദേ ആൻസർ നോട്ട് ടു ദൈ കോൾ, വാക്ക് അലോൺ. ഇഫ് ദേ ആർ അഫ്രൈഡ് ആൻഡ് കോവർ മ്യൂട്ട്ലി ഫേസിംഗ് ദ വോൾ, ഓപ്പൺ ദ മൈൻഡ് ആൻഡ് സ്പീക്ക് ഔട്ട് അലോൺ." ഒരു ശാന്തമായ സായം സന്ധ്യഭാവനയിൽ കാണൂ. ആരോ ഒരാൾ മനോഹരമായ ഒരു രവീന്ദ്രസംഗീതം മൂളുന്നു. ഭാഷ അറിയില്ലെങ്കിൽ പോലും ആ സ്വരമാധുരി നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുതലോടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ മായാജാലം. അദ്ദേഹത്തിന്റെ രണ്ട് ഗാനങ്ങൾ രണ്ടു രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങളായി മാറി. ഭാരതത്തിന്റെ ജനഗണമനയും ബംഗ്ലാദേശിന്റെ അമർ സോനാർ ബംഗ്ലയും. എത്ര അപൂർവമായ നേട്ടം! ഒരു മനുഷ്യൻ, രണ്ട് രാഷ്ട്രങ്ങൾ, ഒരു വിശ്വചേതന. വാർദ്ധക്യത്തിൽ തൂലിക മാറ്റിവെച്ച് ടാഗോർ ബ്രഷ് കയ്യിലെടുത്തു. ഔപചാരിക പരിശീലനമൊന്നുമില്ലാതെ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. സർഗാത്മകത എല്ലാ രൂപത്തിലും അദ്ദേഹത്തിലൂടെ പുഴ പോലെ ഒഴുകുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. എന്നാൽ സകലതിനുമുപരി അദ്ദേഹത്തിന്റെ വലിയ സന്ദേശം മനുഷ്യത്വത്തെക്കുറിച്ചായിരുന്നു. ഭൂമിശാസ്ത്രപരമായ അതിരുകളോ ഭാഷകളുടെ വൈവിധ്യമോ മതങ്ങളുടെ വേർതിരിവുകളോ നമ്മെ ഭിന്നിപ്പിക്കരുതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരുണ്യത്താലും പരസ്പര ധാരണയാലും കോർത്തിണക്കപ്പെട്ട ഒരു ലോകമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഒന്നാലോചിച്ചു നോക്കൂ, കുട്ടികൾ സന്തോഷത്തോടെ ചിറക് വിരിച്ചു പഠിക്കുന്ന, മനുഷ്യർ പേടിയില്ലാതെ തലയുയർത്ത് ജീവിക്കുന്ന, വൈവിധ്യങ്ങളെ ഭയക്കാതെ ബഹുമാനിക്കുന്ന ഒരു ലോകം. അതായിരുന്നു ടാഗോറിന്റെ സ്വപ്നം. ഇന്നും ആ സ്വപ്നം നമ്മെ തേടിയെത്തുന്നുണ്ട്. 1941 ഓഗസ്റ്റ് 7 രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ചു. പക്ഷേ ആ ശബ്ദം എപ്പോഴെങ്കിലും നിലക്കുമോ? ഇല്ല. കാരണം ടാഗോർ ഭൂതകാലത്തിലെ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, നമ്മുടെ വർത്തമാനകാലത്തിന്റെ കൂട്ടുസാന്നിധ്യവും ഭാവിയിലേക്കുള്ള വെളിച്ചവുമാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കൊൽക്കത്തയിലെ ജനാലക്കലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി മടങ്ങാം. ആ ബാലൻ ഇപ്പോഴും അവിടെയുണ്ട്, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട്, എഴുതിക്കൊണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാലാതിവർത്തിയായി മുഴങ്ങുന്നു. ബി ഫിയർലെസ്, ബി ക്രിയേറ്റീവ്, ബി ട്രൂലി ഹ്യൂമൻ. ഭയമില്ലാത്തവരാകുക, സർഗാത്മകതയുള്ളവരാകുക, യഥാർത്ഥ മനുഷ്യരാകുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും, ഇതിൽ രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളുമായി സംസാരിച്ചത് PM ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ അഗത്തിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ നജ്മുദ്ദീൻ KK. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുരം.

കെൻഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ

വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഉദിത് നാരായണൻ, അനുരാധ പൊതുവാൾ എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം സഞ്ജീവ് ദർശൻ. ചിത്രം മൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത ഗാനം സീരു എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ശിവം മഹാദേവൻ പാടിയത്. ഗാനരചന വിവേക, സംഗീതം ഇമ്മൻ ഡി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവർ പാടിയത്. ചിത്രം കൗരവർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഒരു ഗാനം കൂടി. പി കെ എന്ന ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി സോനു നിഗം പാടിയത്. ഗാനരചന സ്വാനന്ദ് കിർക്കരെ, സംഗീതം ശാന്തനു മൊയ്ത്ര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപ്പള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധി മാർഗത്തിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൌത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നുപോവുകയായിരുന്നല്ലോ നമ്മൾ. ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ വന്ന ഒരു കരി നിയമത്തിനെതിരെ ഗാന്ധിജി സമരം ചെയ്യുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ചില നിബന്ധനകളോടെ അദ്ദേഹത്തെ വിട്ടയച്ച ദക്ഷിണാഫ്രിക്കയിലെ അധികാരികൾ ഒരു സന്ധിക്ക് ഒരുങ്ങി. ഗാന്ധിജി ഈ സന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുവെങ്കിലും ഗാന്ധിജി ചോദ്യം ചെയ്യപ്പെട്ടു. തുടർന്നുള്ള സംഭവങ്ങൾ പുസ്തകത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു. സന്ധ്യയെപ്പറ്റി വോട്ട് ചെയ്യാൻ ഞാൻ യോഗത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അധ്യക്ഷനും മറ്റു നേതാക്കന്മാരും ഉറപ്പോടെ കൂടെ നിന്നു. ആ പ്രധാനമായി ഉണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം അധ്യക്ഷൻ സന്ധ്യയുടെ

സ്വഭാവത്തെ വിശദമാക്കിക്കൊണ്ടും അതിനെ സ്വീകരിക്കുന്നതിന്റെ ആവശ്യകതയെ പ്രതിപാദിച്ചുകൊണ്ടും ഒരു പ്രസംഗം ചെയ്യുകയും പിന്നീട് യോഗത്തിന്റെ അഭിപ്രായമറിയുവാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന ഒന്നോ രണ്ടോ പ്രധാന്മാരൊഴിച്ച് യോഗം സർവസമ്മതമായി സന്ധ്യയെ സ്വീകരിച്ചു. രാത്രി 2-3 മണിക്ക് ഞാൻ വീട്ടിലെത്തി. മറ്റുള്ളവരെ കൂടി വിട്ടുകിട്ടുവാനായി ജയിലിലേക്ക് പോകുവാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടിയിരുന്നതുകൊണ്ട് ഉറക്കത്തെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്തില്ല. രാവിലെ 7 മണിക്ക് ഞാൻ ജയിലിലെത്തി. സൂപ്രണ്ടിന് ഫോൺ വഴി വേണ്ട കൽപ്പനകൾ കിട്ടിയിരുന്നു. അദ്ദേഹം എന്നെയും കാത്തിരിക്കുകയായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ എല്ലാ സത്യാഗ്രഹ തടവുകാരെയും വിട്ടയച്ചു. ചെയർമാനും മറ്റിന്ത്യക്കാരും അവരെ സ്വാഗതം ചെയ്യാൻ വന്നിരുന്നു. ജയിലിൽ നിന്ന് ഞങ്ങളെല്ലാവരും യോഗസ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് 2 യോഗം കൂടി നടത്തുകയും ചെയ്തു. അന്നും അതിനെ തുടർന്നുള്ള 1-2 ദിവസവും സന്ധികാര്യങ്ങൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കുന്നതിനായി ചെലവഴിച്ചു. സമയം പോകെ പോകെ ഒരു ഭാഗത്ത് സന്ധിയുടെ ആന്തരാർത്ഥങ്ങൾ ഏറെ സ്പഷ്ടമായിക്കൊണ്ടിരുന്നുവെങ്കിൽ മറുഭാഗത്ത് തെറ്റിദ്ധാരണകളും കൂടിത്തുടങ്ങി. ഞങ്ങൾ ജനറൽ സ്മട്സിന് എഴുതിയ എഴുത്തും തെറ്റിദ്ധാരണകൾക്ക് കാരണമായി. ഇക്കാര്യങ്ങളിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് സമരം നടക്കുമ്പോൾ അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ വളരെ വലുതായിരുന്നു. സമരകാലത്തിലെ ബുദ്ധിമുട്ടുകൾ എതിർകക്ഷിയുമായുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നത് മാത്രമാണ്. അവയെപ്പോഴും നിഷ്പ്രയാസം പരിഹരിക്കപ്പെടുന്നു. കാരണം അനർത്ഥകരമായ എല്ലാ കശപിശയും ആഭ്യന്തരമായ എല്ലാ യോജിപ്പില്ലായ്മയും ഒന്നുകിൽ നിർത്തിവയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ പൊതുവായ ആപത്തിന്റെ മുന്നിൽ അവയുടെ പ്രാധാന്യം നഷ്ടമാകുന്നു. തുല്യ അവകാശങ്ങളുള്ള ഒരു സംഘത്തിൽ ചെറിയവനോ വലിയവനോ ആയ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും തൃപ്തികരങ്ങളായ മറുപടി നൽകേണ്ടി വരിക എന്നത് കേവലം ഉചിതമാണ് താനും. സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളുമായും പിണക്കങ്ങളുമായും ഇടപെടുമ്പോൾ പഠിക്കുന്നതുമാതിരി വിലപ്പെട്ട പാഠങ്ങൾ ഒരാൾ എതിർകക്ഷിയുമായി സമരം ചെയ്യുന്നതിൽ നിന്ന് പഠിക്കുന്നില്ല. എതിർകക്ഷിയുമായി സമരം ചെയ്യുന്നതിൽ ഒരുതരം ലഹരിയും ആഹ്ലാദവുമുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളും വിയോജിപ്പുകളും അസാധാരണ സംഭവങ്ങളാണ്, തന്നിമിത്തം കൂടുതൽ വേദനയുള്ളവയുമാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരുവന്റെ ധൈര്യം ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്. ഇത്തരം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമാണ് എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമരം നടന്നുകൊണ്ടിരുന്ന കാലത്ത് അതിന്റെ സ്വഭാവം മനസ്സിലാക്കിയില്ലാതിരുന്ന വളരെ പേർ സന്ധികാലത്തും അതിനുശേഷവും അത് മനസ്സിലാക്കി. വലിയ എതിർപ്പ് പത്താന്മാർക്ക് മാത്രമായിരുന്നു. അതവർ പുറത്തേക്ക് പ്രകടിപ്പിച്ചുമില്ല. സ്വേച്ഛയ്ക്കൊത്ത പുതിയ ഏർപ്പാട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ രജിസ്ട്രാർ ഓഫ് ഏഷ്യാറ്റിക്സ് എന്ന ഉദ്യോഗസ്ഥൻ വളരെ പെട്ടെന്ന് തന്നെ സന്നദ്ധനായി. സർട്ടിഫിക്കറ്റുകളുടെ രൂപം ആകെ മാറിയിരുന്നു. അതൊക്കെ സത്യാഗ്രഹികളുമായി ആലോചിച്ചാണ് തീർച്ചപ്പെടുത്തിയത്. 1908 ഫെബ്രുവരി 10 രാവിലെ ഞങ്ങളിൽ ചിലർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ പോയി. രജിസ്റ്റർ ചെയ്യുന്ന പണി കഴിയുന്നത്ര വേഗത്തിൽ തീർക്കുന്നതിന്റെ അത്യാവശ്യം ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അവമതിപ്പുകൾ പരിഹരിക്കാനും ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ചുമതല മര്യാദയോടെ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനും എല്ലാ ഏർപ്പാടുകളുടെയും മേൽ ഒന്ന് കണ്ണോടിക്കാനുമായി ആദ്യ ദിവസം സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നത് നേതാക്കൾ തന്നെയായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഞാൻ സത്യാഗ്രഹ സംഘത്തിന്റെ ആപ്പീസുകൂടിയായിരുന്ന എന്റെ ആപ്പീസിലെത്തിയപ്പോൾ മീർ ആലവും അദ്ദേഹത്തിന്റെ അനുയായികളും ആപ്പീസിന്റെ പുറത്തു നിൽക്കുന്നത് കണ്ടു. മീർ ആലം എന്റെ ഒരു പഴയ കക്ഷിയാണ്. അദ്ദേഹം സ്വന്തം കാര്യങ്ങളിലെല്ലാം എന്റെ അഭിപ്രായം ചോദിക്കുക പതിവാണ്. ട്രാൻസ്വാളിലെ ധാരാളം പത്താന്മാർ പുൽപ്പായകളും കയർപ്പായകളും ഉണ്ടാക്കാൻ കൂലിക്കാരെ നിർത്തിയിരുന്നു. അവ നല്ല ലാഭത്തിൽ വിൽക്കുകയും ചെയ്തിരുന്നു. മീർ ആലവും ഈ കച്ചവടം തന്നെയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 6 ഉയരമുണ്ട്. ഇന്നാദ്യമായി മീർ ആലം എന്റെ ആപ്പീസിന്റെ അകത്തല്ലാതെ പുറത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ അന്യോന്യം കണ്ടിട്ടും അദ്ദേഹം എന്നെ സലാം ചെയ്യാതിരുന്നു. ഞാൻ അങ്ങോട്ട് സലാം ചെയ്തു, പകരം അദ്ദേഹം ഇങ്ങോട്ടും. പതിവ് പോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പുഞ്ചിരിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കോപം ജ്വലിച്ചു. എന്തോ സംഭവിക്കുവാൻ പോകുന്നുണ്ടെന്ന് കരുതി ഞാൻ ആപ്പീസിൽ പ്രവേശിച്ചു. ചെയർമാൻ
ചെയർമാൻ ഈസോപ് മിയാനും മറ്റു സുഹൃത്തുക്കളുമെത്തി. ഞങ്ങൾ ഏഷ്യാറ്റിക് ആപ്പീസിലേക്ക് പുറപ്പെട്ടു. മേർ ആലോവും അദ്ദേഹത്തിന്റെ അനുയായികളും ഞങ്ങളെ അനുഗമിച്ചു. രജിസ്ട്രേഷൻ ആപ്പീസ് എന്റെ ആപ്പീസിൽ നിന്ന് കഷ്ടിച്ച് ഒരു നാഴിക അകലെ വോൺ ബ്രാൻഡി സ്ക്വയറിലായിരുന്നു. വഴിക്ക് ഞങ്ങൾക്ക് പ്രധാന തെരുവുകളിലൂടെ കടന്നു പോകണം. ഞങ്ങൾ വോൺ ബ്രാൻഡി സ്ട്രീറ്റിലൂടെ കടന്നു പോകുമ്പോൾ 3 മിനിറ്റ് നേരം നടന്നാൽ രജിസ്ട്രേഷൻ ആപ്പീസിലെത്തുന്ന ദൂരം മാത്രമുള്ള സ്ഥലത്ത് മസേഴ്സ് ആർനോഡ് ആൻഡ് ഗിബ്സന്റെ ആപ്പീസിന്റെ പരിസരത്ത് വച്ച് മീർ ആലം എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ 10 വിരലിന്റെയും അടയാളം കൊടുത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ പോരുന്നുവെങ്കിൽ 2 പെരുവിരലിന്റെ അടയാളത്തോടുകൂടിയ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ആദ്യം നിങ്ങൾക്ക് വാങ്ങിത്തരാം. പക്ഷേ 10 വിരലിന്റെയും അടയാളം കൊടുത്ത് ഒന്ന് ഞാനും വാങ്ങും. ഞാൻ ഈ അവസാന വാചകം മുഴുമിക്കുന്നതിന് മുൻപായി പിന്നിൽ നിന്ന് കനത്ത വടികൊണ്ട് ശക്തിയുള്ള ഒരടി എന്റെ തലയിൽ വീണു. ഉടനെ ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിലത്ത് വീണു. പിന്നെന്തുണ്ടായി എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ മീർ ആലോവും അദ്ദേഹത്തിന്റെ അനുയായികളും എന്നെ പിന്നെയും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. ഇവയിൽ ചിലത് തടുക്കുവാൻ ശ്രമിച്ചതിന്റെ ഫലമായി ഈസോപ് മിയാനും തമ്മിനായിഡുവിനും പരിക്കുകളേറ്റു. ഈ ശബ്ദം അരികത്തൂടെ കടന്നുപോയിരുന്ന ചില യൂറോപ്യന്മാരെ ആ രംഗത്തിലേക്ക് ആകർഷിച്ചു. മീർ ആലോവും അനുയായികളും ഓടിപ്പോയെങ്കിലും യൂറോപ്യന്മാർ അവരെ പിടിച്ചു. അങ്ങനെയിരിക്കെ പോലീസുമെത്തി അവരെ ബന്ധവസ്ഥയിൽ വെച്ചു. എന്നെ എടുത്ത് മിസ്റ്റർ ഗിബ്സന്റെ സ്വകാര്യ ആപ്പീസിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ബോധം വന്നപ്പോൾ മിസ്റ്റർ ഡോക്ക് എന്റെ മേൽ കുമ്പിട്ട് നോക്കുന്നതായി ഞാൻ കണ്ടു. എന്തു തോന്നുന്നു? അദ്ദേഹം എന്നോട് ചോദിച്ചു. സാരമില്ല, ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ പല്ലിനും വാരിയലിനും നല്ല വേദനയുണ്ട്. മീർ ആലം എവിടെ? അദ്ദേഹത്തെ മറ്റുള്ളവരൊന്നിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ വിട്ടയക്കണം. അതൊക്കെ ശരി തന്നെ. പക്ഷേ ചുണ്ടും കവളുമൊക്കെ വല്ലാതെ മുറിപ്പെട്ട് നിങ്ങളിവിടെ ഒരപരിചിതന്റെ ആപ്പീസിലാണ്. പോലീസ് നിങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ മിസ്സസ് ഡോക്കും ഞാനും നിങ്ങളെ ഞങ്ങളെക്കൊണ്ട് കഴിയും പോലെ ശുശ്രൂഷിക്കാം. ശരി, എന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. പോലീസിന്റെ സഹായത്തിന് നന്ദി പറയുക. പക്ഷേ നിങ്ങളുടെ കൂടെ പോരുവാനാണ് എനിക്കേറെ ഇഷ്ടമെന്നും അവരെ അറിയിക്കുക. ഏഷ്യാറ്റിക് രജിസ്ട്രാറായ മിസ്റ്റർ ചെംനിയും സ്ഥലത്തെത്തി. നല്ലവനായ പാദ്രിയുടെ സ്മിത്ത് സ്ട്രീറ്റിലുള്ള വീട്ടിലേക്ക് എന്നെ ഒരു വണ്ടിയിൽ കൊണ്ടുപോവുകയും ഒരു ഡോക്ടറെ വിളിച്ചുവരുത്തുകയും ചെയ്തു. ഇതിനിടെ ഞാൻ മിസ്റ്റർ ചെംനിയോട് പറഞ്ഞു, നിങ്ങളുടെ ആപ്പീസിൽ വന്ന് 10 വിരലിന്റെയും അടയാളം തന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. പക്ഷേ ഈശ്വരേച്ഛ മറ്റൊന്നായിരുന്നു. എങ്കിലും കടലാസുകൾ കൊണ്ടുവന്ന് ഉടനെ രജിസ്റ്റർ ചെയ്യുവാൻ എന്നെ അനുവദിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. എനിക്ക് മുമ്പായി മറ്റാരെയും രജിസ്റ്റർ ചെയ്യുവാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെവിടെ തിരക്ക്? മിസ്റ്റർ ചെമ്മണി ചോദിച്ചു. ഡോക്ടർ വേഗത്തിൽ ഇവിടെ വരും. നിങ്ങൾ വിശ്രമിക്കൂ, എല്ലാം വേണ്ടതുപോലെയാകും. ഞാൻ മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാം, പക്ഷേ നിങ്ങളുടെ പേർ പട്ടികയുടെ മുകളിൽ വയ്ക്കുകയും ചെയ്യാം. അങ്ങനെയല്ല, ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈശ്വരൻ അത് സ്വീകാര്യമാണെങ്കിലും 1-ാമത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് കടലാസുകൾ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. ഇത് കേട്ട് മിസ്റ്റർ ചെമ്മണി കടലാസുകൾ കൊണ്ടുവരുവാൻ പോയി. ഞാൻ ചെയ്യേണ്ടുന്ന 2-ാമത്തെ കാര്യം, എന്നെ ഉപദ്രവിച്ചതിന് മീർ ആലത്തെയും മറ്റും ഞാൻ കുറ്റക്കാരായി കരുതുന്നില്ലെന്നും എങ്ങനെയായാലും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എനിക്ക് വേണ്ടി അവരെ വിട്ടയക്കണമെന്ന് ഞാൻ ആശിക്കുന്നുവെന്നും അറ്റോർണി ജനറൽക്ക് കമ്പിയടിക്കുകയാണ്. പക്ഷേ ജോഹന്നാസ്ബർഗിലെ യൂറോപ്യന്മാർ കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് സംബന്ധിച്ച് ഗാന്ധിയുടെ അഭിപ്രായം എന്തൊക്കെയായാലും വേണ്ടില്ല, അവ തെക്കേ ആഫ്രിക്കയിൽ നടപ്പിൽ വരുത്തുവാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അറ്റോർണി ജനറൽക്ക് ഒരു കത്തെഴുതി. ഗാന്ധി സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യുകയില്ലായിരിക്കാം, പക്ഷേ അക്രമം ചെയ്തത് ഒരു സ്വകാര്യ സ്ഥലത്ത് വെച്ചല്ല, പ്രധാന തെരുവുകളിലൊന്നിൽ വെച്ചാണ്. അതുകൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കുറ്റമാണ്. തെളിവ് കൊടുക്കത്തക്ക നിലയിൽ ധാരാളം ഇംഗ്ലീഷുകാരുമുണ്ട്. കുറ്റക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന പക്ഷവുമാണ് അവർക്ക്. അതിനാൽ അറ്റോർണി ജനറൽ മീർ ആലത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരാളെയും അറസ്റ്റ് ചെയ്തു. അവർ 3 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നെ സാക്ഷിയായി വിളിക്കുക പോലും ഉണ്ടായില്ല. മിസ്റ്റർ ചെമ്മിണി പോയ സമയത്ത് ഡോക്ടർ ത്വൈറ്റസ് വന്നു. അദ്ദേഹം എന്നെ പരിശോധിക്കുകയും എന്റെ കവളത്തും മേൽചുണ്ടിന്മേലുമുള്ള മുറിവുകളിൽ തുന്നലിടുകയും ചെയ്തു. അദ്ദേഹം എന്റെ വാരിയെല്ലിന്മേൽ പുരട്ടുവാൻ
ചില മരുന്നുകൾ നിർദ്ദേശിക്കുകയും

തുന്നലഴിക്കുന്നതുവരെ മിണ്ടാൻ പാടില്ലെന്ന് ശാസിക്കുകയും ചെയ്തു. എന്റെ പരുക്കുകളൊന്നും സാരമുള്ളതല്ലെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ കിടക്കവിട്ട് സാധാരണ ജോലികൾ നടത്താനാകുമെന്നും, പക്ഷേ രണ്ടു മാസത്തേക്ക് കൂടി പ്രയാസമുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. ഇങ്ങനെ എനിക്ക് സംഭാഷണം നിഷേധിക്കപ്പെട്ടുവെങ്കിലും എന്റെ കൈകൾ പ്രവർത്തിച്ചു. ഞാൻ ഇന്ത്യക്കാർക്ക് ചെയർമാൻ മുഖേനെ ഇനി പറയും പ്രകാരം ഒരു കത്തെഴുതി പ്രസിദ്ധീകരണത്തിനയച്ചു. മിസ്റ്റർ ഡോക്കിന്റെയും പത്നിയുടെയും സഹോദരതുല്യങ്ങളായ കൈകളിൽ എനിക്ക് സുഖമാണ്. വേഗത്തിൽ എന്റെ ജോലി തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പ്രവൃത്തി ചെയ്തവർക്ക് അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിവുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർ വിചാരിച്ചു. അവർക്കറിയാവുന്ന ഒരേ ഒരു തരത്തിൽ അവർ പരിഹാരവും കണ്ടു. അതുകൊണ്ട് അവർക്കെതിരായി ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അക്രമം ചെയ്തത് മുസൽമാന്മാരോ ആണെന്നോർത്ത് ഹിന്ദുക്കൾക്ക് നീരസം തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അവർ തങ്ങളെയും ലോകത്തിന്റെയും സൃഷ്ടാവിന്റെയും മുമ്പാകെ തെറ്റുകാരാക്കുകയാണ്. നേരെ മറിച്ച് ഇന്നൊഴുകിയ രക്തം ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ വേർപിരിയാത്ത വണ്ണം കൂട്ടിയിണക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് എന്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന. ഈശ്വരൻ അതനുവദിക്കുമാറാകട്ടെ. അക്രമമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ ഉപദേശം ഒന്നു തന്നെ. ഏഷ്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷം വിരലടയാളം കൊടുക്കേണ്ടതാണ്. സംശയങ്ങളുള്ളവരെ ഗവൺമെന്റ് ഒഴിവാക്കും. ശരിയായി മനസ്സിലാക്കപ്പെട്ട സത്യാഗ്രഹത്തിന്റെ സാരം, ജനങ്ങളെ ആരും ഭയമില്ലാത്തവരാകണം. ഈശ്വരനെ ഒഴിച്ച് മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാകണം. അതുകൊണ്ട് സ്വബുദ്ധിയുള്ള ഇന്ത്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷത്തെ അവരുടെ കടമ ചെയ്യുന്നതിൽ നിന്നും ഭേരുക്കളുടേതായ ഒരു ഭയവും തടയരുത്. സ്വേച്ഛയായി രജിസ്റ്റർ ചെയ്താൽ നിയമം പിൻവലിക്കപ്പെടുമെന്ന വാഗ്ദാനം നൽകിക്കഴിഞ്ഞിരിക്കെ ഗവൺമെന്റിനെയും കോളനിയെയും കഴിയുന്നതുപോലെ സഹായിക്കേണ്ടത് നല്ലവരായ ഓരോ ഇന്ത്യക്കാരന്റെയും കടമയത്രേ. ഗാന്ധിജിയെ ആക്രമിച്ചവർക്കും സന്ധിക്കും പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
3: ആകാശവാണി സഞ്ചാരി.

സഞ്ചാരിയുടെയും യാത്ര വിനോദവും വിജ്ഞാനവും തേടി മാത്രമല്ല, കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ അവശേഷിപ്പുകളായി നിൽക്കുന്ന ചരിത്രത്തിൽ ഇടം നേടിയ വിസ്മരിക്കാനാവാത്ത ചില സ്ഥലങ്ങളിലേക്ക് കൂടിയാണ്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ട വീര്യത്തിന്റെ ഒക്കെ ഓർമ്മകൾ നിറയുന്ന ഒരു ചരിത്ര സ്മാരകം സന്ദർശിക്കുകയാണ് ഇന്ന് സഞ്ചാരി ടീം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്ര വിശേഷങ്ങളിലേക്ക്.

0: തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം 32 കിലോമീറ്ററും വർക്കലയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററും ദൂരമാണ് അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക്. തിരുവനന്തപുരത്തെ മത്സ്യബന്ധന ഗ്രാമമായ അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇന്ത്യയിലെ ബ്രിട്ടീഷ് കുടിയേറ്റത്തിന്റെ ആദ്യകാല അടയാളങ്ങളിൽ ഒന്നാണ്. ഈ കോട്ടയുടെ കവാടത്തിൽ തന്നെ ഒരു ഉരുക്ക് ഫലകമുണ്ട്. ഈ കോട്ടയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇതിലുണ്ട്. 3 ഭാഷകളിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോകാൻ വെട്ടുകല്ലുകൊണ്ട് പാകിയ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ്. അതിന് ഇരുവശവും പുൽത്തകിടിയുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോട്ടയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. പേര് പറയാമോ?
1: സതീഷ് കുമാർ. ഞാൻ ഇവിടുത്തെ MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 1690 വാണിജ്യ ആവശ്യത്തിന് വേണ്ടി കോട്ട പണിയാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയോട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ കോട്ട പണിതത്. പക്ഷെ അവർ പിന്നീട് തുരങ്കമെല്ലാം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ കിണറുണ്ടാക്കിയത്.
0: എന്താണ് കിണറിന്റെ പ്രത്യേകത?
1: കിണറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെട്ടുകല്ലാണ്. 1.5 അടി വെള്ളമുള്ളൂ. അത് നമ്മള് എത്ര നേരം വെള്ളം ഉപയോഗിച്ചാലും അത് നിക്കില്ല, പെട്ടെന്ന് ഊറി വരും.
0: അത്രയും ഉറവയുള്ള കിണറാണ് അല്ലേ?
1: അത്രയും ഉറവുള്ള കിണറാണ്. അത് മാത്രമല്ല ഉപ്പുരസം ഇതുവരെ ഇല്ല.
0: കടല് ഇതിനടുത്തുണ്ടായിട്ടും ഈ വെള്ളത്തിന് ഉപ്പുരസം ഇല്ല എന്നുള്ളതാണ് അല്ലേ?
1: ഇതിന് ഉപ്പുരസം ഇല്ല. പിന്നെ ഇവിടെ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കം പോകുന്നത് നേരെ കടലിലോട്ടാണ്. ഈ തുരങ്കം ഇപ്പൊ അടച്ചിട്ട് ഒരു 45 വർഷമായി. കാരണം എന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് ഇവിടെ എടുക്കാത്ത സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് കിടക്കായിരുന്നു. അന്നേരം ഈ പശുക്കളെല്ലാം ഇവിടെ പുല്ല് മേയാനായിട്ട് വരും. അന്നേരം 2-3 പശുക്കൾ ഉള്ളി പോയി, റിട്ടേൺ വന്നില്ല. റിട്ടേൺ വരാത്തോണ്ട് പഞ്ചായത്താണ് അത് ക്ലോസ് ചെയ്തത്. ആ മുറിക്കകത്ത് ഇറങ്ങിയിട്ട് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് വഴി നേരെ പോകുന്നത്.
0: അതൊരു പാത്താണോ?
1: ആ നേരെ കടലില്ല, സീലാ പോകുന്നത്. പറയുന്ന കേട്ടാണ് കുറച്ചപ്പുറത്ത് ഒരാള് വീട് പണിതപ്പോഴത്തേക്കും അവർ വെല്ല് കുഴിച്ചു. വെല്ലെടുത്തപ്പോഴത്തേക്കും അതിന്റെ നേരെ വന്നത് ഈ പാത്തിലാണ്.
0: സഞ്ചാരികളെ ഒരുപക്ഷെ ഈ കോട്ടയിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നതും ആകർഷിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഈ തുരങ്കപാത തന്നെയായിരിക്കും. നമുക്കറിയാം ഈ കൊട്ടാരങ്ങളിലും കോട്ടകളിലൊക്കെ ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെന്തൊക്കെയാണ് ഈ കോട്ടയുടെ പ്രത്യേകത?
1: വേറെ കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട ഈ സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കടൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നല്ല ചൂടെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ഇവിടെ 7 പില്ലറുണ്ട്. ആ പില്ലർ അടിമപ്പണിക്ക് ചെയ്യുന്ന ഒരു കെട്ടിയിട്ട് അടിക്കാനെന്നും പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്യാനാണെന്നും പറയുന്നുണ്ട്. അത് കൂടുതലായിട്ടുള്ള വിശദീകരണം നമുക്കറിയില്ല. പിന്നെ അവിടെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു, ലൈറ്റ് ഹൗസ്. അതിന്റെ തേക്കിന്റെ തടിയാണ്. അത് കാലക്രമേണ നശിച്ചു പോയി, അവിടെ കിടപ്പുണ്ട്.
0: ചരിത്ര പ്രാധാന്യമുള്ള ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് സഞ്ചാരികൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എപ്പോഴാണ്?
1: രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. ഇതുവരെ ഫീസ് ഒന്നുമില്ല.
0: നമ്മൾ ആദ്യം ഈ കോട്ടയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഗാർഡൻ തന്നെയാണ്. വളരെ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തണൽ മരങ്ങളുണ്ട്. ഏഴ് കൽത്തൂണുകളൊക്കെ കണ്ട് നമ്മൾ അത് കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് കല്ലറകൾ കാണാം. ഒരാളുടെ ശവകുടീരത്തില് എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും.
1: ബ്രിട്ടീഷ് കമാൻഡറും അവരുടെ വൈഫുമാണ്. ബ്രിട്ടീഷ് കമാൻഡർ ജോൺ ബാബുലും ഡിബോക്കും അവരുടെ കല്ലറയാണ് അവിടെയുള്ളത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ട ഇരുവശത്തും പടികളുണ്ട്. ഇതിലൂടെ നമുക്ക് കോട്ടയുടെ മുകളിലെത്താം. അവിടെ നിന്ന് നോക്കിയാലോ കടൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പടിക്കെട്ടുകൾ കയറി കോട്ടയുടെ മുകളിലെത്തിയാൽ പണ്ട് പീരങ്കികൾ വെക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലവും കാണാം. ഈ കോട്ടയുടെ നാലു കോണുകളും ചതുരാകൃതിയിലാണുള്ളത്. പണ്ട് കാലത്തെ കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക മിശ്രിതം തന്നെയുണ്ട്. ആ മിശ്രിതത്തിൽ തന്നെയാണ് ഈ കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത്.
1: തുരങ്കം മാത്രമല്ല, ഇത് ഫുള്ളായിട്ട് അതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കാലക്രമേണ ഇടിഞ്ഞു പോകുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് അത് ആ മിശ്രിതത്തിൽ നിൽക്കുന്നില്ല. ലൈമും മണലും കൂടെ ഗ്രൈൻഡറിൽ അരയ്ക്കും. വലിയ മെഷീനുണ്ട്, അതിൽ അരച്ചിട്ട് അതിൽ ശർക്കരയും കടുക്കാ വെള്ളവും കള്ളിമുള്ളും കൂടെ ആ വെള്ളം അതിൽ ഒഴിച്ചിട്ടാണ് അത് പ്ലാസ്റ്റിങ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അത് ആ കൂട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും സ്ട്രോങ് ഇപ്പോഴും കിട്ടുന്നില്ല. സിമെന്റ് അന്നില്ലായിരുന്നു, ഇപ്പോഴും പലതും സിമെന്റ് കുറച്ച് ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിൽക്കില്ല. നാല് കൊത്തളങ്ങളുണ്ട്, രണ്ടെണ്ണം കടലിന് അഭിമുഖമായിട്ടും രണ്ടെണ്ണം കായലിന് അഭിമുഖമായിട്ടാണ്. ഈ രണ്ട് കൊത്തളങ്ങളിൽ ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ മേളിൽ ടെന്റ് ആയിരുന്നു. ടെന്റ് അടിച്ചിട്ടാണ് കിടന്നത്. കാലപ്പഴക്കം കൊണ്ട് അത് കുറെ നശിച്ചു.
0: ചരിത്രത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു കോട്ട കാണാനും ഒക്കെ വരുന്നത്. ഏകദേശം എത്ര പേര് ഇവിടെ വരും?
1: ഒരു 50 പേർക്കൊക്കെ വരുന്നുള്ളൂ. ആള് കുറവാണ്. പിന്നെ വല്ല സ്കൂൾ കുട്ടികളൊക്കെ വരുന്നതുണ്ട്. അല്ലാണ്ട് ഹോളിഡേ ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേയും കുറച്ച് കൂടുതൽ ആൾക്കാർ വരും.

0: ഇവിടെ വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങനെ തന്നെ പെരുമാറണം അല്ലേ.
1: പിന്നെ നമുക്ക് ഇതിപ്പോ പ്രൊട്ടക്ടഡ് മോണുമെന്റ് ആണ്, അപ്പൊ ഈ സന്ദർശകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നശീകരിക്കാനൊന്നും പാടില്ല. അതിന് അവർക്ക് എത്ര 5 വർഷം തടവിനുള്ളതും അതിന്റെ ശിക്ഷയും കാലാവധി എല്ലാം അവിടെ വെളിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അവർ വായിച്ചിട്ടാണ് അകത്ത് കയറുന്നത്.

0: അഞ്ചുതെങ്ങ് കോട്ടയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു തുരങ്കത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ തുരങ്കം അടച്ചിരിക്കുകയാണ്, ആർക്കും അതിന്റെ ഉള്ളിലേക്ക് കയറാനോ അനുവാദം ഇല്ല. എന്നാൽ ഈ തുരങ്കം അടയ്ക്കുന്നതിന് മുന്നേ ഇത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ തന്നെ ഉണ്ട്. പേര് പറയാമോ?
1: എന്റെ പേര് നെൽസൺ. 10-40 വർഷം മുമ്പ് ആ തുരങ്കം ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഈ ബ്രിട്ടീഷുകാർ തേയില കുരുമുളകൊക്കെ കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിലേക്ക്. കപ്പൽ മാർഗം അവർ പോകുമായിരുന്നു. കുട്ടിയായിരുന്നപ്പം കണ്ടതാ. ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും തീരെ അടിക്കുന്ന ഒച്ചയൊക്കെയായിരുന്നു കടലിന്റെ. അത് കാരണം പേടിച്ച് ഇങ്ങോട്ടാരും പോകില്ലായിരുന്നു.
0: അപ്പൊ കുട്ടിക്കാലത്ത് ഈ തുരങ്കം കണ്ടിട്ടുണ്ട് അല്ലേ?
1: പിന്നെ ഞാൻ വന്നത് 10-40 വർഷം കഴിഞ്ഞ്.

0: അപ്പോഴത്തേക്കും ഈ തുരങ്കം അടച്ച് മുകളിലുള്ള പീരങ്കി ഒന്നും കാണാനുമില്ല. അന്ന് ഈ ശത്രുക്കളെ നേരിടാനായിരുന്നാണ് തോന്നുന്നത്. അവരന്നിട്ട് നമ്മുടെ തലശ്ശേരി സേന റാണി വിട്ട് ഈ ബ്രിട്ടീഷായിട്ട് ഒരു യുദ്ധം ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബ്രിട്ടീഷുകാർ മരിക്കുകയും കുറച്ചുപേർ അതുവഴി കൂടി രക്ഷപ്പെടുകയും ചെയ്തു. അവര് രണ്ടുപേര് ഇവിടെ തന്നെ അടക്കിയിരിക്കുകയും.
1: കുട്ടിക്കാലത്ത് ഈ കോട്ടയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ?
0: പഠിക്കുന്ന സമയത്ത് ഈ അഞ്ചേങ്ങ് കോട്ടയെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചൊക്കെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു.
1: ചെറിയ പ്രായത്തിലൊക്കെ ഈ കോട്ട കാണാനൊക്കെ അന്ന് അവസരം ഉണ്ടായിരുന്നോ?
0: ആ, കോട്ട എങ്ങനെയാ, അന്ന് സ്കൂൾ കുട്ടികളെ കാണാൻ അനുവാദം ഉണ്ടായിരുന്നു. 10 വയസ്സല്ലേ ഉള്ളു, അപ്പോഴും ഇതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ല.
1: അഞ്ചുതെങ്ങിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം?
0: പണ്ട് ബ്രിട്ടീഷുകാർ പണിതയാണ് നമ്മുടെ കടയ്ക്കാർ റെയിൽവേ സ്റ്റേഷൻ. അവിടുത്തെ ഈ ഉരുക്ക് ടാങ്കും എല്ലാം ബ്രിട്ടീഷുകാർ പണിതയാണ്. അതേപോലെ അവിടെ ഒരു പാലമുണ്ട്, വീരാങ്കട പോലെ, അതിന്റെ താഴത്തെ പാലം ബ്രിട്ടീഷുകാർ പണിതയാണ്. അന്ന് കുതിര സവാരിക്ക് വേണ്ടി പാലം പണിതാശ് റാണിയെ കാണാൻ പോവാം. ഇപ്പം അതിപ്പം ആ ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി പൊളിക്കാൻ നോക്കിയിട്ട് അതൊന്നും പൊളിക്കാൻ കഴിയുന്നില്ല. ഒരാത് പിന്നെ വേണ്ടെന്ന് വെച്ചു.

0: അഞ്ചു തെങ്ങ് കോട്ട കണ്ടിറങ്ങിയ ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് ആതിര.
2: സുഭാഷ്.
0: മോന്റെ പേരോ?
3: ആദിത്യ.
0: എവിടുന്നാ വരുന്നത് നിങ്ങള്?
1: ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്നാണ്, PMG.
0: ഈ അഞ്ചു തെങ്ങ് കോട്ട കാണാനായിട്ട് മാത്രം വന്നതാണോ അതോ?
1: ഞങ്ങള് വർക്കല വരെ പോയപ്പോ തിരിച്ചു പോകുന്ന വഴി കേറിയതാണ്.
4: ആവശ്യമായിട്ട് പോയതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കോട്ട ഇത്രയും വർഷമായിട്ടും കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ കേറിയത്. അതിന്റെ ഒരു കൗതുകം അറിയാനായിട്ട്, എന്താണ് കോട്ടയെന്നും ഈ ലൈറ്റ് ഹൗസ് എന്താണെന്നും കാണാനായിട്ട്. ലൈറ്റ് ഹൗസ് വേറെ കയറിയിട്ടുണ്ട്, ഇവിടുത്തെ ഇരിക്കില്ല, നമ്മുടെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ വീടിന്റെ അടുത്ത്. അതുകൊണ്ട് ഇത്രയും വർഷം ഇതുവഴി യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊന്നും ഇത് കണ്ടിട്ട് പോകുന്നതല്ലാതെ ഇതിന്റെ അകത്ത് കയറി ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഇപ്പൊ സമയം കിട്ടി കയറി.
0: ഇതിന് മുന്നേ കോട്ടകൾ കണ്ടിട്ടുണ്ടോ?
4: നേരത്തെ വേറെ കോട്ട കണ്ടിട്ടുണ്ട്. അപ്പം ഈ കോട്ടയെ കുറിച്ച് അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിലും ഇതില് മനസ്സിലായിട്ടുണ്ട്, ഇത് അത്ര വലിയ നമുക്ക് കാണാൻ പറ്റിയ കൗതുകം ഉണ്ടെന്നുള്ളത് തോന്നിയില്ല. പക്ഷെ കോട്ടയുടെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പഴമയുടെ ഒരു ഇതുണ്ടല്ലോ, അത് ഒന്ന് ഫീൽ ചെയ്യാം.
0: മോൻ എത്രയിലാ പഠിക്കുന്നേ?
3: രണ്ടാം ക്ലാസ്സില്.
0: ഏത് സ്കൂളിലാ?
3: സർവോദയ.
0: കോട്ട ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലേ.
4: അവൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് പറയുന്നു.
0: അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം.
4: ഓക്കേ.

ചരിത്ര സിനിമ കണ്ടിറങ്ങിയ അനുഭവമാണ് ഞങ്ങൾക്ക്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഓർമ്മകൾ പേറി നിൽക്കുന്ന അഞ്ചുതെങ്ങ് കോട്ട. ഓരോ സഞ്ചാരിക്കും ചരിത്രത്തിന്റെ വഴിയിലൂടെ ആ പഴയകാലത്തിലേക്ക് നടക്കാൻ അവസരമൊരുക്കുന്നു. തൊട്ടടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൗസ്, അജ്ഞാതവും അത്ഭുതവും നിറയുന്ന കഥകൾ ഉള്ളിലൊളിപ്പിച്ച് എല്ലാത്തിനും സാക്ഷിയായി കടൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ. ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൾ ഹക്കിം വിഎമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. യുവവാണിയിൽ റേഡിയോ ഗൈഡ്. വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് NS സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. ഹരിപ്പാടി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ, മീരാബാലു അവതരിപ്പിക്കുന്ന കഥ, മുഹമ്മദ് കൊച്ചാലുമൂട് അവതരിപ്പിക്കുന്ന കവിതകൾ.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
3: ഇന്ന് May 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാവുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിന്റെ അഭാവം കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പൊ തലസീമിയയിൽ ബേസിക്കലി അപ്പൊ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെന്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിന്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. തലസീമിയ രണ്ട് തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ രണ്ട് ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പൊ ഏതെങ്കിലും ആൽഫ ഗ്ലോബിന്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിന്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ മൂന്ന് തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമ മൈനർ അല്ലെ ട്രെയ്റ്റ്. ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമ മേജർ എന്ന് പറയും. ഇതിന്റെ ഇടയിലുള്ള അവസ്ഥയാണ് തലസീമ ഇന്റർമീഡിയ എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് ഒരു 6 കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പൊ അങ്ങനെ തലസീമ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാല് അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിന്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി എനീമിയ പോലെ അത് കാണപ്പെടും. അപ്പൊ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റ് ഓർ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല, അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷെ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 7 ഒരു വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസം മുട്ടും വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യത. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് തലസീമിയ. രക്തക്കുറവാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
2: ഡോക്ടർ, ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
3: ആദ്യം ഇതിന്റെ ലക്ഷണങ്ങൾ 6 കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പൊ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമിയ മേജർ ആവാം. ഇപ്പൊ തലസീമിയ ട്രെയ്റ്റ് എന്നാൽ സാധാരണ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയൊരു വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ ഒരു 3 ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങളും ഉണ്ടാവില്ല. 2 കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമീഡിയ. മേജർ ആണെങ്കിൽ 6 കഴിഞ്ഞിട്ടും 1 ഉള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട് അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിന്റെ വേറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങളായിരുന്നു അതിൽ സൂചന നൽകിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പൊ ഈ 2 ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിന്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
2: ഈ തലാസീമിയ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് എന്തിലേക്കൊക്കെ ആണ് പോവാൻ സാധ്യതയുള്ളത്?
3: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ എന്നുള്ളത്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഒരു 6 മാസം അവരെ 7 മാസം നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസീമിയ മേജർ എന്ന അസുഖത്തിന് നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പല അവയവങ്ങളെയും ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസീമിയ മേജർ ആയിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ തന്നെ ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ലൊരു ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയർ ആയിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പൊ അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റൂ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പൊ അത് രക്തം 2-3 ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിന്റെ അംശം കൂടി വരും. അയൺ

0: കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാം, പല അവയവങ്ങളെ, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിന്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിന്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പം അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിന്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം. മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ദേ ആർ പ്രോൺ ഫോർ ഇൻഫെക്ഷൻസ്, അപ്പൊ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സാർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവര് പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പൊ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യതയുണ്ട് അവർ തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പൊ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷെ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല, നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പൊ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പൊ 2 ജീൻവാഹകരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ, അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പിന്നെ അത് അയണിന്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പൊ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും 2 തലസീമിയ ജീൻ വാഹകര അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പൊ നമുക്ക് അറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ 2 ആൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കോറിയോണസ് വില്ല സാമ്പിളിംഗ് തുടങ്ങി, പ്ലാസന്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ പാരന്റ്സ് 2 ആളും ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ, കുട്ടി ഗർഭിണി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടിവിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പൊ പ്രിവെൻഷൻ, തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
0: തലാസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടത് തന്നെ അവർ വേറെ തലസീമിയ ട്രെയ്റ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 1-2 വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സ് ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെന്റ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് 2 കാര്യങ്ങളാണ്.

0: ഒന്ന് നേരം ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിന്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിന്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരെ സോഷ്യൽ അവരുടെ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സ് ഒക്കെയാണ്. കാരണം ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പൊ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക് അവരെ ഒരു തലസ്സിമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുക. അപ്പൊ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോ കോഴിക്കോട്ടിലായിരുന്നു. അപ്പൊ അവിടെ തലസ്സിമ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവര് ഡോക്ടേഴ്സ് ആവാം, പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസ്സിമ ട്രീറ്റ്മെന്റ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ പക്ഷെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഒരു രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
1: അപ്പൊ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്?
0: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫ് ഉണ്ട്. ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മളെ സമൂഹം തലസ്സിമിയ രോഗികളെ ഏറ്റെടുക്കേണ്ടതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞതും തലസ്സിമിയ കുട്ടി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസ്സിമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജമാറ്റിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പൊ അതിന് ഗവൺമെന്റ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമിയ എന്ന രോഗത്തെ കുറിച്ച് നമ്മളിപ്പോ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ സംഗീത് ശിവസൗധം പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ. ആദ്യം ബ്രോചേവാരവരെ എന്ന് തുടങ്ങുന്നു ശ്രീരഞ്ജനി രാഗം, ആദിതാളം ത്യാഗരാജകൃതി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീത് ശിവസൌധം പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാട്ടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
1: മെയ് 8-ന്. ഏവർക്കും സ്വാഗതം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
3: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
4: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
4: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
5: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. മാധ്യമ പ്രവർത്തകനായ ജി ജ്യോതിലാൽ പങ്കെടുക്കുന്നു.
2: ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഗ്രാമം എന്ന് പറയുന്നത് ആലുംകടവ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഒരുപക്ഷെ പലർക്കും കേട്ടറിവുള്ള ഒരു ഗ്രാമമായിരിക്കും ആലുംകടവ് എന്നുള്ളത്. ആലപ്പുഴ കൊല്ലം ദേശീയപാതയിൽ നമ്മൾ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആലുംകടവിലെത്താം. ആലുംകടവ് ഒരുപക്ഷെ ഇപ്പോഴുള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയപ്പെടുന്നത് ഒരു ടൂറിസത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും പലർക്കും ആ ഗ്രാമത്തെക്കുറിച്ചുള്ള അറിവ്. പക്ഷേ പണ്ടുണ്ടായിരുന്ന ഒരു ആലുംകടവ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ആലുംകടവിനെ അന്നത്തെ കാലത്ത് അടയാളപ്പെടുത്തുന്നത് വേറെ രീതിയിലായിരുന്നു. ആ രീതി നോക്കുമ്പോൾ തന്നെയാണ് ആ നാടിന്റെ ഒരു പ്രതാപകാലം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുക. സത്യത്തിൽ ജലഗതാഗതം വളരെ ശക്തമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതായത് കൊല്ലം ആലപ്പുഴ ബോട്ട് സർവീസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന കാലം, എല്ലാ ചരക്ക് ഗതാഗതവും ജലമാർഗമായിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വാണിജ്യ സ്ഥിരാകേന്ദ്രവും ഒരു വാണിജ്യ തലസ്ഥാനവും പോലെയായി വർത്തിച്ചിരുന്നൊരു പ്രദേശമാണ് ആലുംകടവ് എന്ന് പറയുന്നത്. ഇന്നത്തെ ആലുംകടവ് ചെന്ന് കഴിഞ്ഞാൽ ശൂന്യമായ ഒരു കടവും അത്യാവശ്യം ചില കടകളും മാത്രമേ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇതിന്റെ ഒരു പ്രതാപകാലത്ത് ആലുംകടവിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്ന ആലുംകടവിന്റെ ആ ഒരു പഴയകാല ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതായിരുന്നു ആലുംകടവ് എന്ന് നമ്മൾ പുതിയ തലമുറ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ആ നാടിനുണ്ടായത്. അപ്പൊ ആ മാറ്റത്തിന്റെ ആ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെയുള്ള ഒരു പ്രായമുള്ള ഒരാളോട് ചോദിച്ചിട്ടാണ് കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പ്രതാപകാലം ഇങ്ങനെ ക്ഷയിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു തന്റെ 10-ാമത്തെ വയസ്സിൽ ആലുംകടവിലെത്തുകയും അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ തുന്നൽക്കാരനായിട്ട് ജോലി നോക്കുകയും അങ്ങനെ നോക്കിയ ഒരു വാസുദേവൻ ചേട്ടനുണ്ട്. ഈ വാസുദേവൻ ചേട്ടന് ഇപ്പോൾ ഒരു 80-82 വയസ്സുണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഉള്ള ഒരു ചിത്രം കേൾക്കുമ്പോൾ നമുക്ക് ആലുംകടവിനെ കുറിച്ചുള്ളൊരു മറ്റൊരു അതിമനോഹരമായ വേറൊരു ചിത്രം കാണാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേശീയ ജലപാതയിലൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടുകൾ, ആ ബോട്ടുകളിൽ നിറയെ ചരക്കുകൾ, കേവ് വള്ളങ്ങൾ, അതായത് ഇന്ന് ഒരു 3-ോ 4-ോ ലോറിയിൽ കയറാവുന്ന സാധനങ്ങൾ കൊള്ളുന്ന കേവ് വള്ളങ്ങൾ. ഈ കേവ് വള്ളങ്ങൾ ഊന്നി വരുന്ന വള്ളക്കാർ അവിടെ കൊണ്ടുവന്നിട്ട് അരി മുതൽ എല്ലാ പലവ്യഞ്ജന സാധനങ്ങളും, അതുപോലെ തന്നെ ചകിരി വ്യവസായമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ, അനുബന്ധ സാമഗ്രികൾ, ഇതെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയേണ്ടത് ഒരു തുറമുഖ പട്ടണം എന്നൊക്കെ പറയാം. നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് പോലുള്ള ഒരു തിരക്ക് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അന്നത്തെ ആലുംകടവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബോട്ടുകളും അവിടെ നിർത്തും. ആ ബോട്ടുകളിൽ നിന്ന് ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കും, ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ ബോട്ടിൽ കയറിയിട്ട് ഒന്ന് നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നില്ലേ ചായ ചായ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നത് പോലെ തന്നെ ചായയും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ ബോട്ടിലോട്ട് കയറി വിൽക്കും. ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ ഈ ജലഗതാഗതത്തെ ആശ്രയിച്ച് നടന്നിരുന്ന ഒരു വലിയൊരു ഗ്രാമപ്രദേശത്തിന്റെ ചിത്രമായിരുന്നു അന്നത്തെ ആലുംകടവ് എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പോലും കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ സ്ത്രീകള് ചകിരി പിരിച്ച കയറ് പിരികളുമായിട്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു കയ്യിലൊരു കൊട്ടയും പിന്നെ ഈ പിരിച്ച ചകിരിയുടെ റോള് റോളായിട്ട് ചുറ്റിയതുമായിട്ട് ഇങ്ങനെ ചന്തയിലേക്ക് പോകുന്ന ഒരു വലിയ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു ഗ്രാമീണ ചിത്രം എന്ന് തന്നെ പറയാം. അങ്ങനെ സ്ത്രീകള് ഇങ്ങനെ പോകുന്നതിന് മുന്നോടിയായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വള്ളങ്ങളിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തൊണ്ട് കൊണ്ടുവരുമായിരുന്നു. രാവിലെ തൊണ്ട് കൊണ്ടുവരും. ഈ രാവിലെ ഈ കൊട്ടയായിട്ട് പോയിട്ട് തൊണ്ട് ശേഖരിക്കുന്ന സ്ത്രീകൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തല്ലി ചതച്ച് നാരെടുത്തിട്ട് അത് കയറാക്കി പിരിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഈ കയറുമായിട്ട് വീണ്ടും ചന്തയിലേക്ക് പോകും. അന്ന് ഈ ആലുംകടവിന്റെ 3-ാം മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം മുതൽ ആലുംകടവ് വരെയുള്ള സ്ഥലങ്ങളിൽ കയർ വാങ്ങാൻ നിൽക്കുന്ന കച്ചവടക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടാവുമായിരുന്നു. അത്തരം കച്ചവടക്കാരുടെ അടുത്തേക്ക് ഈ സ്ത്രീകൾ ഇത് കൊടുത്തിട്ട് ആ വില പേശിയിട്ട് അവർക്ക് തൃപ്തികരമായൊരു വില കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കും. അങ്ങനെ കൊടുത്ത കയറിന്റെ വിലയുമായിട്ട് മാർക്കറ്റിലോട്ട് പോകാം. മാർക്കറ്റ് എന്ന് പറയുന്നത് ആലുംകടവിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ആ മാർക്കറ്റിൽ പോയിട്ട് അന്നത്തേക്ക് ആവശ്യമുള്ള അരി, മുളക്, ഉപ്പ്, മഞ്ഞൾ എന്ന് പറഞ്ഞ മാതിരി എല്ലാ സാധനങ്ങളും മേടിക്കും. അതുപോലെ തന്നെ ഈ തൊണ്ട്, രാവിലെ വാങ്ങിച്ച തൊണ്ടിന്റെ കാശ് അതിന്റെ മുതലാളിമാർക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇത് ഒരു നിരന്തരമായ അല്ലെങ്കിൽ ആലുംകടവിന്റെ ഒരു ഗ്രാമീണ ചൈതന്യം തുളുമ്പി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ചിത്രം കൂടിയാണ് അത്. പിന്നെ മാത്രമല്ല, അതുപോലെ തന്നെ ഈ കേവ് വള്ളങ്ങൾ അന്ന് ചരക്ക് കയറ്റി ഇങ്ങനെ ദൂരപ്രദേശങ്ങളിലേക്കൊക്കെ ആലുംകടവിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കേവ് വള്ളങ്ങളിൽ ജോലിക്കാരൊക്കെ മിക്കവാറും അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട്, അതുപോലെ തന്നെ അവർ പലപ്പോഴും മീൻ പിടിക്കുന്നത് കായലിൽ നിന്ന് നേരിട്ട് മീൻ പിടിച്ചിട്ട് കേവ് വള്ളങ്ങളിൽ മുളകിട്ട കറിയും അന്നത്തെ കേവ് വള്ളങ്ങളിലെ രുചിക്കൂട്ട് തന്നെ വളരെ പ്രധാനമായിരുന്നു. ജലപാത എന്ന് പറയുന്നത് അങ്ങ് കോട്ടപ്പുറം വരെ നീണ്ടുകിടന്നിരുന്ന ഒരു ജലപാതയാണ്. അപ്പൊ ഇതിന്റെ വഴിക്കുള്ള ചരക്കിറക്കാനും ചരക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ടുള്ള യാത്രകളായിരുന്നു. അങ്ങനെ നിരന്തരമായ യാത്രകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ആയിരിക്കും ഇവർ കേവ് വള്ളങ്ങളിൽ പോകുക. മഴ വരുമ്പോൾ ആ കേവ് വള്ളങ്ങളുടെ മൂടിയിട്ട് അതിനകത്ത് തന്നെ കിടന്നുറങ്ങുക, അതിനകത്ത് തന്നെ ഭക്ഷണം പാചകം ചെയ്യുക. അതുപോലെ അന്ന് യന്ത്രവൽകൃത ബോട്ടുകളൊന്നും ആയിരുന്നില്ല. പലപ്പോഴും കഴുക്കോര് കൊണ്ടും തുഴ കൊണ്ടും ഒക്കെ തുത്തിയും തുഴഞ്ഞും ഒക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു, അപ്പൊ അവരുടെ തന്നെ ഒരു ആ ഒരു അധ്വാനത്തിന്റെ കൈക്കരുത്തും അവരുടെ ഒരു മനഃശക്തിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു കാലമായിരുന്നു അത്. നമുക്ക് ഇന്നിപ്പോ കാണുമ്പോൾ അവിടെ തന്നെ റോഡ്, വീടുകൾ, എല്ലാ സ്ഥലങ്ങളിലും വീടുകളായി. വീടുകൾ ഒഴിഞ്ഞുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ തന്നെ ഇപ്പൊ പ്രയാസമാണ്. അല്ലെങ്കിൽ കുട്ടികൾക്കൊന്ന് കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് കണ്ടെത്തുക എന്നുള്ളത് പോലും ഇന്നത്തെ കാലത്ത് അവിടെ പ്രയാസമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് കാണുന്ന എല്ലായിടത്തും നെൽകൃഷികളായിരുന്നു, നെൽ വയലുകളായിരുന്നു. അതുപോലെ തന്നെ തെങ്ങ് കൃഷിയാണെങ്കിൽ വളരെ വ്യാപകമായ തോതിൽ, അതായത് മാത്രമല്ല അവിടുത്തെ തേങ്ങ എന്ന് പറയുന്നത് ആദിനാട് തേങ്ങ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തേങ്ങയായിരുന്നു. ആ തേങ്ങയ്ക്ക് നല്ല എണ്ണ, അപ്പൊ ആ എണ്ണ കിട്ടുന്ന തേങ്ങയായതുകൊണ്ടും അതുപോലെ തന്നെ നല്ല മുഴുപ്പുള്ള തേങ്ങയായതുകൊണ്ടും അതിന് ആദിനാട് തേങ്ങയ്ക്ക് വളരെ മാർക്കറ്റിലൊക്കെ വളരെ വില കിട്ടുമായിരുന്നു. വലിയ ഒരു വിഭാഗം അത്തരം കൃഷികളിലൂടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കയറുപിരി, കശുവണ്ടി, അതുപോലെ മത്സ്യബന്ധനം, ജലഗതാഗതവുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ, ഇതൊക്കെ ആയിരുന്നു കൂടുതൽ പേർക്കും അവിടുത്തെ ഒരു ജീവനോപാധി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നിട്ട് സർക്കാർ ജോലികളിലും അധ്യാപക ജോലികളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം പച്ചപിടിപ്പിച്ചവരുടെ ഒരു സമൂഹവും ആ നാട്ടിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് നമ്മുടെ നവോത്ഥാന നായകനായിരുന്ന ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ വരവും സാന്നിധ്യവും, അതുപോലെ അദ്ദേഹം തന്നെ ആൾക്കാരെയൊക്കെ പഠിപ്പിച്ച വിദ്യയുടെ പ്രാധാന്യം, അക്ഷരത്തിന്റെ തേജസ്, ഇതെല്ലാം ആ ഗ്രാമാന്തരീക്ഷത്തിൽ വിതറിയിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ആ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന വേലുക്കുട്ടി അരയനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉണ്ടായിരുന്നു. ഇവരുടെ ഒക്കെ ഒരു സേവനം വളരെ വലുതായിരുന്നു. ഈ സേവനത്തിലൂടെ തന്നെ ഈ ജാതി മത സ്പർദ്ധകളില്ലാത്ത ഒരു സമൂഹമായിട്ട് അവിടുത്തെ ജനത ഇങ്ങനെ കേരളത്തിന്റെ തന്നെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ തങ്ങളുടെ വിലാസങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് വന്നതിനും ഈ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഷ്ടമുടിക്കായൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചവറത്തോട്ടിലൂടെ ദേശീയ ജലപാതയിലൂടെ ഇങ്ങനെ കായംകുളം കായലിലേക്ക് ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട് അവിടെ. ഗ്രാമ ചൈതന്യം എന്ന് പറയുന്നത് ആ ഒഴുക്ക് തന്നെയായിരുന്നു. ഈ ഒഴുക്കിലൂടെ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്തെ പോലെയല്ല, അന്ന് ധാരാളം മീന്, അതുപോലെ തന്നെ ആ ജലഗതാഗതം വഴി വരുന്ന ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ ആ നാടിന്റെ ഒരു ഊർജ്ജ സ്രോതസ്സായിട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ചെറുപ്പകാലങ്ങളിലും കുറച്ച് വലുതായിട്ടൊക്കെ ആ സമയത്ത് ആലുംകടവ് പോലുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്, അതായത് ആ മലയാളത്തിന്റെ മഹാകവി കുമാരനാശാൻ അവസാനമായി സഞ്ചരിച്ച റെഡിമർ ബോട്ട് എന്ന് പറയുന്നത് ആ ബോട്ട് ആ വഴിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അന്ന് രാത്രിയായതിനാൽ അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ രാത്രി അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് അവിടെ ഇറങ്ങിയേനെ. കാരണം മിക്ക ആൾക്കാരും ഒന്ന് ചായ കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ആലുംകടവ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടം റെഡിമെയർ ബോട്ട് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ബോട്ടാ. അപ്പൊ അന്നത്തെ കാലത്ത് ഒരുപാട് സ്വകാര്യ ബോട്ടുകളും ഒരു കാലഘട്ടത്തിൽ അതുവഴി ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഡീസൽ ബോട്ട് വരുന്നതിന് മുമ്പ് ഒരു ആവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ബോട്ടുകളും ധാരാളം ഉണ്ടായിരുന്നു. ഈ റെഡിമെയർ ബോട്ട് തന്നെ അങ്ങനെ ആവി എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ പ്രശസ്തരായ ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ കടന്നു പോയിരുന്ന ഒരു വഴിയായിരുന്നു ഈ പറയുന്ന ആലുംകടവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരുടെയൊക്കെ പാദസ്പർശമേറ്റ ഒരു മണ്ണാണെന്ന് കൂടെ വേണേ പറയാം. പഴയൊരു ആലുംകടവിന്റെ ചിത്രം കാണാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട് കണ്ടു നോക്കി മനസ്സിലാക്കിയ ഒരു ചിത്രവും കൂടിയാണ്. തോപ്പിൽവാസി സംവിധാനം ചെയ്ത ചക്രവാഗം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ ചക്രവാഗം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ ആലുംകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൽ പ്രേംനസീർ, അടൂർബാസി, KPS ലളിത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ചിത്രീകരണത്തിന് വേണ്ടി ആലുംകടവ് മരുതൂർ കുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആകെയുണ്ടായിരുന്ന ഒരു വലിയ വീട് അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലായിരുന്നു അത്രയും താരങ്ങളൊക്കെ താമസിച്ചിരുന്നത്. താരങ്ങളൊക്കെ അവിടെ താമസിച്ചിട്ട് ആലുംകടവിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തു. തോപ്പിൽവാസി നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പരിചയമുള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അവിടെ ചിത്രീകരിച്ചത്. മാത്രമല്ല അതിന്റെ കഥ ഇതുപോലെ തന്നെ കായലും വെള്ളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, കടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിത ചിത്രീകരണം കൂടി ആയതുകൊണ്ടായിരിക്കണം ആലുംകടവ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അന്നത്തെ ആ സിനിമയിൽ പോയാലും നമുക്ക് കാണാം ഈ ആലുംകടവ് എന്ന് പറയുന്നതിന്റെ ആ കേന്ദ്ര ഭാഗത്ത് വള്ളങ്ങൾ എടുക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ്, അതിനോട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തായിട്ടും നിറയെ ഓലമേഞ്ഞ കടകളുടെ ഒരു നീണ്ട നിരകൾ തന്നെ. ഇന്ന് നമ്മൾ ഇന്ന് കാണുമ്പോൾ ഷട്ടറിട്ട കടകളും വാർപ്പിന്റെ കടകളും ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഓലമേഞ്ഞ കടകൾ കൊണ്ടുള്ള ഒരു വലിയ ഒരു അങ്ങാടി എന്ന് തന്നെ പറയാം. അത് ഈ ചക്രവാഗം എന്ന് പറയുന്ന സിനിമ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഇപ്പൊ അത് അവൈലബിൾ ആണ്. അത് കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് ആ പഴയൊരു ആലുംകടവിന്റെ ചിത്രം ഏതാണ്ട്, അതായത് 1974 ആ സിനിമ ചിത്രീകരിച്ചത്, ആ കാലഘട്ടത്തിലുള്ള ഒരു ആലുംകടവ് പോലും നമുക്ക് ആ ചിത്രത്തിലൂടെ കാണാം. ഓരോ കാലത്തിനനുസരിച്ച് നാട് മാറും, നമ്മൾ മാറും. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ പുരോഗമനത്തിലൂടെ നമ്മളിങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു ഇതിന് വല്ല ക്ഷയം സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെനിക്ക് തോന്നുന്നു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ എല്ലായിടത്തും സംഭവിച്ച ഒരു മാറ്റമാണ്. അതായത് ജലഗതാഗതം ക്ഷയിക്കുകയും റോഡ് ഗതാഗതം വളരെ വിപുലമാവുകയും ചെയ്തു. ലോറികൾ വന്നു, കാറുകൾ വന്നു, ബസ്സുകൾ വന്നു. ആൾക്കാര് സമയം ലാഭം, അതായത് വള്ളങ്ങൾ, കേവ് വള്ളങ്ങൾ 4-5 ദിവസം സഞ്ചരിച്ചുകൊണ്ട് എത്തിച്ചിരുന്ന ചരക്കുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ലോറിയിൽ എത്തിക്കാമെന്നുള്ള അവസ്ഥ വന്നതോടുകൂടി തന്നെ ചരക്ക് ഗതാഗതത്തിൽ റോഡ് കൈയടക്കുകയും ഈ തോടുകളും ജലഗതാഗത മാർഗങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തതാണ് ഈ ആലുംകടവിന്റെ പ്രതാപം ക്ഷയിക്കാനുള്ള ഒരു കാരണം. ജലഗതാഗതം ക്ഷയിക്കുകയും കേവ് വള്ളങ്ങളൊക്കെ തന്നെ കരയ്ക്ക് കയറി തുടങ്ങി. അന്നത്തെ ഒരു കേവ് വള്ളങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ദിവസത്തെ അധ്വാനമാണ്. കാശുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു വള്ളം നീറ്റിലിറക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇത്തരം വള്ളങ്ങളൊക്കെ തന്നെയും പിന്നീട് കരയ്ക്ക് കയറിയിട്ട് വിശ്രമിക്കാൻ തുടങ്ങി. കാരണം ജോലിയില്ലാതായി. കേവ് വള്ളങ്ങളിലെ ആൾക്കാർക്ക് തൊഴിലില്ലാതായി. അവർ പുതിയ തൊഴിൽ മേഖലകൾ തേടിപ്പോയാൻ തുടങ്ങി. കയർ വ്യവസായം ക്ഷയിക്കാൻ തുടങ്ങി. കയർ വ്യവസായത്തിൽ പണ്ട് കുത്തക സംഭരണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം ഈ സഹകരണ സംഘങ്ങൾക്കൊക്കെ വളരെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു കാലമായിരുന്നു. പക്ഷേ അത്തരം സമ്പ്രദായങ്ങളൊക്കെ നിന്നതോടുകൂടി തന്നെ കയർ വ്യവസായം ക്ഷയിക്കാൻ തുടങ്ങി. സ്ത്രീകളും മറ്റ് തൊഴിൽ മേഖലകൾ തേടി പോകാൻ തുടങ്ങി. കേവ് വള്ളങ്ങളിലെ തൊഴിലാളികൾ ലോറി പോലുള്ള പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ വന്നപ്പോൾ കേവ് വള്ളങ്ങളൊക്കെ കരയ്ക്ക് കയറി വിശ്രമത്തിലായി. പക്ഷെ ഈ സമയത്ത് ഒരു വ്യവസായി, അതായത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കിപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് നമിക്കണം എന്ന് തന്നെ പറയാം. കാരണം അന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അങ്ങനെ ആലുംകടവിൽ വരികയും ആലുംകടവിലുണ്ടായിരുന്ന ഒരു കിഷോർ എന്ന് പറയുന്ന ഒരു മില്ലുടമയുണ്ടായിരുന്നു. അതായത് ആലുംകടവിന്റെ ആ അറ്റത്ത് തന്നെയാണ് ആ മില്ലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കാണുകയും ഒരു പുതിയ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ ആശയം മുന്നോട്ട് വെച്ചിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കേവ് വള്ളങ്ങളെ എന്തുകൊണ്ട് നമുക്ക് ഹൗസ് ബോട്ടുകളായി പരിണമിച്ചുകൂടാ, അല്ലെങ്കിൽ പുരത്തോണികളാക്കി മാറ്റിക്കൂടാം, അത് നമുക്ക് ഭാവിയുടെ ഒരു വ്യവസായം എന്ന രീതിയിൽ വിനോദസഞ്ചാരത്തിന് ഉപയുക്തമാക്കിക്കൂടാ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം മുന്നോട്ട് വെച്ചു. അങ്ങനെ കിഷോറും അദ്ദേഹവും ചേർന്ന് ആദ്യത്തെ ഹൗസ് ബോട്ട് അവിടെ ആലുംകടവിൽ പണി പൂർത്തിയാക്കി നീറ്റിലിറക്കി. സത്യത്തിൽ അത് കേരളത്തിന്റെ, പ്രത്യേകിച്ച് ആലപ്പുഴയുടെയൊക്കെ ഒരു വേമ്പനാട്ട് കായലിന്റെ തന്നെ വിനോദസഞ്ചാര ഭൂപടത്തെ മാറ്റി എഴുതിയ ഒരു ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനുശേഷം പിന്നെ ഈ കേവ് വള്ളങ്ങൾ, അതായത് അന്ന് വിറക് വിലയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന കേവ് വള്ളങ്ങളൊക്കെ തന്നെയും ഈ കിഷോറും പുതിയ പുതിയ വ്യവസായികളും ഈ രംഗത്തേക്ക് വന്ന പുതിയ സംരംഭകരും ഒക്കെ വാങ്ങാൻ തുടങ്ങി. വാങ്ങിയിട്ട് പുതിയ പുതിയ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുക. ആലുംകടവിലായിരുന്നു അതിന്റെ തുടക്കമെങ്കിലും പിന്നീട് ആലുംകടവിൽ നിന്ന് അത് നീങ്ങി നീങ്ങി നീങ്ങി പിന്നെ വേമ്പനാട്ട് കായലിൽ പോയി ആലപ്പുഴ അതിന്റെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു. അത് ഇവിടെ വന്ന ചില തൊഴിൽ സമരങ്ങൾക്ക് കാരണമൊക്കെയാണ് ആലുംകടവിൽ നിന്ന് അത് മെല്ലെ മാറിപ്പോയത്. പക്ഷേ അത് വന്നതോടുകൂടി ഈ കേവ് വള്ളങ്ങളിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും, അവർ കേവ് വള്ളങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മീൻകറിയുടെ രുചിയും ഭക്ഷണത്തിന്റെ രുചിയും ഒക്കെ അറിയാവുന്ന ആൾക്കാർ ഇവരെ ഹൗസ് ബോട്ടിലെ തൊഴിലാളികളാക്കി മാറ്റി. അവർ പിന്നെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഹൗസ് ബോട്ടിലുള്ള ഈ കരിമീനിന്റെ കറി ഉണ്ടാക്കുക, അവരുടേതായ രീതിയിലുള്ള ചോറുണ്ടാക്കുക. നമ്മൾ പണ്ട് അരച്ച മുളക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ കൈകൊണ്ട് തന്നെ അരച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ അവരുടെ ഒരു തൊഴിൽ മേഖലയും പുഷ്ടിപ്പെട്ടു. അവരിൽ പലരും വേമ്പനാട്ട് കായലിലെ, അതിപ്പം വേമ്പനാട്ട് കായലിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു, കാരണം അത്രയ്ക്ക് ഹൗസ് ബോട്ടുകളായി കഴിഞ്ഞു. അത് മാത്രമല്ല ഹൗസ് ബോട്ടിൽ തന്നെ ഇപ്പം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നതനുസരിച്ച് അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് വന്നു, കോൺഫറൻസ് ഹാളുകൾ വന്നു, 2, 3, 4, 5, 6 ബെഡ്റൂമുകൾ, 6 അധികമുള്ള ബെഡ്റൂമുകൾ വന്നു, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ വന്നു. ഇത്തരം ഒരു മാറ്റത്തിലേക്കിന്റെ തുടക്കം കുറിച്ചതിനും ഈ ആലുംകടവ് എന്ന് പറയുന്ന ഗ്രാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അന്ന് ഇതിന്റെ തുടക്കകാലത്ത് വിദേശ സഞ്ചാരികളും ഒക്കെ അവിടെ വന്നിട്ട് ഈ ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ കാണാറുണ്ടായിരുന്നു. അതിന്റെ രീതികളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു.
1: ഇനി ചുമട് താങ്ങി.
3: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഇപ്പോഴിവിടം മഴക്കാറൊഴിഞ്ഞ ആകാശം പോലെ ശാന്തമാണ്, അല്ലേ ഫാദർ?
1: മഴക്കാറുള്ളത് മോശമാണെന്ന് ആരാ കുട്ടപ്പായിയോട് പറഞ്ഞത്? നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതല്ലേ മഴ. അപ്പോൾ അതിന് കാരണമായ മഴക്കാറും വേണമല്ലോ. പ്രകാശ് എന്താ സീരിയസ് ആയിട്ടിരിക്കുന്നത്?
2: ഏയ്, ഒന്നുമില്ല ഫാദർ. ഇവൻ ഈയിടെ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ് മഴക്കാറും ആകാശവും ഒക്കെ.
0: പ്രകാശേട്ടാ, വലിയ പഠിത്തമൊന്നുമല്ല വേണ്ടത്, ലോലമായ ഹൃദയമാണ്. കാറ്റടിച്ചാൽ പോലും പാടുന്ന വീണ പോലെയുള്ള ഹൃദയം.
1: കുട്ടപ്പായി കവിയായി കഴിഞ്ഞു, എന്തൊക്കെ ഗംഭീര പ്രയോഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്!
2: ഇതിവന്റെ സ്വന്തമൊന്നുമല്ല, പണ്ടേക്ക് പണ്ടേയുള്ള ഭാവനയാണ്. വിരലൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ എന്ന് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടില്ലേ?
0: പ്രകാശേട്ടാ, അത് വിരൽ, ഇത് കാറ്റ്. ഫാദറിന് പിടികിട്ടും. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ കുറച്ചു നാളായി ബാധിച്ചിരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി എന്നാണ്. അത് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ.
1: കുട്ടപ്പായി പറഞ്ഞത് ശരി. നമ്മൾ കുറച്ചേറെ നാൾ ഊരാക്കുടുക്കിൽപ്പെട്ടു. മാർഗരറ്റിന്റെ വരവാണ് വഴിത്തിരിവായത്.
2: ഇവൻ പ്രശ്നമൊഴിവായി എന്ന് പറഞ്ഞത് അവന്റെ കാര്യമാണ്. കുട്ടപ്പായി ആയിരുന്നല്ലോ സംശയനിഴലിൽ നിന്നത്. അതൊഴിവായി. എനിക്കിപ്പോഴും പേരുദോഷം ബാക്കിയുണ്ട്.
0: ദേ പ്രകാശേട്ടാ, തമാശയായി പോലും ഇങ്ങനെ പറഞ്ഞുകൂടാ. ഞാൻ എത്ര ഉരുകിയെന്ന് ഫാദറിന് അറിയാമോ? സംഭവത്തിന്റെ തുടക്കത്തിൽ ഞാൻ അല്പം കടന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ ഞാൻ കളങ്കരഹിതനാണ് ഫാദർ, കളങ്കരഹിതൻ.
1: കടന്നു പ്രവർത്തിച്ചു എന്ന തിരിച്ചറിവുണ്ട് കുട്ടപ്പായിക്ക്, അത് നല്ലത്. ഒരു വീണ്ടു വിചാരത്തിന്റെ ഭാഗമായി ഇനിയെങ്കിലും കടന്നു പ്രവർത്തനം ഒഴിവാക്കാവുന്നതാണ്.
2: എവിടെ എന്റെ ഫാദർ, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുവോ? ഇവൻ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. മാറ്റം അതുണ്ടാവില്ല.
0: ഇങ്ങനെ ഒരാളെ പറഞ്ഞു പറഞ്ഞു കുഴപ്പക്കാരനാക്കരുത്. പിന്നെ പിന്നെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും നമ്മൾ ലേശം പ്രശ്നമുള്ള ആളാണെന്ന്. ഫാദറിന് എന്തു തോന്നുന്നു? ഫാദർ മനഃശാസ്ത്രജ്ഞനാണല്ലോ.
1: കുട്ടപ്പായി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരാളെയും ബ്രാൻഡ് ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും. നമ്മൾ പലവട്ടം നേതാവാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരാൾക്ക് താൻ നേതാവാണ് എന്ന് തോന്നി തുടങ്ങുന്നത്. അയാളുടെ കഴിവും പ്രധാനമാണ് എങ്കിലും.
3: കുട്ടപ്പായി, പ്രകാശ് സാർ ഇടത്തിൽ ഇരിക്കാറാ? എനിക്ക് അവരൊന്ന് പാക്ക് വേണ്ടും.
0: മാമ ആള് സ്ഥലത്തുണ്ട്, ചിലപ്പോ തിരിച്ച് ഡൽഹിക്ക് പോകും എന്നും കേൾക്കുന്നുണ്ട്.
3: എതർക്കാക്ക് തിരുമ്പി പോക വേണ്ടും? ഉനക്ക് നേരാവേ കേക്കലാമേ.
0: സംഗതി, എനിക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും എനിക്കുള്ളിൽ ഒരു പേടിയുണ്ട് പ്രകാശേട്ടനെ. പണ്ടേ അങ്ങനെയാ, ഒന്നും വിട്ടു പറയുന്ന ആളല്ല, കുറച്ച് റിസർവ്ഡ് ആണ്.
3: എനക്കപ്പടി തോന്നവേ ഇല്ല, റൊമ്പ സ്ട്രെയിറ്റ് ഫോർവേഡാ തോന്നിയത്. നേരെ വാ, നേരെ പോ, അതുതാൻ പ്രകാശ് സാർ.
0: പ്രകാശേട്ടന്റെ കീർത്തനം പാടാനല്ലോ ഞാൻ വന്നത്. എന്തിനാ മാമൻ പുള്ളിയെ കാണുന്നത്?
3: ഒരു കാര്യം ഉണ്ട് കുട്ടപ്പായി, മറ്റവങ്ങളെ പറ്റി നല്ലത് ചൊല്ലുവത് ഉനക്ക് പിടിക്കാതെ, അപ്പടി തന്നെ?
0: എനിക്കെന്തു കാര്യം വേറൊരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ? ഇതിപ്പോ എല്ലാവരും എന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലോ. ഇന്നലെ പ്രകാശേട്ടനും ഫാദറും കുറേ പറഞ്ഞു, ഇന്നിപ്പോ ദാ മാമനും.
3: ഏയ്, അപ്പടിയെല്ലാം കിടയാത് കുട്ടപ്പായി. ഉൻ മീതാന അൻപുനാലെ ചിലത് ചൊല്ലത് തന്നെ.
0: ഇതാണോ സ്നേഹം? മുട്ടിന് മുട്ടിന് കുറ്റം പറയുന്നത്. എന്തായാലും കൊള്ളാം, എന്റെ ജീവിതം തന്നെ ഒരു ജീവിതം.
3: എന്ന മകനെ, ഒന്ന് അനേവർക്ക് പിടിച്ചുവിട്ടത് കുട്ടപ്പായി, നീ എൻ ഉയർ. ആ ബേബി ടീച്ചർ പറങ്ങളേ.
0: ഓ, എന്റെ ജീവൻ അപകടത്തിലാണോ എന്തോ. ടീച്ചർ വന്നോട്ടെ, ഇരിക്കൂ ടീച്ചർ, ഒരു കാപ്പി എടുക്കട്ടെ.
4: കുട്ടപ്പായി വലിയ സൽക്കാരാണല്ലോ, ഗംഭീര സ്വീകരണം.
3: ടീച്ചറെ പാത്ത് രൊമ്പ നാളാച്ചേ, അതാക്കും. ആ ഗംഗാധരൻ ഇങ്ങ ഇല്ലയാ? പിന്നെ കുട്ടപ്പായി, എന്നാ ആണല്ലോ, നീ നല്ല ഒരു മൂന്ന് കാപ്പി എടു.
0: ദേ ഇപ്പൊ എടുക്കാം, മാമൻ മധുരയിൽ നിന്നും ഇന്നലെ കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ് ഫ്രഷ്.
4: ശരി കുട്ടപ്പായി. കൗണ്ടറേ, എനിക്കൊരു സീരിയസ് കാര്യം പ്രകാശിനോട് പറയാനുണ്ട്. കൗണ്ടറും കൂടി വരണം.
3: അതൊക്കെ ഞാൻ എതിർക്ക് ടീച്ചർ. പ്രകാശ് സർ ഉങ്ങളുടെ സ്വന്തം ആളാച്ചേ, ഒരു കുടുംബം മാതിരി.
4: അതെ, പക്ഷേ എനിക്കത് പറയുമ്പോ ഒരാള് കൂടി വേണം. കൗണ്ടറാണ് നല്ലത്. ഗംഗാരേട്ടൻ പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കുന്നു, എനിക്കത് വൈകിക്കാൻ വയ്യ.
2: പറഞ്ഞോളൂ ബേബി ചേച്ചിക്ക് എന്തിനാണൊരു മടി? അല്ല, കൗണ്ടറുമായി ബന്ധമുള്ള കാര്യമാണോ?
3: ഞാൻ ചുമ്മാ കൂടെ വന്നതാകും സാർ, ടീച്ചർക്ക് താൻ ഏതോ സ്വരണുമാ.
4: പ്രകാശേ, എല്ലാം കലങ്ങിത്തെളിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം, അല്ല തോന്നൽ.
2: വിശ്വാസം തന്നെ ആവാൻ ചേച്ചി, കലങ്ങിത്തെളിഞ്ഞു എന്താ സംശയം, അല്ലേ കൗണ്ടർ?
3: അപ്പിതാ തോന്നുന്നത് സാർ. ഇനി ഏതാവത് മിച്ചമെടുക്ക?
4: ബാക്കിയുണ്ട് കൗണ്ടറെ, എനിക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത അതാണ് ബാക്കി, അത് വീണ്ടെടുക്കണം.
2: ചേച്ചിയുമായി ഇക്കാര്യത്തിന് പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല, ബാക്കിയൊക്കെ നമ്മൾ മൂന്ന് നാല് പേരിൽ തീരുന്നതേ ഉള്ളൂ.
3: സാർ സൊന്നതുതാ ശരി, വിളിയിലെ ആരും ഒന്നും തിരിഞ്ഞത് കിടയാതെ.
4: അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ പ്രകാശിന്? ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അത് ഞാൻ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത്. പ്രകാശ് അത് കേൾക്കണം, വെറുതെ കേട്ടാൽ പോരാ, ശ്രദ്ധിച്ചു കേൾക്കണം.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: വായനശാലകളിലൂടെ
6: തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ കുച്ചപ്പുറം എന്ന സ്ഥലത്തുള്ള റൈസിംഗ് സ്റ്റാർ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ബി ശ്രീകുമാർ സംസാരിക്കുന്നു.
8: 1960കളുടെ തുടക്കത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. 1966 രജിസ്ട്രേഷൻ ലഭിച്ച ഗ്രന്ഥശാല ഇപ്പോൾ 60 പിന്നിടുകയാണ്. ദേശീയവും പുരോഗമനാശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും 1960കളിലെ ചെറുപ്പക്കാർ ചേർന്നാണ് ഈ ഗ്രന്ഥശാല ആരംഭിച്ചത്. തുടക്കത്തിൽ ശ്രീ ദാനമാശാൻ എന്ന വ്യക്തിയുടെ

0: മുളം ചീളുകൾ കൊണ്ട് അഴിയടിച്ച ഒരു ഓല കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. പലയിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുകയായിരുന്നു. തികച്ചും കാർഷിക ഗ്രാമമായ പ്രദേശത്ത് കൃഷിക്കാരെ സഹായിക്കുന്ന നിലയ്ക്ക് വേണ്ടി ആ കാലത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ആമച്ചൽ കേന്ദ്രീകരിച്ച് ഒരു സർവീസ് സഹകരണ സംഘം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. യുവാക്കൾക്ക് അക്കാലത്ത് കായിക പരിശീലനം നൽകി വന്നിരുന്നു. കാലടി പരമേശ്വരൻ നായർ എന്ന ഒരു ആയുർവേദ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ വി വി ഗിരിയുടെ പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. അദ്ദേഹം ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് 4 സെന്റ് സ്ഥലം സംഭാവനയായി നൽകി. 1990 ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി കെട്ടിടമുണ്ടായി. നമ്മുടെ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിൽ ഈ ഗ്രന്ഥശാല വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട ദീർഘകാലം ഈ ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയായിരുന്നു. പഴയകാല പാട്ടുകാരൻ ശ്രീ ആമച്ചൽ സദാനന്ദൻ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു. ഗ്രന്ഥശാലയുടെ കീഴിൽ വനിതാവേദി, ബാലവേദി, യുവത തുടങ്ങിയവ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികമായ പുരോഗതി അടയാളപ്പെടുത്തുന്നത് ആ പ്രദേശത്തെ വനിതകളുടെ ശാക്തീകരണത്തിലൂടെയാണ് എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി എല്ലാ വർഷവും വനിതാ സമ്മേളനങ്ങൾ നടത്തുകയും പ്രമുഖരായ വനിതാ സാഹിത്യകാരെയും വനിതാ രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. വീട്ടമ്മമാരായ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കൂടാതെ യോഗ പരിശീലനവും നടത്തി വരുന്നു. കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുറ്റത്തമുല്ല എന്ന പേരിൽ ഒരു പദ്ധതിയും നടത്തി വരുന്നു. എല്ലാ ദിവസവും പുസ്തക വിതരണം നടത്തുന്നത് കൂടാതെ വീടുകളിൽ പുസ്തകങ്ങൾ നേരിട്ടെത്തിച്ച് നൽകി വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയും തുടർന്നു വരുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആഗ്നേയം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം പാടിയത് യേശുദാസ്. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം ജോൺസൺ.

ജി വേണുഗോപാലും കൃഷ്ണചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മണ്ണാടിയർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ. പി കെ ഗോപിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ ജ്യോതിശ്രീ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എസ് ആർ മോഹൻ, രചന വീണ പി നായർ. ആദ്യം ഹേമന്തമേ തൂമന്തമേകി എന്ന് തുടങ്ങുന്നു.

0: ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. രചന വീണ പി നായർ, പി ആർ വിജയലക്ഷ്മി. സംഗീതം എസ് ആർ മോഹൻ. പശ്ചാത്തലത്തിൽ കീബോർഡ് സി തങ്കരാജ്, തബല പ്രദീപ് കുമാർ എസ് ടി, ഗിത്താർ ബിൽഹാൻ, റിതം അരുൺ എസ് പി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK യുടെ ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA മാരുടെ നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC യെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പാസാക്കിയിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിനായി അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചിരുന്ന നിരീക്ഷകർ നിയുക്ത UDF MLA മാരുമായി ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വിട്ടുകഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVK യെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തി. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തിരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കി. കമ്പനിയുടെ 3 സ്ഥാപകരെ ED അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ

0: രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇരകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കർണാടക, ഡൽഹി എൻസിആർ എന്നിവിടങ്ങളിലെ 17 കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിലൊന്നായി ഇപ്പോഴും തുടരുന്നു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാകുന്നു. വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക സർക്കാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 മെയ് 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്.
0: ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം മറ്റന്നാൾ മുതൽ ഈ മാസം 18 വരെ നടക്കും. നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖരും നാടകോത്സവത്തിന്റെ ഭാഗമാകും. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശിയായ നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 4 കാറും 2 ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. നവീകരിച്ച സംവിധാനത്തിലേക്ക് മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. 25 വർഷം മുൻപ് മാറ്റിയ ബെയറിംഗാണ് തേയ്മാനത്തെ തുടർന്ന് ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി പോയി. ഇന്ന് പുലർച്ചെ 3:30 350 വനിതാ തീർത്ഥാടകരുമായുള്ള വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടാകും. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസ് 9 വിജയിച്ചു. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിളവെടുപ്പ് കാലമായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൊത്തമായും ചില്ലറയായും കർഷകരുടെ പക്കൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വ്യാപാരികൾ ജില്ലയിൽ സജീവമാണ്. കാലവർഷം എത്തും മുമ്പ് കയറ്റുമതി കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കച്ചവടക്കാർ. ചക്കയുടെ സീസൺ ആയതോടെ വ്യാപാരികൾ ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസൺ ആയതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് തളി സാധകം സംഗീത സഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോഴിക്കോട് കേസരി ഭവനിലാണ് സംഗീതോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: തളി ശ്രുതിലയം സംഗീത വിദ്യാലയത്തിന്റെ 11-ാമത് വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവം സാധകം സംഗീത സഭയുടെ സഹകരണത്തോടുകൂടി ചാലപ്പുറം കേസരി ഭവനിൽ ഇന്ന് ആരംഭിക്കും. പ്രണവം ശങ്കര നമ്പൂതിരിയുടെ വായ്പാട്ട് ഇന്ന്, നാളെ വൈകിട്ട് എസ് അശ്വതി വിനുവിന്റെ വായ്പാട്ടും നടക്കും. ഞായറാഴ്ച സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ നിർവഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 466 പോയിന്റ് കുറഞ്ഞ് 77,378-ലും നിഫ്റ്റി 138 പോയിന്റ് നഷ്ടത്തിൽ 24,188-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവൻ 240 രൂപ കുറഞ്ഞ് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യമെന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ്. മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. എന്താണ് മൂത്രച്ചോർച്ച എന്ന് നമുക്ക് നോക്കാം. മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയായോ അതോ അതിൽ കൂടുതലായോ പോകുന്നതിനെയാണ് മൂത്രച്ചോർച്ച എന്ന് പറയുന്നത്. ഇത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അന്താരാഷ്ട്ര യൂറോളജിക്കൽ ജേണലുകളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏകദേശം 60% പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. പുരുഷന്മാരിലും ഇത് ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു. ഇത് കേവലം പ്രായമാകുന്നതിന്റെ സ്വാഭാവിക ഫലമല്ല, മറിച്ച് കൃത്യമായി ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. മൂത്രച്ചോർച്ചയുടെ തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നിലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ ചെറിയ തോതിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണിത്. അടിവയറ്റിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശികൾക്ക്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവ് സംഭവിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഇത് കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. രണ്ടാമതായി ഉള്ളത് ഏർജ് ഇൻകോണ്ടിനൻസ്. ശക്തമായ മൂത്രശങ്ക ഉണ്ടാവുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപേ മൂത്രം ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മൂത്രസഞ്ചിയുടെ പേശികൾ അനാവശ്യമായി സങ്കോചിക്കുന്നതാണ് ഇതിനുള്ള കാരണം. നാഡീസംബന്ധമായ അസുഖങ്ങൾ മൂലവും മൂത്രത്തിലുള്ള അണുബാധ മൂലവും ഇത് സംഭവിക്കാം. മൂന്നാമതായി ഉള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. മുൻപറഞ്ഞ രണ്ട് ലക്ഷണങ്ങളും ഒരേ വ്യക്തിയിൽ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണിത്. നാലാമതായിട്ടുള്ളത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാത്തതുകൊണ്ട് തുടർച്ചയായി ചെറിയ രീതിയിൽ മൂത്രച്ചോർച്ച ഉണ്ടാകുന്നു. ഇതിന് കാരണമായി കാണുന്നത് മൂത്രവാഹിനി തടസ്സം, നാഡീ പ്രശ്നങ്ങൾ, ബ്ലാഡർ മസിൽ ദുർബലത എന്നിവയാണ്. ഇത് കൂടുതലായി കാണുന്നത് പുരുഷന്മാരിലാണ്. കാരണം ഇത് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവുമായിട്ടാണ്. ഇതിന് പുറമെ മുഴകളോ മൂത്രസഞ്ചിയിലെ കല്ലുകളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സിവിയർ യൂട്രൈൻ പ്രൊലാപ്സോ, ഇതിനു പുറമെ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുന്നതിനെ തടയുന്നതിനാലും ഇത് സംഭവിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ്.

മാത്രം പോകാനുള്ള സിസ്റ്റം നോർമൽ ആയിരുന്നാൽ പോലും ടോയ്ലറ്റിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. അതായത് വയോജനങ്ങളിൽ, കിടപ്പ് രോഗികളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായി കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യസ്ഥിതിയും മൂത്രച്ചോർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. താൽക്കാലിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായുള്ളത് മൂത്രത്തിലുള്ള അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മലബന്ധം, ചില മരുന്നുകൾ അതായത് ഡയൂറെറ്റിക്സോ സെഡേറ്റീവ്സോ പോലുള്ളവ, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, മദ്യപാനം. സ്ഥിരമായുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ അഥവാ പെൽവിക് കാരണകൾ, ഗർഭധാരണം, ഒന്നിലധികം സുഖപ്രസവം എന്നിവ മൂലം താഴ്ഭാഗത്തുള്ള മസിലുകളും മൂത്രസഞ്ചിയുടെ മസിലുകളും വീക്കാകുന്നു. ഇതിനു പുറമെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, ആർത്തവവിരാമം കഴിയുമ്പോൾ ഈസ്ട്രജൻ കുറയുന്നതുമൂലമുള്ള മസിൽ വീക്ക്നെസ്സും ഇതിന്റെ കാരണമായി കാണപ്പെടുന്നു. പെൽവിക് സർജറികൾ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ പോലുള്ള അവസ്ഥയ്ക്കെടുക്കുന്ന റേഡിയേഷൻ കാരണവും ഇത് വരുന്നു. നാഡീ സംബന്ധമായ കാരണങ്ങളാണ് അടുത്തതായി ഉള്ളത്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, സ്പൈനൽ കോർഡ് ഇഞ്ചറി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമതായി കാണുന്നത് തടസ്സ കാരണങ്ങൾ. പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളിൽ ആണെങ്കിൽ ഇത് പെൽവിക് ഓർഗൻ പ്രലാപ്സ് എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ ട്യൂമർ, മൂത്രാശയ കല്ലുകൾ എന്നിവയും തടസ്സത്തിന്റെ കാരണങ്ങളായി പറയുന്നു. നാലാമതായി ഉള്ളത് ജീവിതശൈലി കാരണങ്ങളാണ്. അതായത് അമിത ഭാരം, ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ വീക്കാവുകയും ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രായം കൂടുമ്പോൾ പേശികളുടെ ശക്തി കുറയുന്നു. അപ്പോൾ പ്രായം കൂടുന്നതും ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണക്കാക്കുന്നു. ദീർഘകാല ചുമയോ ഭാരമുള്ള ജോലിയോ ചെയ്യുന്നവരിലും മൂത്രച്ചോർച്ച കാണപ്പെടുന്നു. പരിഹാര മാർഗങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം മൂത്രച്ചോർച്ചയ്ക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അഥവാ കീഗൾ എക്സസൈസസ്. ഇത് ചെയ്യുന്നതിലൂടെ കാലക്രമേണ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു. മൂത്രച്ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പോകാതെ പിടിച്ചുവെക്കാനുള്ള കപ്പാസിറ്റി മാംസപേശികൾക്ക് വരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കസേരയിൽ ദൃഢമായിരുന്ന് മുന്നോട്ടാഞ്ഞ് മൂത്രനാളിയുടെ ഭാഗം ഒന്ന് ചുരുക്കി പിടിക്കുക. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള പേശികളെ അകത്തേക്കകത്തേക്ക് ചുരുക്കി പിടിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കീഴ്വായു പോകാൻ തോന്നുന്ന അവസ്ഥയിൽ ചുരുക്കി പിടിക്കുന്നത് പോലെ 3 സെക്കൻഡ് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്കാക്കുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മുൻപ് വിവരിച്ചതുപോലെ യോനി ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കുക. ബ്ലാഡർ ട്രെയിനിംഗ്. നിശ്ചിത സമയക്രമത്തിൽ മൂത്രമൊഴിക്കാൻ ശീലിക്കുന്നത് വഴി മൂത്രസഞ്ചിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലി മാറ്റവും. അമിതവണ്ണം കുറയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, മലബന്ധം ഒഴിവാക്കുക, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക എന്നിവയാണത്. ചികിത്സയിലേക്ക് നമുക്ക് പോകാം. ഓരോരുത്തരുടെയും രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതിയിൽ മാറ്റം വരാം. ഓരോ മൂത്രച്ചോർച്ചയ്ക്കും വേണ്ടത് ഓരോ രീതിയിലുള്ള ചികിത്സയാണ്. അത് കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മറ്റേതിന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗം മൂർജിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുന്നതാണ് നല്ലത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയുടെ ചികിത്സ എന്തെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കീഗിൾസ് എക്സസൈസ് ആണ് ഉള്ളത്. ഇതിനു പുറമെ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ടോപ്പിക്കലായിട്ടുള്ള ഈസ്ട്രജൻ ഓയിന്റ്മെന്റുകളും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൊണ്ടും മാറുന്നില്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും. സ്ലിംഗ് ഓപ്പറേഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. TVT അഥവാ TOT എന്ന പ്രൊസീജിയറുകളാണുള്ളത്. ഇതൊരു ഡേ കെയർ സർജറിയാണ്. വളരെ ചെറിയ മുറിവ് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഈ സർജറിയിൽ മൂത്രനാളിക്ക് താഴെയായി ഒരു മെഷ് വെച്ച് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് മൂലം ചോർച്ച ഇല്ലാതാകുന്നു. ഏകദേശം 90% വിജയസാധ്യതയുള്ള സർജറിയാണിത്. ഏർജ് ഇൻകോണ്ടിനൻസിന് ചികിത്സ എന്താണെന്ന് നോക്കാം. ആദ്യപടി മരുന്നുകളാണ്. മരുന്നുകൾ മൂത്രസഞ്ചിയിലെ പേശികളെ റിലാക്സ് ചെയ്യുന്നു. ബോട്ടിലിനും ടോക്സിൻ ഇഞ്ചക്ഷൻ ആണ് അടുത്ത ചികിത്സാ രീതി. എൻഡോസ്കോപ്പി വഴി ഇഞ്ചക്ഷൻ മൂത്രാശയ പേശികളിലേക്ക് കുത്തിവെക്കുന്നു. ഇതിലൂടെ പേശികൾ റിലാക്സ് ആകുന്നു. ഇതിനു പുറമെ ഇന്റർസിം പോലുള്ള ഡിവൈസസ് ഉണ്ട്. ഇത് സ്പൈനൽ കോർഡിന് താഴ്ഭാഗത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഡിവൈസാണ്. സേക്രൽ ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയും. മൂത്രസഞ്ചിയുടെ കൺട്രോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായ മൂത്ര തടസ്സം മാറ്റുക എന്നതാണ്. അതായത്

0: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുള്ള തടസ്സമാണെങ്കിൽ അത് ഒന്നെങ്കിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി കൊണ്ടോ ചികിത്സിക്കാം. സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയമുഖ മുഴകളോ പെൽവിക് ട്യൂമറുകളോ ആണെങ്കിൽ അതിന്റേതായ ചികിത്സ എടുക്കുക. ഇതിനു പുറമെ മൂത്രസഞ്ചി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂറിൻ പോകാനുള്ള ട്യൂബ് അഥവാ കത്തീട്രൈസേഷനും ചെയ്യാവുന്നതാണ്. മൂത്രച്ചോർച്ച എന്നത് ലജ്ജിച്ച് മറച്ചുവെക്കേണ്ട ഒന്നല്ല. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക. ശരിയായ ചികിത്സ വഴി ഈ പ്രശ്നത്തെ അതിജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും.
1: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു ഫ്രാൻസിസ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് AICC അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVK പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPI, CPIM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്.

0: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
1: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 kilometer ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്ര ചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 പേരെ ED അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ED നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
1: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂണന്റിന്റെ ജന്മദിനമായ May 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡാ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡാ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡാ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് ഒരു മാസം

മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി യുഎസ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 യുഎസ് യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടിവികെ. പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽ മഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഗാനസല്ലാപം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ ഒത്തുചേരുന്നത്. ഇന്നത്തെ ഗാനസല്ലാപം തത്സമയം ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് 2 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. 9495956 3 1 9 4 9 6 5 5 6 3 2 1 9 4 5 9 6 3 2 1 ഈ നമ്പറുകളിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ. ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ, കേൾക്കാം.
1: സാറേ, ഞാൻ അരൂര് നടേശനാ.
0: അരൂര് അല്ലേ?
1: അതെ,
0: നടേശൻ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഈ ചന്ദനച്ചോല എന്ന പടത്തില് ഹൃദയം മറന്നോ നാണയത്തുട്ടിന്റെ കിലുകില ശബ്ദത്തിൽ പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ആ പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ?
1: വളരെ ഇഷ്ടമാണ്.
0: അതുകൊണ്ടാണല്ലോ പാടി കേൾപ്പിച്ചതും. ആ പാട്ടിങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ? ഈ പാട്ട് ആര് പാടിയാണെന്ന് അറിയാമല്ലോ? പാടിയത് യേശുദാസാണ്. ഈ പാട്ട് എഴുതിയത് മുപ്പത്തി രാമചന്ദ്രൻ. ഈ പാട്ട് ഈണം പകർന്നത് കെ ജെ ജോയിയാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അങ്ങ്?
1: അല്ലല്ല, ഞാൻ വർഷങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന വല്ലപ്പോഴൊക്കെ വിളിച്ചു.
0: ആ, മറ്റ് ശ്രോതാക്കൾ കൂടി അവസരം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് വല്ലപ്പോഴും കൂടി വിളിക്കും അല്ലേ?
1: അതെ, പാലോട് രാജൻചേട്ടന് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ, പാലോട് രാജൻചേട്ടനാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്, ചന്ദനച്ചോലയിലെ ഗാനം.
1: അതെ അതെ,
0: പാട്ട് കേട്ടാലോ?
1: ഓക്കെ ഓക്കെ, വളരെ സന്തോഷം.
0: ഓ, സന്തോഷം.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ശശി സാറല്ലേ?
0: ആ, സജീവാണ്.
1: സജീവ് സാർ.
0: പേര്
1: സാറെ, എന്റെ പേര് സോമൻ.
0: സോമൻ എവിടുന്നാണ്?
1: ഞാൻ ചെങ്ങന്നൂര്, മുളക്കുഴ.
0: മുളക്കുഴ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ്. ആ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് അമരത്തിനകത്ത് യേശുദാസ് പാടുന്ന അഴകേ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ.
0: ആ, അഴകേ നിൻ മെഴുനീർമണി അല്ലേ?
1: ആ, അതെ അതെ,
0: ആ പാട്ട്. ആ,
1: ആ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് എന്റെ എന്നോട് ടിക്കറ്റ് ലോട്ടറി, ഞാൻ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്നതിനാണ്. അപ്പൊ ഇതിന് ആറന്മുള, കൃഷ്ണന്നൂര്, പെർളശ്ശേരി, മുളക്കുക, ഈ പ്രദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പിന്നെ എന്റെ വൈഫിനും.
0: ആ, വൈഫിന്റെ പേര് പറഞ്ഞോളൂ.
1: വൈഫിന്റെ പേര് ജെസ്സി.
0: അതൊരു സന്തോഷമാകട്ടെ.

0: ആ
1: പിന്നെ ആർക്കൊക്കെയാണ് സമർപ്പിക്കുന്നത്?
0: ആ പിന്നെ തൃശ്ശൂരുള്ള ലൂസി തോമസ് കടുത്തുരുത്തിയുള്ള തോമസ് ഏട്ടന്, പിന്നെ ജോയിച്ച എന്നെ കൂടെ കോട്ടയം ലൈലാമ്മ എന്നിവർക്കെല്ലാം.
1: ആ അപ്പൊ ആരെയും പണക്കണ്ട എന്ന് വരിച്ചു, വളരെ ഒരു വലിയ ഒരു ലിസ്റ്റ്, വളരെ വലിയൊരു ലിസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ പാട്ട് യേശുദാസൻ ചിത്രയും പാടിയതാണ്, അമരം എന്ന ചിത്രത്തിന് വേണ്ടി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയാണ്, സംഗീതം രവീന്ദ്രൻ. പാട്ട് കേൾക്കാം. ആ സുഖം. ആ അതെ, സുഖമായിട്ടിരിക്കുന്നു. ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കുറവാണ്. അപ്പോ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ, ലോട്ടറി ടിക്കറ്റ് വിറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ട് കേൾക്കാം.
0: താങ്ക് യു സാർ.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
4: ഹലോ
2: ഹലോ, പത്തനംതിട്ട മല്ലപ്പള്ളി. പേര് പറഞ്ഞോളൂ. ബേബിക്കുട്ടി. ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാം അല്ല, ക്രിസ്ത്യാനി അല്ല, പോസ്റ്റ്മാനെ കാണാൻ.
2: പോസ്റ്റ്മാനെ കാണാനില്ല നേതൃത്വത്തിലെ പാട്ട്, യേശുവാസ് പാടിയ പാട്ടല്ലേ. ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
4: അല്ലല്ല, ഞാൻ 2016 തൊട്ട് കിട്ടുമായിരുന്നു. 23 വരെ കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല.
2: ഇന്ന് നേരത്തെ വിളിച്ച ശ്രോതാവും പറഞ്ഞു 2 വർഷത്തിന് മുമ്പ് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. കുറച്ചുപേരൊക്കെ ഒരു ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത്. നല്ല ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത് അല്ലേ?
4: അല്ല, ഇടവേള വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. 3 മാസം കഴിഞ്ഞ്
2: കിട്ടാത്തതുകൊണ്ടാണ് അല്ലേ.
4: അവസാനം കിട്ടിയ പാട്ടും മരത്തിനി വിളയുന്ന മലയോരം
2: പാടാൻ നേതൃത്വത്തിലെ പാട്ടല്ലേ. പാട്ട് കേട്ടാലോ, പോസ്റ്റ്മാനെ കാണാനില്ല നേതൃത്വത്തിൽ യേശുദാസ് പാടി, ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല എന്നുള്ള പാട്ട്.
4: ഈ
2: ഗാനം എഴുതിയത് വയലാറാണ്, സംഗീതം ദേവരാജൻ. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മണിമല, കോട്ടയം ജില്ലയിലെ മണിമല പഞ്ചായത്തിൽ ആലപ്ര ശിവൻ നായർ.
0: ആ, ശിവൻ നായരാണ്. ആലപ്ര ശിവൻ നായരാണ് വിളിക്കുന്നത്. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഈശ്വര ചിന്തയ്ക്ക് സമ്മയമണിയം എന്നുള്ള പാട്ട്.
0: അതിന് തൊട്ട് പോകുമ്പോൾ ഇത് ഈശ്വരന് ഹിന്ദു അല്ല ഇസ്ലാം അല്ല എന്നുള്ള പാട്ടാണ്. അപ്പൊ ഈ അടുത്തത് ഈശ്വര ചിന്തയിതുന്നേ എന്ന ഗാനം അല്ലേ?
1: നിലനിൽക്കുന്നത് ലോകം നിലനിൽക്കണ ഈശ്വരിക്കുന്നത് തന്നെ വേണം, ഒരു പേടി.
0: ആ, ഇതൊരു പഴയ ഗാനമാണ്. 1960 ആ വർഷം റിലീസ് ചെയ്ത ഒരു ചിത്രമാണ് ഭക്ത കുചേല എന്ന് പറഞ്ഞിട്ട്.
1: ഭക്ത കുചേല, അതെ. എനിക്ക് ആ ഭക്ത കുചേല അതുപോലെ തന്നെ വേറെ പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടം.
0: പൊതുവെ പഴയ പാട്ടുകളോടാണ് ഇഷ്ടം,
1: സംശയമില്ല. ഇപ്പൊ എഫ് എം ചാനലുകൾ പലതും ഉണ്ട്, അതിലൊക്കെ വിളിച്ചാൽ അവര് പുതിയ പാട്ടേ തരുവുള്ളൂ. അവര് പറയുന്നത് പഴയ പാട്ട് വെച്ചാൽ വണ്ടികളൊക്കെ പോകുന്നവർക്ക് തെറ്റിപ്പോകുന്ന വണ്ടി മറിയാൻ സാധ്യതയുണ്ടെന്ന്.
0: പഴയ പാട്ടാവുമ്പോഴോ?
1: ആ, പഴയ പാട്ട്. ഞാൻ ഈയിടെ ഒരു ചാനൽ, ഞങ്ങളുടെ അടുത്തൊരു ചാനലുണ്ട് കാഞ്ഞിരപ്പള്ളി, ആ ചോദിച്ചപ്പോ പറഞ്ഞു പഴയ പാട്ട് വെക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ വണ്ടികളൊക്കെ പോകുന്നവർക്ക് പ്രശ്നമാണ് ആ പാട്ട് വെച്ചാൽ.
0: അതൊരു വിചിത്രമായ വാദമായിട്ട് തോന്നുന്നു എന്തായാലും.
1: അതെ അതെ, ആ അതെ.
0: ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്?
1: ആ, ഇതിപ്പം റേഡിയോ, ഇപ്പൊ നമ്മളെ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും റേഡിയോ പ്രോഗ്രാം. ഇപ്പൊ എഫ് എം അല്ലാതെ ഇതല്ലേ പഴയ മാധ്യമം, ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: ഈ ഗാനശലാപത്തിലേക്ക് വിളിക്കുന്ന ഒരുപാട് ശ്രോതാക്കള്, കൂടുതൽ ശ്രോതാക്കള് പഴയ പാട്ടുകളാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ആവശ്യപ്പെട്ട രഞ്ജിനി, ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങള്, രഞ്ജിനി ലാലിശ്ശേരി, ഹലോ പ്രീഗത, ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതലും പഴയ പാട്ട്.
1: പണ്ട് ചോദിച്ചത് പഴയ പാട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അമ്മ അല്ലാതെ ഒരു ദൈവമുണ്ട്, എന്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ ആ പാട്ടാണ് ചോദിച്ചത്, പൂന്തേനെ രീതി. അങ്ങനെ പഴയ പാട്ടുകളാണ് നമുക്ക് ഇഷ്ടം.
0: പാട്ട് കേൾക്കാം. ഈ ഗാനം എഴുതിയത് തിരുനേനാർ കുറിച്ചി മാധവൻ നായരാണ്, സംഗീതം ബ്രദർ ലക്ഷ്മണൻ. പാട്ട് കേൾക്കാം.
1: ഓക്കെ സാർ.

0: ഹലോ, ഗാന സെല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്തേ സാർ.
0: ആ നമസ്തേ, പേര് പറഞ്ഞോളൂ.
1: ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നനാട് എന്ന രാധാക്ഷപ്പണിക്കർ സി എസ് ആണ്.
0: ആ ചേന്നനാട്ട് എന്ന് സ്ഥിരം രഞ്ജിനിലേക്കും ഒക്കെ കത്തെഴുതുന്ന സി എസ് രാധാക്ഷപ്പണിക്കർ അല്ലേ?
1: അതെ, രഞ്ജിനിലേക്ക് എഴുത്തുപെട്ടിയിലേക്ക്
0: കത്തെഴുതുന്നതാണ്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: വേണ്ടത് മനസ്സൊരു സ്വപ്ന ഖനി, ആ പാട്ടാണ് വേണ്ടത്. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന ചിത്രത്തിൽ.
0: അതാണ് ആദ്യ വരിയിൽ മുതുക്കിയത്, രണ്ടു വരി പാടി കൂടെ. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന ചിത്രത്തിലെ പാട്ടാണ് അല്ലേ?
1: അതെ അതെ അതെ. പിന്നെ ആകാശവാണിയിലെ അവതാരകരെ കുറിച്ച് എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ല. കാര്യം എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തരാണ്. അവതരണം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്.
0: ആയിക്കോട്ടെ. ഈ പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. സംഗീതം എം എസ് വിശ്വനാഥൻ, യേശുദാസും എസ് ജാനകി പാടിയ പാട്ട്.
1: ഡെഡിക്കേഷൻ ഉണ്ടല്ലോ സാർ.
0: ആ പറഞ്ഞോളൂ, ഡെഡിക്കേഷൻ പറഞ്ഞു.
1: അതെ, പത്മകുമാരി, ശ്രീകുമാരി, സതീഷ് കുമാർ, സുനിൽകുമാർ, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി, അശ്വതി, കെ പി മോഹനൻ, പെരുമ്പളം, അക്കാമ ജോസഫ്, കിടങ്ങൂര്, ടി ആർ വിജയലക്ഷ്മി, ചേർത്തല, മുംതാസ് ബീഗം, മയ്യനാട്.
0: എന്തായാലും രഞ്ജിനിയിൽ കത്തയക്കുന്ന എല്ലാവരുടെയും പേരായി കാണണം ഏകദേശം അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരുടെയും പേരായിട്ടുള്ളു.
1: ടി ആർ വിജയലക്ഷ്മി, അതെ, വിജയലക്ഷ്മി മാഡത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ
0: സുഭാഷിതത്തിലൂടെ പരിചയമാണ്.
1: എപ്പോഴും സ്ഥിരമായിട്ട്
0: മനസ്സിലായി. പാട്ട് കേൾക്കാം. വയലാർ ദേവരാജനും വയലാറും എം എസ് വിശ്വനാഥനും ഒരുക്കി, യേശുദാസ് എസ് ജാനകിയും പാടിയ പാട്ടാണ് ചിത്രം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാന ശലഭത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഓച്ചിറ പ്രയാറിൽ നിന്ന് രാമേന്ദ്രൻ നായരാണ്.
0: ആ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്.
1: സ്ഥിരം റേഡിയോ ശ്രോതാവാണ്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ അതെ അതെ എനിക്കിപ്പോ ഇന്ന് വേണ്ടത് പാട്ട് നമ്മുടെ സീമന്തപുത്രൻ എന്ന സിനിമയ്ക്ക് വേണ്ടി 76 ഒരു സിനിമയാ ഇത് എന്ന് തോന്നുന്നു.
0: അതെ അതെ,
1: തമ്പി സാറിന്റെ രചനയ്ക്ക് അർജുനൻ മാസ്റ്റർ സംഗീതം നൽകി ദാസേട്ടൻ പാടിയൊരു പാട്ടാണ് സങ്കല്പത്തിൻ സ്വർണമരം പൂവണിഞ്ഞു നമ്മൾ സംഗീത പക്ഷികളായി വാങ്ങി ഉയർന്നു എന്ന പാട്ടാണ്.
0: ഇങ്ങനെ തന്നെയാണ് ഇവിടെ പാട്ടുകളൊക്കെ അങ്ങ് ആവശ്യപ്പെടുന്നത്. ഓർമ്മച്ചപ്പി ലാലിശ്ശേരി, രഞ്ജിനി ലാലിശ്ശേരി പാട്ട്, അതിന്റെ മൊത്തം വിശദ വിവരങ്ങള് അത് കത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ് പടം റിലീസ് ചെയ്തത്, പാടിയത്, രചന, സംഗീതം, പിന്നെ അറിയാവുന്ന അതിന്റെ വിശദ വിവരങ്ങളെല്ലാം.
1: ഞാനേ പാട്ട് സസ്രതം കേൾക്കുന്ന ആളാ, സസ്രതം കേൾക്കുന്ന ആളാ, ചുമ്മാ ഇരുന്ന് കേൾക്കല്ല പാട്ട്. ഒരുവിധമൊക്കെ പാടാൻ സ്വല്പം കേൾക്കൊണ്ടിരിക്കും. ഞാന് പിന്നെ ഓർമ്മത്തിപ്പിലേക്ക് ഒരു കത്ത് 2 വരുന്നു. ഇത് കേൾപ്പിച്ചില്ലല്ലോ സാർ, സാറ് വായിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സാർ എന്തുകൊണ്ടോ അത് വായിച്ചില്ല.
0: കഴിഞ്ഞ ആഴ്ചയും രഞ്ജിനില് അദ്ദേഹത്തിന്റെ താങ്കളുടെ ഒരു പാട്ട് കൊടുത്തിരുന്നു, കേട്ട് കാണും.
1: കേട്ടു. കഴിഞ്ഞ ആഴ്ച രഞ്ജിനില് പഴയ പാട്ട്, ഡി എ ചിദംബരനാഥ് സംഗീതം നൽകിയ പാട്ട്.
0: ആ പാട്ട് കഴിഞ്ഞ ആഴ്ച
1: സാറാണ് അത് വായിച്ചത്. അല്ല, അതിനു മുമ്പ് ഞാൻ പിന്നെ 2 March 16 April 13 2 കത്ത് ഓർമ്മച്ചപ്പിന് വേണ്ടി അയച്ചു.
0: ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുന്നതാണ്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ. അപ്പൊ അത് ഇനിയുള്ള പരിപാടികളിൽ ഉൾപ്പെടുത്തും, ഓർമ്മച്ചപ്പിലേക്ക് ഉൾപ്പെടുത്തും.
1: വളരെ മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നല്ലൊരു പിന്നെ കത്താണ് അത് എഴുതിയിരിക്കുന്നത്.
0: നല്ല കത്തുകളാണ്, നല്ല രസകരമായ കത്തുകളാണ് അങ്ങ് എഴുതുന്നത്. അതൊക്കെ
1: അത് മാറ്റി വെക്കുന്നതുകൊണ്ട് മനസ്സിനൊരു വല്ലാത്ത പിന്നെ.
0: എന്തായാലും തത്സമയ പരിപാടിയിൽ, ഈ പരിപാടിയിൽ വിളിച്ച് ഫോണിൽ തത്സമയം പാട്ടുകൾ ആവശ്യപ്പെട്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പൊ ആ പരാതിയൊക്കെ ഇതിലങ്ങ് അലിഞ്ഞു പോകും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇന്നത് പാട്ട് കേട്ടാലോ, ഇന്ന് പാട്ട്
1: കേട്ടാലോ, പിന്നെ വായിക്കണേ സാർ
0: ഇത് സെക്ഷനിൽ പറഞ്ഞു.
1: ഏപ്രിൽ 13 എഴുതി അയച്ചത്.
0: പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസ് അല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: എന്റെ വീട് കെ ഗോപി. എന്റെ വീട് ചേർത്തല വാരണം.
0: വാരണം എന്നോ? വാരണം എന്നാണോ സ്ഥലത്തിന്റെ?
1: വാരണം എന്ന് പറഞ്ഞാല് ചെറുവാരണ സ്ഥലത്തിന്റെ

0: ശരി,
1: ആ
0: എന്റെ വീട് ശരിക്കും ഇങ്ങനെ പ്രോപ്പർലി ഇങ്ങനെ പള്ളിപ്പുറം ആയിരുന്നു. ഞങ്ങളുടെ സ്ഥലം മാറി ഇവിടെ നിന്ന് താമസിക്കുന്ന ആളാണ്.
1: ഓ
0: അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
1: ഓ ഗാനസലോകത്തിലേക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്? ആ
0: അല്ല, എന്താ സാറേ,
1: ഗാനസലോകത്തിലേക്ക് ആദ്യമായിട്ടാണോ കിട്ടുന്നത്?
0: ആദ്യമായിട്ടാണ് ഇതിൽ പിന്നെ പങ്കെടുക്കുന്നത്. കുറെ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, ഇതിനെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ
1: ഇപ്പൊ വേണ്ട
0: സുഹൃത്തുക്കള്
1: പാട്ട് ഏതാ?
0: ടി എസ് ആർ പണിക്കര് KP മോഹൻ ഇവരൊക്കെ ഒരുമിച്ച് ജോലിയിലാണ്.
1: ആ
0: അപ്പം അവരിങ്ങനെ എന്റെ എന്റെ ശരിക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് അവരാണ്.
1: ആ ചേർത്തലയിലുള്ളവരാണ്.
0: ഡെഡിക്കേഷൻ ഉണ്ട്. എന്റെ കഴിഞ്ഞ ആഴ്ച എന്റെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു.
1: ആ എത്രാമത്തെ?
0: അപ്പൊ അന്ന് അന്ന് പിന്നെ അപ്പൊ ഡെഡിക്കേഷൻ
1: എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി?
0: കുട്ടികള് 38
1: 38 വർഷം പൂർത്തിയാക്കി. ആ ഏത് പാട്ടാ വേണ്ടത്? യേശുദാസും ജനകിയും പാടി പാട്ട് മിടുപിടിക്ക്.
0: ഡെഡിക്കേഷൻ ഉണ്ട്.
1: പറഞ്ഞോളൂ.
0: ശാന്തിപ്രിയ ശാന്തിപ്രിയ മുടിമിത്ര കരുണ വിമൽ ചാലഞ്ച് ദീപക് അമൃത മീതു ശോഭ ഇത്രയും പേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നു. ഓർത്തവരുടെ എല്ലാം പേര് പറഞ്ഞു അല്ലേ? പെട്ടെന്ന് ഓർമ്മ വന്നവരുടെ എല്ലാം പേര് പറഞ്ഞു കഴിഞ്ഞു.
0: ആ ശരി.
1: ശ്രീകുമാരൻ തമ്പി എഴുതി, MS ബാബുരാജ് ഇണം പേർന്ന് യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. ചിത്രം മിടുപിടിക്ക്. ആ അപ്പോൾ വിവാഹ വാർഷികാശംസകളോടെ ഈ പാട്ട് കേൾപ്പിക്കുക.
0: ഓക്കെ, താങ്ക് യു.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
5: ഹലോ, നമസ്കാരം സർ.
4: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
5: ഞാൻ രാജൻ പാലോട്.
4: രാജൻ പാലോട്. നേതുപാട്ടാ വേണ്ടത്?
5: താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരിഞ്ഞില്ല.
4: ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. വളരെ പഴയ
5: പാട്ടാണല്ലോ. പഴയ പാട്ടിനോട്
4: പാട്ട് പാടുവോ?
5: ഇല്ല,
4: കേൾക്കാനും ആസ്വദിക്കാനാണ് താല്പര്യം. പഴയ പാട്ടുകളോടാണ് താല്പര്യം എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ? ഇത് 1969 റിലീസ് ചെയ്ത ചിത്രമാണ്, അടിമകൾ എന്ന ചിത്രം. അതിൽ വയലാറും ദേവരാജനും ഒരുക്കി എം രാജ പാടിയ പാട്ടാണ് ഇത്. ആദ്യമായിട്ടാണോ കിട്ടുന്നത്? അതോ മുമ്പ് വിളിക്കാറുണ്ടോ?
5: അല്ല, ഞാൻ ജനുവരിക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട്. 2025 ലാസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇലക്ഷനൊക്കെ ആയത് കൊണ്ട് 2 ഇലക്ഷന്റെ ഇതുകൊണ്ട് കുറെ തടസ്സം വന്നല്ലോ.
4: കുറച്ച് ഇടവേള വന്നിട്ടാണ് ഇപ്പോ.

0: പരിപാടി തുടങ്ങി. അപ്പൊ ഇന്ന് തുടക്കത്തിൽ തന്നെ അങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ചു, ഇന്ന് തുടങ്ങുന്ന ദിവസം തന്നെ അങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ചു, കിട്ടുകയും ചെയ്തു അല്ലേ. അപ്പോഴേ വിചാരിച്ചതാണ് ഇന്ന് തന്നെ വിളിച്ച് കിട്ടണം എന്ന്, അത് അങ്ങനെ കിട്ടുകയും ചെയ്തു. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? പറഞ്ഞു. ആദ്യം വിളിച്ച ശ്രോതാവ് അല്ലേ ഈ പരിപാടി?
1: അതെ അതെ. പിന്നെ ഫസ്റ്റിലത്തെ കോള് നടേശനായിരുന്നു, ഞാൻ കേട്ടിരുന്നു. പിന്നെ ആലപ്പുഴ തന്നെ ഉള്ള ഒരു കുഞ്ഞപ്പനുണ്ട്. പിന്നെ മലപ്പുറം ജില്ല ഒരു ശ്രീനിവാസൻ, ഒരു സുരേന്ദ്രൻ, ഒരു കോമളം, അത്രയും പേർക്ക്. ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും
0: പാട്ട് കേട്ടോളൂ.
1: ഓക്കെ, താങ്ക് യു.

0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഉദയകുമാർ,
0: എവിടുന്നാണ്?
1: കാസർഗോഡ് ജില്ലയിൽ നിന്ന്.
0: കാസർഗോഡ് വടക്കേറ്റത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഗാനശലാപത്തിലെ അവസാനത്തെ കോളറാണ് താങ്കൾ. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്കൊരു വിപ്ലവഗാനം.
0: ഹലോ.
1: ഹലോ,
0: ഇഷ്ടഗാനം പറയൂ.
1: ലാൽ സലാം എന്ന പടത്തിലെ വിപ്ലവഗാനം.

0: developing role as a pillar of global economic stability and highlighted the nation's significant contribution to international prosperity. The minister made these remarks during an address to representatives from various sections of Surinamese society in Suriname. He pointed to recent data to underscore the scale of India's impact, stating that according to IMF expectation of global growth this year, India contributes 17% of the total global growth.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And along with that, we are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: Minister of State for External Affairs Keertivardhan Singh has said India's approach to migration is guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. The minister was addressing the heads of delegations to the Second International Migration Review Forum at the Permanent Mission of India to the United Nations, New York.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: A U.S. federal court has struck down President Donald Trump administration's 10% blanket global tariffs, calling them unlawful, in a major setback to the White House's trade policy. According to reports, the U.S. Court of International Trade, in a split 2-1 ruling, said the administration failed to justify the tariffs under Section 122 of the 1974 Trade Act. The court noted that the government did not establish the existence of a serious balance of payments crisis required under the law. U.S. President Donald Trump has said the United States and the European Union are united in ensuring that Iran never acquires nuclear weapons. In a social media post, Trump said he held a great call with European Commission President Ursula von der Leyen and discussed the situation in West Asia. The fragile ceasefire in West Asia is under severe strain after a wave of military escalations overnight. The U.S. military confirmed its naval forces came under Iranian missile, drone, and fast boat attacks in the Strait of Hormuz, responding by eliminating inbound threats. Three U.S. Navy destroyers successfully transited the strait under fire, with President Donald Trump saying American vessels sustained no damage, while U.S. forces dealt what he called great damage to the attackers. More from our correspondent.
3: The United Arab Emirates moved swiftly to defend its territory early Friday. The National Emergency Crisis and Disaster Management Authority confirmed UAE air defense systems were activated at approximately 6:30 in the morning local time to intercept incoming missile and drone threats. Separately, Iran's military reported U.S. strikes hit civilian areas across multiple sites in southern Iran, a claim Washington has not directly addressed. The competing narratives from both sides reflect the deep mistrust complicating the emerging 14-point peace framework, one that would pause hostilities and open a 30-day window for final negotiations on Iran's nuclear program, sanctions relief, and Strait of Hormuz transit arrangements. This is Vinod Kumar for Akashvani News from Dubai.
0: In IPL cricket, Delhi Capitals will face Kolkata Knight Riders at Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Yesterday, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs in a rain-affected match at Bharat Ratna Shri Atal Bihari Vajpayee Khana Cricket Stadium in Lucknow. And now, before we end the bulletin, the headlines once again. West Bengal BJP Legislature Party to meet in Kolkata today to elect its leader. DRDO and Indian Air Force successfully conduct maiden flight trial of indigenous Tara glide weapon. Prime Minister Narendra Modi describes Somnath Temple as timeless symbol of Bharat's resilience, unity and civilizational strength. U.S. Court of International Trade declares Trump administration's 10% universal tariff levied on imports from India and other countries illegal. U.S. President Donald Trump says United States and European Union are united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. With that, we end the midday news.
4: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
5: റഷ്യയിലെ പഠിപ്പുള്ള ദരിദ്രനാണ് നിക്കോവ്. അനീതിക്കെതിരെ അയാളിൽ വിപ്ലവാഗ്നി ജ്വലിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരിയെ അയാൾ കൊല്ലുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മനസാക്ഷിയുടെ വിചാരണ കോടതിയിൽ അയാൾ വിയർക്കുകയാണ്. മായ്ക്കാനാവാത്ത മനസ്സിലെ രക്തക്കറ മറ്റുള്ളവർ കാണുമെന്ന് നനച്ച് ഭയാക്രാന്തനാണ് അയാൾ. പനിയുടെ വിഭ്രാന്തിയിലാണെന്ന് ധരിച്ച് നിക്കോവിനെ സഹായിക്കാനെത്തുന്ന കൂട്ടുകാരൻ റസുമുഹിൻ സെമറ്റോവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സുഹൃത്താണ്. നിക്കോവിന്റെ താമസസ്ഥലത്ത് അയാൾ ഉറങ്ങുമ്പോൾ എത്തിയ സെമറ്റോവിനോട് സംശയാസ്പദമായ പല വാക്കുകളും പിച്ചും പെയ്യുമെന്നവണ്ണം നിക്കോവ് പറയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞ നിക്കോവിനെ സഹായിക്കാൻ കൂട്ടുകാരൻ റസുമഹിനെത്തുന്നു.
6: നിക്കോവ്, നീ ഇപ്പോഴും ഉണർന്നിരിക്കാനോടാ. നിക്കോവ് നല്ലത് തന്നെ. നസ്താസ്യ, ആ പൊതി ഇവിടെ കൊണ്ടുവരൂ. ഒന്നോ രണ്ടോ നിമിഷത്തിനകം പണം എങ്ങനെ ചെലവാക്കിയെന്ന് കാണിച്ചു തരാം.
7: സമയം എത്രയായി?
6: സമയം ഇപ്പോ 6 മണിയായി കാണും. നീ സുഖമായിട്ട് കിടന്നുറങ്ങി. സന്ധ്യയായിരിക്കുന്നു, നീ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നു.
7: ദൈവമേ, എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത്?
6: അപരാധമോ? നീ നല്ലതാണടാ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ആരെങ്കിലും കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നിക്കോ. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങ് മുകളിൽ കയറി വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടർ സോസിമോവിന്റെ അടുക്കലും പോയി. അയാൾ വീട്ടിലില്ല. അത്ഭുതം തന്നെ. പോട്ടെ, സാരമില്ല, അയാൾ ഉടൻ തന്നെ ഇങ്ങെത്തും.
7: ഡോക്ടർ വരാൻ പറഞ്ഞോ?
6: അതെ, സോസിമോവ് എന്റെ സുഹൃത്താനടാ. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പേരെടുത്ത് വരാൻ വിളിക്കുന്നിടത്തൊക്കെ ഓടിച്ചെല്ലും.
7: മറ്റുള്ളിടത്തെ പോലെ അല്ലല്ലോ റഷ്യയിൽ രോഗികളെ തേടി ഡോക്ടർമാർ. റസ്മഹിൻ, നിനക്ക് പരിചയമില്ലാത്തിടമില്ല, പരിചയമില്ലാത്തവരുമില്ല.
6: നിക്കോവ്, ഇപ്പൊ എന്റെ അമ്മാവൻ എന്റെ കൂടെയാണ് താമസം. എന്റെ അമ്മാവനോടൊപ്പം ഞാൻ ഇന്ന് പഴയ സ്ഥലത്ത് നിന്ന് താമസം മാറുന്നു. എന്നാൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നസ്താസിയ, ആ പൊതി ഇങ്ങതാ, ഇങ്ങ് തന്നേ. ഇത് തുറന്ന് നോക്കാം. നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ.
7: എനിക്കിപ്പോൾ പൂർണ്ണ സുഖമാണ്. ഞാനിപ്പോൾ രോഗിയല്ല. നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ?
6: ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മണിക്കൂറായി നീ ഉണരുന്നത് കാത്തിരിക്കുകയായിരുന്നു.
7: അല്ലടാ, ഇപ്പോഴത്തെ കാര്യമല്ല, അതിനു മുമ്പ്.
6: നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
7: അല്ല, ഇവിടെ നീ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്?
6: എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചല്ലോ, അതൊന്നും നീ ഓർക്കുന്നില്ലടാ.
7: അതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ലേ? നടന്ന കാര്യങ്ങളാണോ?
6: ഓഹ്.

0: മറന്നിരിക്കുന്നു. നീ അപ്പോൾ നീ ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉറങ്ങിയപ്പോൾ നിനക്കല്പം ഭേദമായിട്ടുണ്ട്. നീ ശരിക്കും ഉഷാറായിരിക്കുന്നു. വളരെ നല്ലത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
1: ഇതെന്താണ് പൊതിയിലുണ്ടായിരുന്നത്? റസ്മഹിൻ, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ?
0: വേണം, ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ മനുഷ്യനാക്കി എടുക്കണം. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. ദേ നോക്കതേ, ദേ ഈ തൊപ്പി കണ്ടോ, മനോഹരമായ തൊപ്പി. നീ ഇതൊന്ന് ധരിച്ചു നോക്ക്. എന്താ നോക്കണ്ടേ?
1: ഇപ്പോഴോ? അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം.
0: ഇല്ല നിക്കോ, നീ വഴക്കിടല്ലേ. പിന്നീട് ഇത് വൈകി പോകും. എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം കിട്ടില്ല. കാരണം അളവറിയാത്തത് കൊണ്ട് ഏകദേശം അളവ് കണക്കാക്കി വാങ്ങിയതാ. എന്നിട്ടും കണ്ടോ, നല്ല പാകം. നിനക്ക് വളരെ യോജിച്ചത് തന്നെ.
1: പിന്നെ
0: വസ്ത്രധാരണത്തിലെ ഏറ്റവും പ്രധാന കാര്യം അനുയോജ്യമായ തൊപ്പി തിരഞ്ഞെടുക്കുക തന്നെയാണ്. നിനക്കിത് കൊള്ളാം.
1: എന്റെ ഇപ്പോഴുള്ള തൊപ്പി ശരിയാണ്, എനിക്ക് ലജ്ജ ഉണ്ടാക്കുന്നു.
0: നസ്താസിയ, ഈ രണ്ട് തൊപ്പികളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇത് നോക്കി, ഇത് കണ്ടോ, ഇത് രത്നം. ഞാനിതിന് എന്ത് വില കൊടുത്തെന്ന് അറിയാമോ?
2: 20 കോപ്പക്സിൽ കൂടുതൽ കൊടുത്തു കാണില്ല.
0: 20 കോപ്പക്സ്? വിഡ്ഢിത്തം. ഇക്കാലത്ത് നിനക്ക് പോലും അതിനേക്കാൾ വിലയുണ്ട്.
2: ഏ, എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം കൂടിക്കൂടി എന്തും പറയാമെന്നായോ?
0: നസ്താസിയ, ക്ഷമിച്ചു കളയേ.
2: എനിക്ക് വിലയുള്ളത് കൊണ്ടല്ലേ വില കുറച്ച് കാണിക്കുന്നത്.
0: ഈ തൊപ്പിക്ക് 80 കോപ്പക്സ്. കുറച്ചിരുന്ന് പഴകിയതിനാലാണ് അത്രയും വില കുറച്ചു തന്നത്. പിന്നെ കീറിയാൽ അടുത്ത വർഷം വേറെ തരാമെന്നും പറഞ്ഞു. ഇനി സ്കൂളിൽ പറയാറുള്ളത് പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലേക്ക് കടക്കാം. ഈ പാൻസിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കണ്ടോ, കണ്ടോ ഈ പാൻസ് കണ്ടോ, കട്ടി കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു ഉളൻ പാൻസ്. വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. കാലത്തിനനുസരിച്ച് എപ്പോഴും സഞ്ചരിക്കുക. നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക.
1: നീ ആളുകൊള്ളാമല്ലോ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ കണ്ടെത്തി.
0: അതെ,
1: തീ വില കൊടുക്കാതെ എല്ലാം വാങ്ങുകയും ചെയ്തു. അനാവശ്യമായ ഒരു പണം റസ്മഹിൻ ചെലവാക്കില്ല.
0: ജനുവരിയിൽ ക്യാബേജ് സൂപ്പ് നിർബന്ധമല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവാക്കരുത്. അതുപോലെയാണ് ഈ സാധനങ്ങൾ. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് വേനൽക്കാല വസ്ത്രങ്ങൾ വാങ്ങുന്നു. കുറച്ച് പഴയതെങ്കിലും ഒരു തുളയോ കറയോ ഇല്ലാത്ത വളരെ നല്ല തുണി. ആർഭാടം കാണിക്കാനുള്ളതല്ല വസ്ത്രങ്ങൾ. ദേ ഇവയുടെ വില ഊഹിച്ച് പറയാമോ നിനക്ക്? ഇത് ഉപയോഗിച്ച് കേടായാൽ തിരിച്ചു കൊടുത്താൽ മതി. യാതൊരു വിലയും ഈടാക്കാതെ മറ്റൊന്ന് മാറ്റിത്തരും.
1: നല്ല കരുതലുണ്ട് റസ്മഹിൻ. ഇനിയും എന്തോ ഉണ്ടല്ലോ.
0: ഇനി ബൂട്ട്സ്. പിന്നെ ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്. എന്നാൽ അതും ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാം. ഇത് നോക്കിയേ, കാരണം വിദേശ തുകലിൽ നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിറ്റതാണ്. ഇത് കണ്ടോ, 6 ദിവസമേ അയാൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. 1.5 റൂബിൽ നിന്ന് കിട്ടി.
2: എന്നാൽ അത് പാകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: നീ ഒന്നിട്ട് നോക്കിയേ.
1: ഏ, കുഴപ്പമില്ല, പാകമാണ്. ഇനിയും പലതുമുണ്ടല്ലോ.
0: അതെ, ഇനി ഞാൻ കണക്ക് പറയാം. 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്. ഈ 3 ഉടുപ്പുകൾക്ക് 2 റൂബിൾ 25 കോപ്പക്സ്. മനോഹരമായി ഈ ബൂട്ട്സിന് 1.5 റൂബിൾസ് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി 4 റൂബിൾ 55 കോപ്പക്സ്. കുപ്പായത്തിന് അടിവസ്ത്രങ്ങൾ മൊത്തമായി വാങ്ങിയത് കൊണ്ട്

0: 5 റൂബിൾ 55 കോപ്പക്സ്, എല്ലാം കൂടി ആകെ മൊത്തം 9 റൂബിൾ 55 കോപ്പക്സ്. ബാക്കി 45 കോപ്പക്സ് ഇതാ ചെമ്പു നാണയങ്ങളായിട്ട്. അങ്ങനെ നിക്കോ, ദേ നോക്ക്, ദേ ഇത് പിടിക്ക്, നിനക്ക് പുതിയൊരു വേഷമായി.
1: പത്ത് റൂബിള് കൊണ്ടുപോയിട്ടും ഇത്രയും വസ്ത്രവും വാങ്ങി ബാക്കിയും കൊണ്ടുവന്നിരിക്കുന്നു. റസ്മിഹിൻ, ഇതാണ് ഉത്തമ സുഹൃത്ത്.
0: ഇനി നോക്ക്, നിന്റെ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്. മിക്കവാറും നിന്റെ ഷർട്ടിനോടൊപ്പം നിന്റെ ഈ അസുഖവും പോകും.
2: ഇതൊന്നും എനിക്ക് വേണ്ട. അട്ടെ, ഇതിനെല്ലാം പണം നിനക്ക് എവിടുന്ന് കിട്ടി?
0: പണമോ? എടാ, ഇത് നിന്റെ പണം തന്നെ. നിന്റെ അമ്മ കൊടുത്തയച്ച പണം. രാവിലെ നീ എഴുതി ഒപ്പിട്ട് മേടിച്ചില്ലേ? ഓർക്കുന്നില്ലേ നീ? അതിൽ നിന്ന് 10 റൂബിൾ കാലത്തെ നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങിയില്ലേ? നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ?
2: ഇപ്പോൾ ഓർക്കുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
2: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
1: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
3: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
4: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
5: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
6: എന്നിട്ട്?
5: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
3: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
5: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
3: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. രചന രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ, ചിത്രം

1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപള്ളി.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ. 5:30 രവീന്ദ്രനാഥ ടാഗോർ ജയന്തി എന്ന വിഷയത്തിൽ PM ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ അഗത്തിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ ശ്രീ നജ്മുദ്ദീൻ KK പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടി, ശേഷം പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫിട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പഠിപ്പും പൊലിമയും
2: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
1: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
3: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജിപാൽ, ചിത്രം അറബിക്കഥ.

0: കടലക്കൊത്ത വായിലെ കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരിള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
3: ഇനി മാപ്പിള പാട്ട് കേൾക്കാം. കണ്ണൂർ ഷെരീഫ് പാടിയത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കവരത്തി ദീപ് വിശേഷം അറിയിപ്പ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഈ മാസം 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എനൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് രണ്ട് ഘട്ടങ്ങളായി നടത്തും. ഘട്ടമൊന്ന് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഘട്ടം രണ്ട് ജനസംഖ്യാ കണക്കെടുപ്പ്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാനമായ വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരണത്തിലേക്കുള്ള ഒരു സുപ്രധാനമായ മാറ്റമാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
2: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ. ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി. പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി. ഈ വിഷയത്തെ ആസ്പദമാക്കി പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ അഗത്തിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ നജ്മുദ്ദീൻ കെ കെ സംസാരിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്നലെ മെയ് 7 രവീന്ദ്രനാഥ ടാഗോർ ജയന്തി. 1861 ഭാരതീയ മണ്ണിന് ലഭിച്ച ആ ആത്മതേജസ്സിന്റെ ജന്മദിനം. പക്ഷേ ഗുരുദേവന്റെ സ്മരണ ഒരു ദിനം കൊണ്ട് അവസാനിക്കുന്നതല്ലോ, അത് കാലത്തെ അതിജീവിക്കുന്ന നിത്യവസന്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ആ സ്മരണാസുഗന്ധം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മഹാമനസ്സിന്റെ ജീവിതത്തിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും ഒരു യാത്ര നമുക്കൊന്നിച്ച് നടത്താം. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളടക്കുക, മനസ്സിൽ ഒരു ചിത്രം തെളിയട്ടെ.

കൊൽക്കത്തയിലെ ജോറസാങ്കോ തറവാടിന്റെ വിലേജനാലക്കരികിൽ നിശബ്ദനായി ഒരു കൊച്ചുബാലൻ ഇരിക്കുന്നു. പുറത്ത് പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയിലും നിറഞ്ഞു നിൽക്കുന്നു. മരങ്ങൾ അതിൻ്റെ ഇലകളനക്കുന്നു. പക്ഷികൾ നിറയെ പാടുന്നു. എടുതോർന്ന ചില്ലകൾക്കിടയിലൂടെ വെയിൽ നാമ്പുകൾ പൊന്നുപോലെ അരിച്ചിറങ്ങുന്നു. എന്നാൽ ആ ബാലൻ വെറുമൊരു കാഴ്ചക്കാരനായിരുന്നില്ല. തന്റെ അകമേ തുടിക്കുന്ന ഹൃദയം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ അനുഭവിച്ചറിയുകയായിരുന്നു. ആ ബാലൻ പിൽക്കാലത്ത് ലോകം മുഴുവൻ ഗുരുദേവൻ എന്ന് വിളിച്ച രവീന്ദ്രനാഥ ടാഗോർ ആയിത്തീർന്നു. 1861 May 7 ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ടാഗോർ സാധാരണ കുട്ടികളെപ്പോലെ ആയിരുന്നില്ല. മറ്റുള്ളവർ 4 ചുവരുകൾക്കുള്ളിലെ ക്ലാസ് മുറികളിൽ അടച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ വിദ്യാലയം കണ്ടെത്തിയത് ആകാശവും മണ്ണും കാറ്റും ഉൾക്കൊള്ളുന്ന പ്രകൃതിയിലായിരുന്നു. കണിശമായ ചട്ടക്കൂടുകളെ അദ്ദേഹം മനസ്സുകൊണ്ട് എതിർത്തു. പകരം ആകാശത്തിന്റെ വിശാലത നിരീക്ഷിച്ചു. കാറ്റിന്റെ സംഗീതം ഒപ്പിയെടുത്തു. തന്റെ ചിന്തകളെ ഓരോന്നായി വികാരസാന്ദ്രമായ കവിതകളാക്കി രൂപാന്തരപ്പെടുത്തി. ഒരു കൊച്ചു കഥ കൂടി മനസ്സിൽ കാണൂ. ഒരിക്കൽ കുഞ്ഞു ടാഗോറിനെ സ്കൂളിലേക്ക് അയച്ചു. എന്നാൽ ഭാവനകളെ നിശബ്ദമാക്കുന്ന മരവിപ്പിക്കുന്ന ആ 4 ചുവരുകൾക്കുള്ളിൽ അദ്ദേഹം അസ്വസ്ഥനായി. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ആ നോവ് നീണ്ടുനിന്നു. അടിമുടി മൗനം പൂണ്ട അദ്ദേഹത്തിന്റെ നിശബ്ദതയ്ക്ക് അന്നൊരു വലിയ അർത്ഥമുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം കുട്ടികൾക്ക് ഒരിക്കലും ഒരു പഞ്ചരത്തിനുള്ളിലെന്ന് തോന്നാത്ത പ്രകൃതിയോടൊപ്പം നെഞ്ചുയർത്തി പഠിക്കാവുന്ന ഒരിടം സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത് ആ മൗനത്തിന്റെ ആഴമാണ്. ആ സ്വപ്നം പൂത്തുനിന്ന ഇടമാണ് ശാന്തിനികേതനം വിശ്വഭാരതി സർവകലാശാലയും. അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചതിങ്ങനെ: വിശ്വഭാരതി റെപ്രസെന്റ്സ് ഇന്ത്യാസ് ഹോസ്പിറ്റാലിറ്റി ടു ഓൾ ദ വേൾഡ്. വിശ്വം മുഴുവൻ ഒരു കൂട്ടിൽ ഒന്നിക്കുന്ന ഇടം. പ്രിയപ്പെട്ടവരെ, ടാഗോറിന്റെ ജീവിതം വെറും സുഖസൗകര്യങ്ങളുടെയോ സർഗാത്മകതയോടെ മാത്രമോ കഥയായിരുന്നില്ല. ആ ജീവിതത്തിൽ അതിതീവ്രമായ ദുഃഖങ്ങളും ഏകാന്തതയും ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ അമ്മയുടെ നിഴൽ മറഞ്ഞു. പിന്നെ ജീവിത സഖിയായ മറുനാളിനിയും മക്കളിൽ ചിലരും അകാലത്തിൽ വിട പറഞ്ഞു. ജോറസാങ്കോയിലെ ആ വലിയ വീടിനുള്ളിൽ തങ്ങി നിന്ന നിശബ്ദതയെക്കുറിച്ച്, വിങ്ങുന്ന ശൂന്യതയെക്കുറിച്ച് ഒന്ന് ഓർത്തുനോക്കൂ. എന്നാൽ എവിടെയാണ് ടാഗോറിന്റെ മഹാത്മ്യം നാം തിരിച്ചറിയുന്നത്? വേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ആ ഹൃദയം തയ്യാറായില്ല. തന്റെ നോവിനെ, കണ്ണീരിനെ, നിഷ്ഠബോധത്തെ അദ്ദേഹം പ്രാർത്ഥനാ നിർഭരമായ കവിതകളാക്കി ഉയർത്തി. ആ വരികൾ അദ്ദേഹത്തിന്റെ മാത്രം ആശ്വാസമായില്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹൃദയങ്ങൾക്ക് തണലായി മാറി. അങ്ങനെയാണ് ഗീതാഞ്ജലി പ്രവി കൊണ്ടത്, ആത്മാവിന്റെ ഗാനങ്ങൾ. അതിൽ പറയുന്നു: ദൗ ഹാസ്റ്റ് മെയ്ഡ് മീ എൻഡ്ലെസ്, സച്ച് ഈസ് ദൈ പ്ലഷർ. ദിസ് ഫ്രെയിൽ വെസൽ ദൗ എംപ്റ്റിയസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഫില്ലസ് ഇറ്റ് എവർ വിത്ത് ഫ്രഷ് ലൈഫ്. അതെ, നിറഞ്ഞും കവിഞ്ഞും ഒഴുകുന്ന ജീവന്റെ നിത്യത. മറ്റൊരു നിമിഷം കൂടി ഞാൻ പങ്കുവെക്കാം. തന്റെ ബംഗാളി കവിതകൾ ഒരു ചെറിയ കെട്ടാക്കി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ടാഗോർ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ആദ്യം അവിടെ അദ്ദേഹം തികച്ചും അപരിചിതനായിരുന്നു. എന്നാൽ ആ ലളിതമായ വരികൾ WB Yeatsനെ പോലുള്ള മഹാപ്രതിഭകളുടെ കൈകളിൽ എത്തിയപ്പോൾ അവർ സ്തബ്ധരായിപ്പോയി. വൈകാതെ ലോകം മുഴുവൻ ആ പൗരസ്ത്യ ശബ്ദത്തിനായി കാതോർത്തു. അങ്ങനെ 1913 ആ ചരിത്ര നിമിഷം പറന്നു. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ യൂറോപ്യൻ ഇതര വ്യക്തിയായി രവീന്ദ്രനാഥ ടാഗോർ മാറി. ഭാരതത്തിൽ നിന്നൊരു നിശബ്ദ കവി ലോകത്തിന്റെ തന്നെ ആത്മശബ്ദമായി മാറുകയായിരുന്നു ആ നിമിഷം. പ്രിയശ്രോതാക്കളെ, ടാഗോറിന്റെ വാക്കുകൾ ലളിതമായിരുന്നു, പക്ഷേ അവക്ക് കാലത്തെ തോൽപ്പിക്കുന്ന കരുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതാശകലം ഓർമ്മിക്കാം: വെയർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വെയർ നോളജ് ഈസ് ഫ്രീ, വെയർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. ഇത് വെറുമൊരു കവിതാശകലമല്ല, സ്വാതന്ത്ര്യം, അന്തസ്, വിശാല മനസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള ഉദാത്തമായൊരു ദർശനമാണ്. എങ്കിലും ടാഗോർ വെറും സമാധാനത്തിന്റെ കവിയായിരുന്നില്ല. അദ്ദേഹം അചഞ്ചലമായ മനസ്സാക്ഷിയുടെ ഉടമ കൂടിയായിരുന്നു. ദേശീയതയുടെ അതിരുകളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ നിലപാടെടുത്തു. പേട്രിയറ്റിസം കനോട്ട് ബി അവർ ഫൈനൽ സ്പിരിച്വൽ ഷെൽട്ടർ. മൈ റെഫ്യൂജ് ഈസ് ഹ്യൂമാനിറ്റി. ഐ വിൽ നോട്ട് ബൈ ഗ്ലാസ് ഫോർ ദ പ്രൈസ് ഓഫ് ഡയമണ്ട്സ് ആൻഡ് ഐ വിൽ നെവർ അലോ പേട്രിയറ്റിസം ടു ട്രയംഫ് ഓവർ ഹ്യൂമാനിറ്റി ആസ് ലോങ് ആസ് ഐ ലിവ്. ഇനിയൊരു കരുത്തുറ്റ കഥ കേൾക്കാം. 1919 ഭാരതം ഒരു കറുത്ത ദുരന്തത്തിന് സാക്ഷിയായി. ജാലിയൻ വാലാബാഗിലെ രക്തച്ചൊരിച്ചിൽ.

0: നിഷ്കളങ്കരായ നൂറുകണക്കിനാളുകൾ വെടിയേറ്റു മരിച്ചടിഞ്ഞു. ടാഗോർ അത്യന്തം ദുഃഖിതനായി, ക്ഷുഭിതനായി. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം നൽകിയ സർപദവി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പകയുടെ ചൂടിലല്ല, മനസ്സാക്ഷിയുടെ ശാന്തമായ വിളികേട്ട് അദ്ദേഹം ഒരു നിശ്ചയമെടുത്തു. വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു, "I wish to stand shorn of all special distinctions by the side of those of my countrymen who, for their so-called insignificance, are liable to suffer degradation not fit for human beings." തനിക്ക് ലഭിച്ച ഉന്നത ബഹുമതി ബ്രിട്ടീഷ് അധികാരികൾക്ക് തിരികെ നൽകിക്കൊണ്ട് അദ്ദേഹം വിപ്ലവത്തിന്റെ മറ്റൊരു രൂപം കാട്ടിത്തന്നു. അതായിരുന്നു ടാഗോർ, പോരാളിയുടെ കരുത്തുള്ള കവി. ഇനി സർഗപ്രതിഭയുടെ മറ്റൊരു മുഖത്തേക്കൊന്ന് കണ്ണോടിക്കാം. സംഗീതം. 2000-ത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചത്. വികാരങ്ങളും അഗാധമായ ആത്മീയതയും നിറഞ്ഞ ആ ഗാനങ്ങളാണ് രവീന്ദ്ര സംഗീതം. അതിലൊന്നാണ് ഏകലാചലോരെ, നിന്റെ വിളിക്ക് ആരും ചെവി കൊടുത്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കൂ എന്ന ആത്മവിശ്വാസത്തിന്റെ ഗീതം. ഇംഗ്ലീഷിൽ, "ഇഫ് ദേ ആൻസർ നോട്ട് ടു ദൈ കോൾ, വാക്ക് എലോൺ. ദേ ആൻസർ നോട്ട് ടു ദൈ കോൾ, വാക്ക് എലോൺ. ഇഫ് ദേ ആർ അഫ്രൈഡ് ആൻഡ് കോവർ മ്യൂട്ട്ലി ഫേസിംഗ് ദ വോൾ, ഓപ്പൺ ദ മൈൻഡ് ആൻഡ് സ്പീക്ക് ഔട്ട് എലോൺ." ഒരു ശാന്തമായ സായം സന്ധ്യഭാവനയിൽ കാണൂ. ആരോ ഒരാൾ മനോഹരമായ ഒരു രവീന്ദ്ര സംഗീതം മൂളുന്നു. ഭാഷ അറിയില്ലെങ്കിൽ പോലും ആ സ്വരമാധുരി നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുതലോടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ മായാജാലം. അദ്ദേഹത്തിന്റെ രണ്ട് ഗാനങ്ങൾ രണ്ടു രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങളായി മാറി. ഭാരതത്തിന്റെ ജനഗണമനയും ബംഗ്ലാദേശിന്റെ അമർ സോനാർ ബംഗ്ലയും. എത്ര അപൂർവമായ നേട്ടം! ഒരു മനുഷ്യൻ, രണ്ട് രാഷ്ട്രങ്ങൾ, ഒരു വിശ്വചേതന. വാർദ്ധക്യത്തിൽ തൂലിക മാറ്റിവെച്ച് ടാഗോർ ബ്രഷ് കയ്യിലെടുത്തു. ഔപചാരിക പരിശീലനമൊന്നുമില്ലാതെ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. സർഗാത്മകത എല്ലാ രൂപത്തിലും അദ്ദേഹത്തിലൂടെ പുഴ പോലെ ഒഴുകുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. എന്നാൽ സകലതിനുമുപരി അദ്ദേഹത്തിന്റെ വലിയ സന്ദേശം മനുഷ്യത്വത്തെക്കുറിച്ചായിരുന്നു. ഭൂമിശാസ്ത്രപരമായ അതിരുകളോ ഭാഷകളുടെ വൈവിധ്യമോ മതങ്ങളുടെ വേർതിരിവുകളോ നമ്മെ ഭിന്നിപ്പിക്കരുതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരുണ്യത്താലും പരസ്പര ധാരണയാലും കോർത്തിണക്കപ്പെട്ട ഒരു ലോകമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഒന്നാലോചിച്ചു നോക്കൂ, കുട്ടികൾ സന്തോഷത്തോടെ ചിറക് വിരിച്ചു പഠിക്കുന്ന, മനുഷ്യർ പേടിയില്ലാതെ തലയുയർത്ത് ജീവിക്കുന്ന, വൈവിധ്യങ്ങളെ ഭയക്കാതെ ബഹുമാനിക്കുന്ന ഒരു ലോകം. അതായിരുന്നു ടാഗോറിന്റെ സ്വപ്നം. ഇന്നും ആ സ്വപ്നം നമ്മെ തേടിയെത്തുന്നുണ്ട്. 1941 ഓഗസ്റ്റ് 7 രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ചു. പക്ഷേ ആ ശബ്ദം എപ്പോഴെങ്കിലും നിലക്കുമോ? ഇല്ല. കാരണം ടാഗോർ ഭൂതകാലത്തിലെ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, നമ്മുടെ വർത്തമാനകാലത്തിന്റെ കൂട്ടുസാന്നിധ്യവും ഭാവിയിലേക്കുള്ള വെളിച്ചവുമാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കൊൽക്കത്തയിലെ ജനാലക്കലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി മടങ്ങാം. ആ ബാലൻ ഇപ്പോഴും അവിടെയുണ്ട്. ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട്, എഴുതിക്കൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാലാതിവർത്തിയായി മുഴങ്ങുന്നു. ബി ഫിയർലെസ്, ബി ക്രിയേറ്റീവ്, ബി ട്രൂലി ഹ്യൂമൻ. ഭയമില്ലാത്തവരാകുക, സർഗാത്മകതയുള്ളവരാകുക, യഥാർത്ഥ മനുഷ്യരാകുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും, ഇതിൽ രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളുമായി സംസാരിച്ചത് PM ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ അഗത്തിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ നജ്മുദ്ദീൻ KK. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുരം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെൺ ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി പാട്ട് ഫെട്ടി കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫോണിൻ പരിപാടിയായ പാട്ട് ഫെട്ടിയാണ്. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, ആകാശവാണി അല്ലേ?
1: അതെ, ആകാശവാണി കവരത്തിയുടെ ഫോണിൻ പരിപാടിയായ പാട്ട് ഫെട്ടിയാണ്. ഖാജ ഹുസൈൻ ചേത്തലാത്ത് നിന്നാണല്ലേ? സുഖായിരിക്കുന്നോ?
2: സുഖം തന്നെ.
1: പിന്നെ ഖാജ ഹുസൈന്റെ കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു? ആകാശവാണിയുടെ പാട്ട് പെട്ടിയിൽ വിളിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഖാജ ഹുസൈന്?
2: നല്ല മാപ്പിള പാട്ടല്ലയോ ആ പാട്ടിനെ തന്നെ ചൊല്ലിത്തേട്ടെ. ആദായമണി സമദായമണി,
1: അങ്ങനെ തുടങ്ങുന്ന പാട്ടാണല്ലേ?
2: ഓ,
1: അഹദായവനെ സമദായവനെ എന്ന് തുടങ്ങുന്ന ആയിഷാ ബീഗം പാടിയ ആ ഒരു പാട്ട് വേണം. ആർക്കു വേണ്ടിയാ ഖാജ ഈ പാട്ട്?
2: ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും,
1: ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഖാജ ഹുസൈൻ ഈ ഒരു പാട്ട് ആവശ്യപ്പെടുന്നത്. ഞാൻ ചെത്തലാത്ത് ദ്വീപിൽ വന്നിരുന്നു, ഖാജ ഹുസൈനെ അന്വേഷിച്ചു, കാണാൻ പറ്റിയില്ല.
2: ഓ,
1: അറിഞ്ഞോ?
2: പി പി എന്നെ
1: വിളിച്ചിരുന്നു ഖാജ ഹുസൈനെ കാണാൻ പോവാം, പക്ഷെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഇൻഷാല്ലാ ഇനി ഒരിക്കൽ വരുമ്പോ, ചെത്തലാത്തിൽ വരുമ്പോ ഖാജ ഹുസൈനെ കാണാൻ വരാം. രണ്ടുപേര് പാടിക്കൂടെ? അപ്പൊ ശരിയായ സമയത്ത് നമുക്ക് നന്നായിട്ട് പാടാം. ഓക്കെ, നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാല്ലേ? ഓക്കെ, ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഖാജ ഹുസൈൻ ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അമനോഹരമായ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വിളിക്കാം.

ഫാട്ട് ഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബനാറസ് എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും സുദീപ് കുമാറും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: Administration in countering terrorism as strategic partners. The fifth meeting of the Joint Working Group on Combating Terrorism and Transnational Crime between India and Singapore was held in New Delhi yesterday. The Joint Working Group agreed that confronting terrorism requires concerted action in a sustained and comprehensive manner. The government has said that domestic LPG supply across the country is smooth and no dry out has been reported at any distributorship. Addressing an inter-ministerial briefing in New Delhi, Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said that government's effort has been to ensure that domestic consumers do not face any shortage of gas and that prices remain stable amid the evolving situation in West Asia. Ministry of Ports, Shipping and Waterways has said government continues to engage with every stakeholder to ensure the welfare of all Indian seafarers and uninterrupted maritime operations. Spokesperson of the Ministry of External Affairs, Randhir Jaiswal, said that the government continues its outreach to countries in the Gulf. Informed as part of that, Foreign Secretary Vikram Misri paid an official visit to the UAE yesterday. In Indonesia, three people were killed after Mount Dukono volcano erupted this morning. Rescuers have found all the survivors from a group of 20 hikers who went missing after the eruption. According to police, 15 people have been taken to hospitals to treat further injuries. India's Simranjeet Kaur has advanced to the semi-final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. And with that, we end this news bulletin.
1: ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
2: അവധിക്കാലത്തോടനുബന്ധിച്ച് ഉല്ലാസയാത്രകൾ വർദ്ധിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ KSRTC ബജറ്റ് ടൂറിസം സെല്ലിന് മികച്ച വരുമാനം. ഏപ്രിൽ മാസം മാത്രം 34,79,000 രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. മികച്ച വരുമാന നേട്ടം കൈവരിച്ച ഡിപ്പോകളിൽ ചേർത്തലയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇവിടെ നിന്നും 9,00,000 രൂപയാണ് ലഭിച്ചത്. മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 7,90,000 രൂപ ലഭിച്ചു. മൂന്നാം സ്ഥാനം ആലപ്പുഴ ഡിപ്പോയ്ക്കാണ്. ഇവിടെ 4,98,000 രൂപ ലഭിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 1 കോടിക്ക് മുകളിലാണ് ആലപ്പുഴയിൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ 7 ഡിപ്പോകളിൽ നിന്നും ഉല്ലാസയാത്രകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പുതുതായി ഗോവ ട്രിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വർദ്ധിച്ച ജനസംഖ്യാനുപാതമനുസരിച്ച് പദ്ധതി വിഹിതം കൂട്ടണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തൃപ്പാദം വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ, ജില്ലാ സെക്രട്ടറി പ്രഭാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി PA തോമസിനെയും സെക്രട്ടറിയായി മധുസൂദനക്കുറുപ്പിനെയും തെരഞ്ഞെടുത്തു. സ്ഥിരമായ തൊഴിലോ തൊഴിലിടമോ ഇല്ലാതെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികളെ ക്ഷേമബോർഡും സർക്കാരും മുൻകൈയെടുത്ത് സംരക്ഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘ് ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് KSDP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M. മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി സി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി ജി ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി സി ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. ചേർത്തല മരുത്തോർവട്ടം ധന്യന്തിരി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ശനിയാഴ്ച 6 ഓട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം പ്രസിഡന്റ് ജി സജികുമാർ, മാനേജർ ഗോപിനാഥൻ നായർ, സെക്രട്ടറി ജെ സജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആലപ്പുഴയിലെ ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു. 40-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പ് അരയ്ക്ക് താഴെ തളർന്നുപോയ രോഗി തുടർ ചികിത്സയിലായിരുന്നു. 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനും പരിശോധനയ്ക്കുമായി 16 April ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ ശേഖരിച്ച രക്തസാമ്പിളിന്റെ പരിശോധനാ ഫലം പോസിറ്റീവായി. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി സി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഐ ഹലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ, ജില്ലാ രക്ഷാധികാരി കെ അശോക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങന്നൂരിൽ എം സി റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 10 വർഷം മുമ്പ് നവീകരിച്ച റോഡിൽ ഇതുവരെയും കാര്യമായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. ഇതുമൂലം റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞുതുടങ്ങി. റോഡിന്റെ കാലപ്പഴക്കവും വാഹനങ്ങളുടെ വേഗവും കൂടിയാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 ആഴ്ച മുമ്പ് ചെങ്ങന്നൂർ നഗരത്തിലെ പുത്തൻമീട്ടിൽ പാലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനങ്ങളെ യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുളക്കുഴയിൽ കെ എസ് ആർ ടി സി ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നീളം കൂട്ടുവാനുള്ള നടപടികൾ തുടങ്ങി. തുറവൂരിൽ മണ്ണ് പരിശോധന തുടങ്ങി. തുറവൂർ ജംഗ്ഷനിലെ 12.75 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പാത ഇനി 13.24 കിലോമീറ്റർ ആയി മാറും. ആകെ തൂണുകളുടെ എണ്ണം 384 നിന്നും 366 ആയി ഉയരും. അധികമായി വരുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന തുറവൂർ ജംഗ്ഷനിൽ ആരംഭിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം അനന്തഭദ്രം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വരിഷ്ഠ ഭാജപാ നേതാ സുവേന്ദു അധികാരി ഭാജപാ വിധായക ദലസ്യ നേതാ നിർവാചിത. സഹ പശ്ചിമബംഗ പ്രദേശസ്യ പ്രഥമ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രി ഭവിതും സജ്ജ അസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സോമനാഥ മന്ദിരം ഭാരതസ്യ ദൃഢതായാ ഏകതായാ സഭ്യതായാ ച ബലസ്യ കാലാതീതം പ്രതീകത്വേന വർണിതം. ഡിആർഡിഒ തഥാ ഭാരതീയ വായുസേനയാ സ്വദേശീയസ്യ താരാ ഗ്ലൈഡ് ശസ്ത്രസ്യ പ്രഥമോഡ്ഡയന പരീക്ഷണം സഫലതയാ പൂരിതം. അപ്പി ച ഭാരതസ്യ സിമരൻജീത് കൌർ ഇത്യേഷാ സാംഘായി നഗരെ ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 2 മധ്യെ മഹിളാനാം റിക്കർവ് ഉപാന്ത്യ ചക്രീയ ദ്വന്ദ്വേ പ്രവിഷ്ടവതി. അഥ വാർത്താഃ വിസ്തരേണ. പശ്ചിമബംഗപ്രദേശെ ഭാജപേതി ദലസ്യ വരിഷ്ഠ നേതാ സുവേന്ദു അധികാരി അദ്യ പശ്ചിമബംഗപ്രദേശെ ഭാജപാ വിധായക ദലസ്യ നേതൃത്വേന നിർവാചിത, യേന തസ്യ രാജ്യസ്യ പ്രഥമ ഭാജപാ മുഖ്യമന്ത്രി ഭവിതും മാർഗഃ പ്രശസ്തഃ അഭവത്. വിധായക ദലസ്യ സഭായാം അധികാരിണഃ നാമ പ്രസ്താവിതമാസീത്. തഥാ ച കേന്ദ്രീയ ഗൃഹമന്ത്രിണ അമിതഷാഹേന നവനിർവാചിതാനാം ഭാജപാ വിധായകാനാം ദലസ്യ വരിഷ്ഠ നേതൃണാം ച ഉപസ്ഥിതൌ ഔപചാരിക രൂപേണ ഘോഷിതം.
3: ലഗ്ഭഗ് 8 പ്രസ്താവ് ഓർ സമർത്ഥൻ പ്രാപ്ത ഹുയേ ഹൈ ഓർ സഭി പ്രസ്താവ് ഓർ സമർത്ഥൻ ഏക ഹി നാം കേ മിലേ ഹൈ ഉസ്കേ ബാദ് ദൂസരേ നാം കേ ലിയേ ഭി സബ്കോ സമയ ദിയാ ഗയാ പര്യാപ്ത സമയ ദിയാ ഗയാ മഗർ കോയി ദൂസരാ നാം നഹീ ആയാ ഹൈ ഇസ്ലിയേ കേന്ദ്രീയ പര്യവേക്ഷക് കേ രൂപ് മേ മൈ ശ്രീ ശുഭേന്ദു അധികാരി ജി കോ പശ്ചിമ ബംഗാൾ വിധാൻമണ്ഡൽ ദൾ കേ നേതാ കേ രൂപ് മേ നിർവാചിത് ഘോഷിത് കർത്താ ഹൂം.
2: നവ ഭാജപാ സർവകാരസ്യ ശപഥ ഗ്രഹണ സമാരോഹ ശ്വഃ കൊൽക്കത്ത നഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ട് ഇത്യത്ര ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് മാസസ്യ ഏകാദശ ദിനാങ്കേ ഗുജറാത്ത് രാജ്യസ്ഥിതസ്യ സോമനാഥ മന്ദിരസ്യ ദർശനം കരിഷ്യതി. ഏകപഞ്ചാശദധിക നവദശശതതമെ വർഷേ ഭാരതസ്യ പ്രഥമ രാഷ്ട്രപതിനാ ഡോക്ടർ രാജേന്ദ്ര പ്രസാദേന നവീകൃതസ്യ മന്ദിരസ്യ ഉദ്ഘാടനം കൃതമാസീത്. തസ്യാഹ ഐതിഹാസിക ഘടനായാഹ പഞ്ചസപ്തതി വർഷ പൂർത്തേഹ സ്മരണാർത്ഥം ഏഷാ യാത്ര ആയോജ്യതേ. അദ്യ പ്രധാനമന്ത്രിണാ സ്വസ്യ രാഷ്ട്രീയ ദൈനികേ ലേഖേ ഏഷാ സൂചന പ്രദത്ത. സ്വസ്യ ലേഖേ സഹ ഉക്തവാൻ യത് ഗത കേഷുചിത് മാസേഷു സോമനാഥ സംബദ്ധേഷു മഹത്വപൂർണേഷു കാര്യക്രമേഷു ഭാഗഗ്രഹണം തസ്യ കൃതേ മഹാന സൌഭാഗ്യസ്യ വിഷയഃ അസ്തി. അസ്യ വർഷസ്യ ആരംഭേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോമനാഥ സ്വാഭിമാന പർവ ഇത്യസ്മിൻ കാര്യക്രമേ അപ്പി സഹഭാഗിത്വം കൃതവാൻ. അയം കാര്യക്രമഃ മന്ദിരസ്യോപരി ജാതസ്യ പ്രഥമ ആക്രമണസ്യ സഹസ്രവർഷപൂർത്തി

0: एक्साइज ड्यूटी भी कम की। इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर एलपीजी प्रोडक्शन को इंक्रीज करना, पीएनजी कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है।
1: आकाशवाण्या स्वीय नवतितमस्य वार्षिकोत्सवस्यावसरे अद्य राष्ट्रिय राजधान्यां मैराथन इत्यस्य आयोजनं कृतम्। प्रायः सार्ध त्रिकिलोमीटर मितं मैराथन इत्येतत् आकाशवाणी भवनात् आरभ्य कृषिभवने, रेलभवने, आरबीआई भवने च भूत्वा पुनः आकाशवाण्याम् एव समाप्तम्। आकाशवाण्याः दूरदर्शनस्य प्रसारभारत्याः च कर्मचारिणः स्वीय परिवारस्य सदस्यैः च सह अस्यां मैराथन धावन प्रतियोगितायां भागं ग्रहीतवन्तः। सर्वे प्रतिभागिनः धावन समापन पदकं प्राप्तवन्तः। पुरुष महिला विभागयोः शीर्षत्रयेभ्यः धावकेभ्यः पारितोषकानि प्रदत्तानि। अस्माकं संवाददात्रानुसारं प्रसारभारत्याः सीईओ गौरव द्विवेदी, आकाशवाण्याः महानिर्देशकः राजीव कुमार जैनः च स्पर्धायै हरितध्वजं प्रदर्शितवन्तौ। भारतस्य सिमरनजीत कौर इत्येषा अद्य सांघाई नगरे आयोजितस्य आर्चरी वर्ल्ड कप स्टेज 2 इत्यस्मिन् महिलानां रिकर्व व्यक्तिगत स्पर्धायाः उपान्त्य चक्रीय द्वन्द्वे प्रविष्टवती इति वार्ताः।
2: ആകാശവാണി ഇനി അല്പസമയത്തിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMും CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
3: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIയും CPIMും പിന്തുണ അറിയിച്ചു. BCK തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVK കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCK 2 MLA മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം പോളിംഗ്

0: ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE യിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻകൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തീരുമാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ്, നവീൻ, ഉടുപ്പി എസ്, ശ്രീജിത്ത്, ചേർത്തല ജി, കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച്, കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽമഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328 നിഫ്റ്റി

0: 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആന്റ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVKക്ക് പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു BS. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുകയാണ്. ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആസ്മയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക, അവർ നേരിടുന്ന സാമൂഹികമായ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനത്തിന്റെ കാതൽ. ആസ്മ എന്നത് കൃത്യമായ ചികിത്സയിലൂടെയും ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും പൂർണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിച്ചതോടെ ആസ്മ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നുവരുമ്പോൾ ശ്വാസം എല്ലാവർക്കും അവകാശമാണ് എന്ന വലിയ സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ശ്വസനം. എന്നാൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ആസ്മ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ശ്വാസവും ഒരു വലിയ യുദ്ധമാണ്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയും വീക്കവും കാരണം വായുസഞ്ചാരം തടസ്സപ്പെടുമ്പോൾ ശരീരം വായുവിനായി ദാഹിക്കുന്ന അവസ്ഥയാണ് ആസ്മയുടെ യാഥാർത്ഥ്യം. ഇത് കേവലം ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ആസ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾ അതീവ സെൻസിറ്റീവ് ആകുകയും പുറത്തുനിന്നുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അവയെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ശ്വാസനാളത്തിനുള്ളിലെ പേശികൾ മുറുക്കുന്നതിനൊപ്പം അവിടെ സ്രവങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ വായുവിന് കടന്നുപോകാൻ ഇടമില്ലാതാകുന്നു. ഇത് ശ്വാസമുട്ടലിനും നെഞ്ചുമുറുകുന്നതിനും കാരണമാകുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ജനിതകമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ ഒരാൾക്ക് ആസ്മ വരാം. മാതാപിതാക്കൾക്ക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ആസ്മ പലപ്പോഴും പ്രായമാകുന്നതോടെ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ മുതിർന്നവരിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആസ്മ പലപ്പോഴും ജീവിതശൈലിയുമായും തൊഴിൽ സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ജോലിസ്ഥലത്തെ രാസവസ്തുക്കളോ പുകയോ ഏൽക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ ഒക്യുപേഷണൽ ആസ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം ശ്വാസംമുട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ആസ്മയുടെ പ്രധാന വില്ലന്മാർ. വീടിനുള്ളിലെ പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിൽ വളരുന്ന അതിസൂക്ഷ്മജീവികൾ പലരിലും അലർജിക്ക് കാരണമാകാറുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളുടെ രോമം, പൂമ്പൊടി, ചില പ്രത്യേക മണങ്ങൾ എന്നിവയും ശ്വാസനാളങ്ങളെ പ്രകോപിപ്പിക്കാം. ആധുനിക വീടുകളിൽ കൃത്യമായ വായുസഞ്ചാരമില്ലാത്തതും

എസി മുറികളിലെ അമിതമായ ഈർപ്പവും ആസ്മ രോഗികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. വീടിനുള്ളിലെ പുക, പ്രത്യേകിച്ച് അടുക്കളയിൽ വിറകുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പുക ശ്വാസകോശത്തിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. പെർഫ്യൂമുകൾ, ചന്ദനത്തിരികൾ, കൊതുകുതിരികൾ എന്നിവയിൽ നിന്നുള്ള പുക പോലും ചിലരിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പരിസ്ഥിതി മലിനീകരണം ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. വായുവിലെ സൂക്ഷ്മമായ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. പുകവലി നേരിട്ടായാലും മറ്റൊരാൾ പുകയ്ക്കുന്നത് ശ്വസിക്കുന്നതായാലും ശ്വാസനാളങ്ങളിൽ കടുത്ത അണുബാധയുണ്ടാക്കാൻ കാരണമാകും. ഗർഭിണികൾ പുക ശ്വസിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും ഗൌരവകരമായ കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആസ്മയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ശ്വാസനാളങ്ങളെ പെട്ടെന്ന് ചുരുക്കുന്നു. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പൂപ്പലുകൾ വളരാൻ സാധ്യതയുള്ളതിനാൽ ഇത് അലർജി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ കാലയളവിൽ ഉണ്ടാകുന്ന ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷനുകൾ ആസ്മ രോഗികൾക്ക് പെട്ടെന്നുള്ള ശ്വാസംമുട്ടൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നുകളുടെ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ അവസ്ഥകളും ശ്വസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം എന്നിവ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനഗതി മാറുന്നു. ഇത് ആസ്മയുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കാം. ചിലരിൽ അമിതമായ ചിരി പോലും ശ്വാസം മുട്ടലിന് കാരണമാകാറുണ്ട്. അതിനാൽ ശാരീരികമായ ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ സുസ്ഥിതിയും ആസ്മ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന വ്യായാമങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകും. ആസ്മ ഉണ്ടെന്ന കാരണത്താൽ കുട്ടികളെ കളികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തുന്നത് അവരിൽ മാനസികമായ തളർച്ചയുണ്ടാക്കും. ഇത് രോഗം കൂടാൻ കാരണമായേക്കാം. ആസ്മ പൂർണമായും മാറ്റാൻ കഴിയില്ല എന്ന ധാരണ പലരെയും ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മരുന്നുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ഈ രോഗത്തെ പൂർണമായും വരുതിയിലാക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ശ്വാസകോശത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ആധുനിക ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായ ചുമ, ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദം എന്നിവ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായേക്കാം. ഇൻഹേലറുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ അത് ശീലമായി മാറുമെന്നോ പലരും ഭയപ്പെടുന്നു. ഗുളികകളേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ഇൻഹേലറുകൾ. കാരണം ഇൻഹേലറുകൾ മരുന്നിനെ നേരിട്ട് ശ്വാസനാളങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗുളികകൾ കഴിക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന് ശരീരമാകെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇൻഹേലറുകൾക്ക് ഇല്ല. വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്നുകൊണ്ട് തന്നെ വേഗത്തിൽ ആശ്വാസം നൽകാൻ ഇൻഹേലറുകൾ സഹായിക്കുന്നു. ഇതൊരു ശീലമല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വീടും പരിസരവും പൊടിയില്ലാതെ സൂക്ഷിക്കുക എന്നത് ആസ്മ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കിടക്ക വിരികളും പുതപ്പുകളും കൃത്യമായ ഇടവേളകളിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കണം. പുകവലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. വീടിനുള്ളിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കുന്നത് പൊടി തടയാൻ സഹായിക്കും. വായുസഞ്ചാരമുള്ള മുറികൾ ഉറപ്പാക്കുന്നത് ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. ഭക്ഷണശീലങ്ങളും ശ്വാസകോശാരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത തണുത്ത പാനീയങ്ങളും ആഹാരങ്ങളും പലരിലും ശ്വാസംമുട്ടൽ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ശ്വാസംമുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആസ്മ രോഗികൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്വസനപേശികളെ ബലപ്പെടുത്തുന്ന യോഗയും പ്രാണായാമവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുൻപ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യായാമം മൂലമുണ്ടാകുന്ന ശ്വാസംമുട്ടൽ തടയാൻ സഹായിക്കും. ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എങ്കിലും ആസ്മയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ എല്ലാവരിലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ കണ്ടാൽ അത് വെറും ജലദോഷമാണെന്ന് കരുതി അവഗണിക്കരുത്. ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് രോഗിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണം. പരിസ്ഥിതി സൌഹൃദമായ ജീവിതം ആസ്മയെ പ്രതിരോധിക്കാൻ ആവശ്യമാണ്.

0: അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരം സംരക്ഷിക്കുകയും വേണം. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. നഗരങ്ങളിലെ പുകപടലങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഈ ആസ്മ ദിനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണെന്ന് നാം ഓർക്കണം. ശുദ്ധമായ വായുവും ശരിയായ ആരോഗ്യ പരിപാലനവും വഴി നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാം. ശ്വാസകോശത്തെ സംരക്ഷിക്കാം, പരിസ്ഥിതിയെ സ്നേഹിക്കാം. നമുക്കും മറ്റുള്ളവർക്കും സുഗമമായി ശ്വസിക്കാവുന്ന ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ശ്വാസം, ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
2: ഡേ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്, വെറും വിശ്വാസം മാത്രം. ജീവിതത്തിന് നിറം പകരുന്ന അനുഭവങ്ങൾ മാറ്റിവെക്കാനുള്ളതല്ല. ഈ ഒരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആന്റ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഇന്നത്തെ ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
1: ഇനി നമുക്കൊരു പഴമൊഴി കേട്ടാലോ. കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ്. നമ്മുടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ അവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് സൂചന നൽകുന്ന ചൊല്ലാണിത്. പ്രത്യേകിച്ച് തെങ്ങ്, കവുങ്ങ്, പ്ലാവ് എന്നിവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് ഈ ചൊല്ലിലൂടെ വ്യക്തമാണ്. തെങ്ങ് നടുമ്പോൾ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത വിധത്തിൽ അകലം നൽകി വേണം നടേണ്ടത്. കൊട്ടൻ എന്നാൽ അണ്ണാൻ അഥവാ അണ്ണാറക്കണ്ണൻ എന്നാണ്. ഒരു തെങ്ങിന്റെ ഓലത്തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഓലത്തുഞ്ചത്തേക്ക് നന്നായി കുതിച്ചു ചാടിയാൽ മാത്രമേ അണ്ണാന് എത്താൻ കഴിയാവൂ. അതായത് അണ്ണാന് പോലും നല്ലതുപോലെ ചാടിയാൽ മാത്രം എത്താവുന്നത്ര അകലത്തിൽ ഓലകൾ നിൽക്കത്തക്ക വിധം കൃത്യമായ അകലം കൊടുത്തു വേണം തെങ്ങ് നടേണ്ടതെന്ന് സാരം. ഇനി കവുങ്ങിന്റെ കാര്യമെടുത്താലോ? ഒരു കവുങ്ങിന്റെ ഓലയുടെ അഥവാ പട്ടയുടെ തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന കവുങ്ങിന്റെ ഓലത്തുമ്പിലേക്ക് ഇഴഞ്ഞു കയറുവാൻ

0: ഉറുമ്പിന് കഴിയണമെന്നാണ് ചൊല്ല്. ഉറുമ്പ് മാത്രമല്ല, അടയ്ക്ക വഹിക്കുവാൻ കയറ്റക്കാർ കമുകിൽ കയറുമ്പോൾ ഒരു കമുകിൽ നിന്നും അടയ്ക്കാക്കുലകൾ പറിച്ച ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന കമുകിന്റെ ഓല പിടിച്ചടുപ്പിച്ച് അതിലേക്ക് ചാടിക്കയറുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ കമുക് നടുമ്പോൾ അടുപ്പിച്ച് തന്നെ നടണം. അടുത്തതായി പ്ലാവിന്റെ കാര്യമാണ്. ഒരു പ്ലാവിന്റെ കൊമ്പിൽ നിന്നും അടുത്ത് നിൽക്കുന്ന പ്ലാവിന്റെ കൊമ്പിലേക്ക് കുരങ്ങുകൾക്ക് പോലും നല്ല ആയത്തിൽ ചാടിയാൽ മാത്രമേ ചെന്നെത്തുവാൻ കഴിയാവൂ. അതായത് പ്ലാവ് നടുമ്പോൾ വേണ്ടത്ര അകലം നൽകി നടുവാൻ ശ്രദ്ധിക്കണം. വീട്ടുവളപ്പിലെ പ്രധാന വൃക്ഷങ്ങളായ തെങ്ങും കവുങ്ങും പ്ലാവും നടുമ്പോൾ നൽകേണ്ടതായ അകലം എത്രയായിരിക്കണമെന്ന് അണ്ണാറക്കണ്ണിന്റെയും ഉറുമ്പിന്റെയും കുരങ്ങിന്റെയും സഞ്ചാരഗതിയും അതിലെ വേഗതയുടെ വ്യത്യസ്തതയും അനുസരിച്ച് നമ്മുടെ പഴമക്കാരായ കർഷകർ തിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പഴമൊഴിയിലൂടെ. വിളകൾക്ക് ലഭ്യമാകേണ്ട സൂര്യപ്രകാശത്തിന്റെ അളവ്, വളർച്ചയുടെയും ഇലപ്പടർപ്പിന്റെയും വ്യത്യസ്തതകൾ, നൈസർഗികമായ വളർച്ചാരീതി എന്നീ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഓരോ വിളയുടെയും കൃത്യമായ നടീൽ അകലം ഗവേഷണ പഠനങ്ങളിലൂടെ ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നതും ഏതാണ്ട് ഈ ചൊല്ലിനോട് യോജിക്കത്തക്ക വിധത്തിലാണ്. അതുകൊണ്ടാണ് കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പ്ലാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആന്റ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ ഹക്കീം, ഈ സംരക്ഷിത കൃഷി എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ തരത്തിലെ കൃഷിരീതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
2: വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായ ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. അപ്പം പുറമേയുള്ള കാലാവസ്ഥ എന്തു തന്നെ ആയാലും അതിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ, ഒരു മൈക്രോ ക്ലൈമറ്റ്, നമ്മളതിന് ഇംഗ്ലീഷിൽ പറയും ക്രിയേറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ മൈക്രോ ക്ലൈമറ്റ് ഫേവറബിൾ ഫോർ ദ ക്രോപ്പ്. അപ്പൊ നമ്മള് പൊതുവെയുള്ള കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൂക്ഷ്മ കാലാവസ്ഥ അല്ലെങ്കിൽ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും ആ ചെടി അതിന് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് വേണ്ട ഒരു സൂക്ഷ്മ കാലാവസ്ഥ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ചട്ടക്കൂടിനകത്ത്. അപ്പൊ ഇതൊരു പുതിയ സംരംഭം ഒന്നുമല്ല. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമ സാമ്രാജ്യ കാലത്ത് തന്നെ ലോകത്ത് സംരക്ഷിത കൃഷി നടന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മളിതിനെ ഹരിതഗൃഹ കൃഷി എന്നാണ് പൊതുവെ പറയുന്ന ഒരു ടേം. നമുക്കെല്ലാവർക്കും അറിയാം ഹരിതഗൃഹ പ്രഭാവം, സൂര്യൻ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നു, അത് പ്രതിഫലിക്കുന്നു, തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശരശ്മികളാവുന്നു, അവ തിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അവയെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ തൽഫലമായിട്ട് ഭൂമിയിലെ വെളിച്ചവും ചൂടും നിൽക്കുന്നു. അപ്പൊ നമുക്ക് ജീവന നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ട് ഒരു പ്രതിഭാസമാണ് ഭൂമിയിലെ ഹരിതഗൃഹ പ്രഭാവം. ഒരു പക്ഷേ ഈ ഹരിതഗൃഹ വാതകങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയില് ചൂടും വെളിച്ചവും ഇല്ലാതെ ഭൂമി ഒരു തണുത്ത ഇരുണ്ട ഗോളമായിട്ട് മാറിയണേ. അപ്പൊ നമുക്ക് ചൂട് വേണം, വെളിച്ചം വേണം, അത് തങ്ങി നിർത്തുന്നത്. അപ്പൊ ഇത് ഭൂമിയിൽ നടക്കുന്നത് ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്നിധ്യം മൂലമാണ്. ഈ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞ പ്രതിഭാസത്തിന് സൂര്യനിൽ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശരശ്മികളെ 100% അകത്തേക്ക് കടത്തിവിടാൻ കഴിയുന്ന സുതാര്യമായ മേൽക്കൂരയുള്ള ഏതൊരു ചട്ടക്കൂടിനും ഹരിതഗ്രഹ പ്രഭാവം നമുക്ക് തരാൻ കഴിയും. അതാണ് സംരക്ഷിത കൃഷിയുടെ അടിസ്ഥാന തത്വം.
1: അപ്പൊ സാർ, ഞാൻ ചോദിച്ചത് ഏതൊക്കെ രീതിയിലെ കൃഷിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ കേൾക്കാറുണ്ട് ഗ്രീൻ ഹൌസസ്, പോളി ഹൌസസ്, ഇങ്ങനത്തെ ഡിഫറെന്റ് ടേംസ് നമ്മൾ കേൾക്കാറുണ്ട്.
2: അത് ഹരിതഗൃഹം എന്ന് പറഞ്ഞത് ഒരു പൊതുവായുള്ള പദമാണ്. നമ്മൾ ഉദാഹരണത്തിന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പം മനസ്സിലാക്കി പറയുന്നത് പ്രഭാത ഭക്ഷണം, അതൊരു പൊതുവായുള്ള പദമാണ്. ഈ പ്രഭാത ഭക്ഷണത്തിൽ പെടുന്നതാണ്, നമ്മളിപ്പം ഇഡലി കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പുട്ട് കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ദോശ കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു കോമൺ പദത്തിന് കീഴേ വരുന്നതാണ്.

0: ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ട് നമ്മൾ ഹരിതഗ്രഹം ഉണ്ടാക്കി, റിജിഡ് പാനൽസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ നിർമ്മിച്ച ഹരിതഗ്രഹങ്ങളെ റിജിഡ് പാനൽ ഗ്രീൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പോളികാർബണേറ്റ് പോലുള്ള ഷീറ്റുകൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി, ഭാരം കുറഞ്ഞു, പൊട്ടിപ്പോവാനുള്ള ചാൻസും കുറഞ്ഞു, പക്ഷെ വിലയും കുറച്ചു കുറഞ്ഞു. പക്ഷെ അതിനകത്തും വീണ്ടും അത് റിജിഡ് ആയ ദൃഢമായ ബോർഡുകളായതുകൊണ്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് നമുക്ക് വളച്ചൊടിച്ച് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സമീപകാലത്ത് മൃദുലവും സുതാര്യവുമായ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് ഹരിതഗ്രഹം നിർമ്മിക്കാൻ തുടങ്ങി. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മഴമറകൾ പോലും ഹരിതഗ്രഹങ്ങളാണ്. അപ്പം ഹരിതഗ്രഹം എന്ന് പറഞ്ഞ ഒരു പൊതുവായ പദത്തിന് കീഴിൽ വരുന്ന വിഭാഗങ്ങളാണ് ഗ്ലാസ് ഹൗസുകൾ, ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ടുള്ള ഹരിതഗ്രഹങ്ങൾ, പോളി ഹൗസുകൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ടുള്ളത്, മഴമറകൾ, ഇതെല്ലാം തന്നെ ഹരിതഗ്രഹങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ്.
1: സർ, നമ്മുടെ ഇവിടെ സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളി ഹൗസ് അല്ലെങ്കിൽ സർ പറഞ്ഞ മാതിരി റെയിൻ ഷെൽട്ടേഴ്സ്, മഴമറകളൊക്കെയാണ്. ഈ സംരക്ഷിത കൃഷിയുടെ തൽസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ്?
0: പോളി ഹൗസുകൾ നമ്മൾ 2013-14 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പോളി ഹൗസുകൾ വലിയ പ്രചാരത്തിൽ വന്നത്. കൃത്രിമ വായു സഞ്ചാര മാർഗങ്ങൾ അവലംബിച്ചിട്ടുള്ള പോളി ഹൗസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസുകളുണ്ട്. അത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ ഹരിതഗ്രഹങ്ങൾ നിർമ്മിച്ചു കഴിയുമ്പം അതിനകത്ത് നമുക്ക് വെളിച്ചവും ചൂടും നമുക്ക് കിട്ടുന്നു. ഒരു ഒരു ചട്ടക്കൂടിനകത്ത് വെളിച്ചവും ചൂടും മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കൃഷിക്ക് അനുയോജ്യമല്ല. നമുക്ക് ആവശ്യമുള്ള വായു സഞ്ചാരം, ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വെന്റിലേഷനും നമുക്ക് അതിനകത്ത് സംജാതമാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വെന്റിലേഷൻ നമ്മൾ സംജാതമാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു വായു സഞ്ചാര മാർഗം ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾ പ്രകൃതിദത്ത സഞ്ചാരത്തിലുള്ളത് പോലെയല്ല, നമ്മൾ ബാഹ്യ ഊർജ്ജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ് വായു സഞ്ചാരം ക്രമപ്പെടുത്തുന്നത്. അപ്പൊ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ഹരിതഗ്രഹത്തെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് വെന്റിലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ കൃത്രിമ വായു സഞ്ചാര മാർഗം എന്നാണ്. അത് സാധാരണ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കൂറ്റൻ ഗ്ലാസ് ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾ ഉണ്ടാക്കിയിട്ട് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് ചെലവുണ്ട്. നമ്മളെ വീടുകളിൽ പോലും എ സി വെക്കാൻ പഠിക്കുന്ന മലയാളികൾ ഒരിക്കലും എ സി വെച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലും ഒക്കെ എല്ലാ വികസിത രാജ്യങ്ങളിലും അവർ ഇത്തരം ഗ്രീൻ ഹൗസുകൾ നിർമ്മിച്ച് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം വെച്ച് അതിനകത്ത് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലുള്ള സംവിധാനം ഒന്നും നമുക്ക് ഒരു വികസന രാജ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അവർ ഉപയോഗിക്കുന്നത് ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റമാണ്. ഗ്രീൻ ഹൗസിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കൂറ്റൻ എക്സോസ്റ്റ് ഫാൻ വെക്കുന്നു, ബാക്കിൽ ഒരു വായു കടന്നു വരുന്ന ഒരു പാഡ് വെക്കുന്നു. ഈ പാഡിലോട്ട് എപ്പോഴും നമ്മൾ വെള്ളം ഇറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള, ഈർപ്പ സാന്നിധ്യമുള്ള ഒരു പാഡാണ്. അപ്പൊ അടച്ചുകൂടിയ ചട്ടക്കൂടിനകത്ത് ഈ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള വായുവിനെ പുറത്തേക്ക് തള്ളുന്നു. അവർ ശൂന്യത വരുമ്പോൾ പുറകിലുള്ള പാഡിലൂടെ ഈ വായു അകത്തേക്ക് കടന്നു വരുന്നു. അപ്പൊ അകത്തേക്ക് കടന്നു വരുന്നത് തണുത്ത നനുത്ത കാറ്റകത്തേക്ക് വരാം. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, ആർദ്രതയും ഊഷ്മാവും. പക്ഷെ ഈ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം കേരളത്തിന് മാത്രം ഇന്ത്യയിൽ അനുയോജ്യമല്ല. കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു കാലാവസ്ഥയാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശം. നമുക്കിവിടെ ആർദ്രതയും കൂടുതലാണ്, എന്നാൽ നമ്മൾ ഉഷ്ണമേഖലയാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് കൂടിയ മഴ, കൂടിയ ഊഷ്മാവ്, കൂടിയ ആപേക്ഷിക ആർദ്രത. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപേക്ഷിക ആർദ്രത എപ്പോഴും നമുക്ക് 80-90 ചില സമയത്ത് 100 അടുത്തൊക്കെ വരുന്നതാണ്. അപ്പൊ നമ്മൾ വീടുകളിൽ എയർ കൂളർ വെച്ച് കിടന്നാൽ നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വരും? നമ്മളൊരു എയർ കൂളർ വെച്ച്, കേരളത്തിൽ ആരും എയർ കൂളർ വെച്ച് കിടക്കാറില്ല, നമ്മൾ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫാൻ. പക്ഷെ നമ്മൾ മറ്റു തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉഷ്ണകാലത്ത് എയർ കൂളറുകൾ ഉപയോഗിക്കുന്നു. ഈ എയർ കൂളറുകളും ഇതേ പ്രവർത്തന തത്വമാണ്, എയറിന് കൊടുക്കുന്ന ചില ജല ബാഷ്പങ്ങൾ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് ഉള്ള കാറ്റിനോടൊപ്പം. ഇത്തരം ഒരു സംവിധാനമാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിനകത്ത്. അപ്പൊ നമ്മൾ ഓൾറെഡി ആപേക്ഷിക ആർദ്രത, നല്ല നിലവിൽ നല്ല ആർദ്രതയുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് സൂക്ഷ്മ കാലാവസ്ഥക്കകത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രോഗകീടബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കുമിൾ രോഗബാധയൊക്കെ വന്ന് ചെടി മൊത്തം നശിച്ചു പോകും. അപ്പൊ നമുക്ക് കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എയർ കണ്ടീഷൻ സിസ്റ്റം സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾക്കൊന്നും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പരിസ്ഥിതി മൂലം, അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ടുള്ള ഒരു പരിമിതി മൂലം നമുക്ക് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റവും അനുയോജ്യമല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനുയോജ്യമായത് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസിന്റെ ഒരു താഴെ വരുന്നത് നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ ചെലവ് കുറഞ്ഞൊരു വേഷനാണ് ഈ റെയിൻ ഷെൽട്ടർ. റെയിൻ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചിലവ് കുറഞ്ഞ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗ്രഹം എന്നാണ് പറയുന്നത്. നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ സൈഡ് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളി ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾക്കകത്ത് സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള വിളകൾ, സ്വയം പരാഗണം നടക്കുന്നതോ പാത്തനോ കാർപ്പിക് എന്ന് പറഞ്ഞ വിളകളോ മാത്രമാണ് നമുക്ക് പറ്റുക. സ്വയം പരാഗണം നടക്കണം, പരാപരാഗണം നടക്കാനുള്ള ആ പരാഗണത്തിന് ആവശ്യമായിട്ടുള്ള കീടങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വല്ല കാപ്സിക്കം, പയർ, അല്ലെങ്കിൽ സലാഡ്,

0: കുമ്പറൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കയ്പ പടവലം അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ കുക്കുറുബിറ്റേസിയ ഫാമിലിയുള്ള അതൊന്നും അതൊക്കെ തന്നെയും നമുക്ക് പരമ്പരാഗതം വഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഈ പോളിയോ ഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ തനത് ക്രോപ്പുകൾ തന്നെ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോ ഹൗസിന് വേറെ ചില പരിമിതികളും ചില പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിനകത്ത് കേരളത്തിൽ ഒരുപാട് നമ്മുടെ പ്രത്യേകമായ സവിശേഷമായ കാലാവസ്ഥ കാരണം അതിനകത്ത് രോഗകീടബാധയൊക്കെ ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരു പരിഹാരം എന്നോണമാണ് കേരള കാർഷിക സർവകലാശാല ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന് ശേഷം പുറത്തിറക്കിയതാണ് മഴമറകൾ. റെയിൻ ഷെൽട്ടർ ശരിക്കും പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല കീഴിലുള്ള തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വർഷങ്ങളോളം നീണ്ട ഗവേഷണത്തിന്റെ ഒടുവിലാണ് നമുക്ക് ഈ റെയിൻ ഷെൽട്ടറുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംരക്ഷിത കൃഷി രീതി എന്ന രീതിയിലേക്ക് വരികയും അത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ വരികയും നമ്മൾ ഗവൺമെന്റിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ വലിയ ഇഷ്യൂന്നുമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയായിട്ട് നമ്മളിപ്പോ കാണുന്നത് മഴമറകളെയാണ്.
1: അപ്പൊ സാർ, ഈ മഴമറകൾ എന്ന് പറയുമ്പം ഈ സംരക്ഷിത കൃഷിയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പം ഇതിൽ നാല് സൈഡ് എന്തായാലും നമ്മൾ മറയ്ക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് മാത്രം നമ്മൾ റെയിൻ അല്ലെങ്കിൽ മഴയെ നിർത്തുന്നതേ ഉള്ളോ, അതോ ഇതിന്റെ വേറെ സംവിധാനങ്ങളും ഇതിലുണ്ടോ?
0: അല്ല, മഴ നമ്മൾ മഴ നിർത്തുന്നില്ല. മഴ മറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വർഷക്കാലത്ത് നമുക്ക് ചില പരിമിതികളുണ്ട്. ചില ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യമാണ് ആവശ്യമുള്ളത് പച്ചക്കറികളാണ്. നമ്മുടെ വീടുകളിൽ ആവശ്യമായ പച്ചക്കറി നമുക്ക് വർഷക്കാലത്ത് നമ്മുടെ തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ഫീൽഡിൽ നമുക്ക് മഴ ശക്തമായ മഴയിൽ നമുക്ക് പച്ചക്കറികൾ ഒന്നുമില്ല, അതിന്റെ പൂ കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കാ കൊഴിഞ്ഞു പോകും, ചെടി ഒടിഞ്ഞു പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമായിട്ട് വന്ന നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമുള്ള വർഷക്കാലത്ത് നമുക്ക് തുറന്ന കൃഷിയിടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൃഷി ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സംരക്ഷിത കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനം ഉറപ്പുവരുത്തുക, അതാണ് ഏറ്റവും പ്രധാനമായത്. അപ്പൊ നമുക്ക് വർഷകാലത്ത് ആവശ്യമായതും തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ കഴിയാത്തതുമായ പച്ചക്കറികളെ നമ്മൾ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമല്ലാത്ത വിളയെ അത് പക്ഷേ ഇവിടെ നമുക്ക് പ്രാധാന്യമില്ല. കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത് ഈ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനമാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് വർഷക്കാലത്താണ്. അപ്പൊ ഈ വർഷക്കാലത്ത് 150 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ അല്ലെങ്കിൽ 5 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ നമുക്ക് ഈ സുസ്ഥിരമായിട്ട് ഈ പച്ചക്കറിയുടെ ഉൽപ്പാദനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മഴമറയുടെ സൈഡ് ഒരിക്കലും നമുക്കൊരു പ്രശ്നമല്ല, കാര്യം സൈഡ് തുറന്നതുകൊണ്ട് പരമ്പരാഗതം സുഗമമായിട്ട് നടക്കും. അപ്പൊ മഴമറയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 100% ഹരിതഗൃഹത്തിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ക്രോപ്പും ചെയ്യാം, 100% തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ പറ്റിയ ക്രോപ്പും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മഴമറ എന്ന് പറഞ്ഞത് ഈ പോളിയോ ഹൗസുകളുടെയും തുറന്ന കൃഷിയുടെയും ഒരു ഹൈബ്രിഡാണ്. ഇതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം.
1: ശരി, മഴമറകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ അതിന്റെ സൈസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടല്ലേ?
0: അപ്പൊ നമ്മൾ മഴമറ എന്നല്ല, ഏത് ഹരിതഗൃഹത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് 100% സുതാര്യമായിട്ടുള്ള ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 200 കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകളാണ്. അതിന് പ്രധാനമായിട്ടും നമ്മൾ 5 സവിശേഷതകളാണ് പറയുന്നത്. 1 അൾട്രാ വയലറ്റ് സ്റ്റെബിലൈസേഷൻ, 2 IR ബ്ലോക്കിംഗ് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ്, 3 ഡിഫ്യൂസ്ഡ്, 4 ആന്റി ഡസ്റ്റ്, 5 ആന്റി ഡ്രിപ്പ്. പറഞ്ഞ 5 സവിശേഷതകളിൽ 4 സവിശേഷതകളും ഷീറ്റിന്റെ മുകളിലാണ്, 1 സവിശേഷതയാണ് ഷീറ്റിന്റെ അടിയിൽ വരുന്നത്. ഈ ഒരു ഷീറ്റാണ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റാണ്. അപ്പൊ നമ്മളിതിനെ 5-layer ഷീറ്റ് എന്നാ പറയാം. ഇത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. രാസ പ്രക്രിയകളിലൂടെ സാധാരണയായിട്ട് ഈ 200 കട്ടിയുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്ത് വിവിധ രാസ പ്രക്രിയകളിലൂടെ 5 സവിശേഷതകൾ അതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഓരോ സവിശേഷത കൂട്ടിച്ചേർക്കുമ്പോഴും 1 layer എന്നാണ് പറയുക. അങ്ങനെ 5-layer പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 1 UV സ്റ്റെബിലൈസേഷൻ. ഇപ്പൊ സൂര്യപ്രകാശത്തിൽ നമുക്കറിയാം ഇൻഫ്രാറെഡും ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്. നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയാണ് അൾട്രാ വയലറ്റ്, മുകളിലുള്ളതാണ് ഇൻഫ്രാറെഡ്. ഈ അൾട്രാ വയലറ്റ് തന്നെ 3 അൾട്രാ വയലറ്റ് ഉണ്ട്. അൾട്രാ വയലറ്റ് എ, അൾട്രാ വയലറ്റ് ബി, അൾട്രാ വയലറ്റ് സി. ഇതിൽ അൾട്രാ വയലറ്റ് എ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്. അഥവാ ഒരു വിളക്ക് മണവും നിറവും ഗുണവും തരുന്നത് അൾട്രാ വയലറ്റ് എ ആണ്. നമ്മുടെ വിസിബിൾ ലൈറ്റിന് തൊട്ടടുത്ത് കിടക്കുന്ന റേഞ്ച്. അപ്പൊ സൂര്യപ്രകാശം ഷീറ്റിൽ വീഴുന്ന സമയത്ത് അൾട്രാ വയലറ്റ് എ മാത്രം അകത്തേക്ക് കടന്നു പോകാൻ അനുവദിക്കുകയും അൾട്രാ വയലറ്റ് ബിയെയും സിയെയും നമ്മൾ പുറത്തേക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റെബിലൈസേഷൻ. നമ്മളൊരു അരിപ്പയില് പൊടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസ് താഴേക്ക് വരും, അല്ലാത്തത് അവിടെ തടഞ്ഞു നിൽക്കും. ഈ ഒരു പ്രക്രിയയാണ് ഈ UV സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ നടക്കുന്നത്. അത് 1. രണ്ടാമത്തേത് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ് ആണ്. ഇൻഫ്രാറെഡ് നമുക്ക് വേണ്ടേ വേണ്ട, അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇൻഫ്രാറെഡ് നമ്മൾ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുക. സെക്കൻഡ് പ്രോപ്പർട്ടി. 3 പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളെ വിഘടിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ വിഘടിച്ച പ്രകാശരശ്മി അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ലൈറ്റിന് ഒരു ഗുണമുണ്ട് എന്ന് വെച്ചാൽ അതിന് ചൂടും കുറവായിരിക്കും, നിഴലുകളും ഉണ്ടാവില്ല. നമ്മളിപ്പോ പഴയ നമ്മളെ എഡിസൺ കണ്ടുപിടിച്ച ഇൻകാൻഡിസന്റ് ലൈറ്റിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് നിഴലുണ്ടാവും, ചൂടുണ്ടാവും. ഫ്ലൂറസെന്റ് ട്യൂബ് ആകുമ്പോൾ ഒന്നും കൂടെ ചൂട് കുറയും, നിഴലും നിഴലുണ്ടാവും. CFL ആവുന്നു. പക്ഷെ നമ്മൾ LED ലൈറ്റിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിഫ്യൂസ്ഡ് ലൈറ്റ് ആണ്. അപ്പൊ നിഴലുകൾ ഇല്ലാത്തൊരവസ്ഥ ഈ ഹരിതഗൃഹത്തിനകത്ത് സംജാതമാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇലയുടെ നിഴല് മറ്റേ ഇലയിൽ പതിക്കില്ല. അങ്ങനെ ഒരു ഇലയുടെ നിഴല് മറ്റേ ഇലയിൽ പതിക്കാത്തതുകൊണ്ട് എല്ലാ ഇലകളും ഒരേപോലെ പ്രകാശ സംശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ പ്രകാശ സംശ്ലേഷണം കൂടുകയും അതിന്റെ വളർച്ചയും ഉൽപ്പാദനവും കൂടും. അപ്പൊ അതാണ് ഡിഫ്യൂഷന്റെ. നാലാമത്തത് ആന്റി ടെസ്റ്റ്, ഷീറ്റിന്റെ മുകളിൽ പൊടി പിടിക്കാൻ പാടില്ല, പൊടി പിടിച്ചാൽ സുതാര്യം നഷ്ടപ്പെടും, വെളിച്ചം വരില്ല. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ആന്റി ഡ്രിപ്പ്. നമ്മൾ പകൽ സമയത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് അത് ബാഷ്പീകരിച്ച് ഷീറ്റിന്റെ അടിയിൽ പോയിട്ട് പറ്റി പിടിക്കും. അത് രാത്രി കാലങ്ങളിൽ ഖനീഭവം വെച്ചിട്ട് തുള്ളി തുള്ളിയായിട്ട് ഇറ്റി താഴേക്ക് വീഴും. ഇതാണ് ഡ്രിപ്പിംഗ്. അപ്പൊ ഈ പറഞ്ഞ അഞ്ചാമത്തെ സവിശേഷത ഷീറ്റിന് അടിയിലും മറ്റ് നാല് പ്രോപ്പർട്ടി ഷീറ്റിന് മുകളിലുമാണ് വേണ്ടത്. ഈ ഷീറ്റിന്റെ മുകളിൽ ദിസ് സൈഡ് അപ്പ് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസൈഡ് എന്ന് ഉൾവശത്ത്. അപ്പൊ എല്ലാ ഷീറ്റുകൾക്കും എല്ലാ കമ്പനിയും വ്യക്തമായിട്ട് മാർക്കിംഗ് ഉണ്ട്. അഥവാ ഷീറ്റിടുന്ന ആളുകളുടെ ഒരു അശ്രദ്ധ മൂലം ഈ ഷീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഹരിതഗ്രഹം അല്ലാതായി മാറും. അപ്പൊ ഷീറ്റ് നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു സ്ക്വയർ മീറ്റർ ഷീറ്റിന് സാധാരണ ഷീറ്റിന് നമുക്ക് ഏകദേശം 30 രൂപയാണുള്ളതെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷീറ്റിന് 90 രൂപ, മൂന്നിരട്ടിയോളം വിലയുള്ള ഷീറ്റാണ് നമ്മൾ ഈ പ്രത്യേകമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്യുന്ന ഷീറ്റ്. ഇം വർക്ക് നമ്മൾ GI പൈപ്പാണ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. GI പൈപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. തുരുമ്പ് പിടിക്കാത്തൊരു GI പൈപ്പിന്റെ സ്ട്രക്ചർ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 15 വർഷത്തേക്കാണ് അവിടെ തിരിഞ്ഞു നോക്കേണ്ട. പക്ഷെ ഇന്ന് മാർക്കറ്റിലെ ആളുകളെ പറ്റിക്കുന്ന GP പൈപ്പുകളുണ്ട്, ഗാൽവനൈസ്ഡ് പെയിന്റ് എന്ന് പറഞ്ഞ്. സാധാരണ തുരുമ്പ് പിടിക്കുന്ന MS പൈപ്പിന്റെ മുകളിൽ ഈ മറ്റേ സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്ന GP പൈപ്പുകളുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ട. നമുക്ക് ഒരു ഇമേഷൻ തോസിലൂടെ തിളച്ചു മറിയുന്ന സിങ്കിനകത്തിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളാണ് നമുക്ക് വേണ്ടത്. അതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല. അപ്പൊ GI പൈപ്പിന്റെ ഫ്രെയിം വർക്കും ഈ UV സ്റ്റൈബിലൈസ്ഡ് ഡിഫ്യൂസ്ഡ് IR ബ്ലോക്ക്ഡ് ആന്റി ഡസ്റ്റ് ആന്റി ഡ്രിപ്പ് പ്രോപ്പർട്ടി ഉള്ള പോളിത്തീൻ ഷീറ്റ് 200 മൈക്രോൺ കട്ടികൾ, ഇതാണ് നമ്മൾ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട മഴമറക്ക് വേണ്ട സംഗതികൾ. പിന്നെ മഴമറയുടെ ഹൈറ്റ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്ന 3 മീറ്റർ സെന്റർ ഹൈറ്റും 1.9 മീറ്റർ സൈഡ് ഹൈറ്റുമാണ്. അതായത് ഒരു ശരാശരി ഉയരമുള്ള ഒരു സ്ത്രീക്ക് പോലും അതിന് സൈഡിൽ നിന്നുകൊണ്ട് ഒരു മോപ്പ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിഡ്ജ് വരെ നമുക്ക് കൈ ഉയർത്തി ഉരച്ച് വാഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കേരളത്തിലെ പോളി ഹൗസുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒറ്റ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും വെയിലടിച്ച് കഴിയുമ്പോൾ മുഴുവൻ അതിനകത്ത് ഫംഗസ് പിടിച്ച് പച്ച കളറാവും. അപ്പൊ ഇതിനെ കഴുകി കളയാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഈ മഴമറയാണെങ്കിൽ നമുക്ക് അതിന്റെ നമ്മളിപ്പോ കേരളത്തിൽ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു മഴമറയുടെ സൈസ് എന്ന് പറയുന്നത് 100 സ്ക്വയർ മീറ്റർ ആണ്. ഒരു ശരാശരി കുടുംബത്തിന് നമുക്ക് സംരക്ഷിത കൃഷി വഴി എല്ലാ വിളകളും കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു മഴമറയുടെ സൈസ് നമ്മുടെ 2.5 സെന്റ് 100 സ്ക്വയർ മീറ്റർ ആണ്. 20 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും, സെന്റർ ഹൈറ്റ് 3 മീറ്റർ, സൈഡ് ഹൈറ്റ് 1.9 മീറ്റർ. അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വീതി കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് 7 മീറ്റർ ആണ്. 7 മീറ്റർ വീതിയുള്ള ഈ UV ഷീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മീറ്ററും ഈ കർവേച്ചറുമുള്ള സ്ട്രക്ചറിന്റെ മുകളിൽ കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പൊ 21 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു 147 സ്ക്വയർ മീറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 100 സ്ക്വയർ മീറ്ററിന്റെ മഴമറ കൃത്യമായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ.
1: ഡോക്ടർ ഹക്കീം, ഈ ഒരു സ്ട്രക്ചറിന്റെ സ്പെസിഫിക്കേഷൻ സാർ പറഞ്ഞ്, ഇതിന്റെ ഒരു മോഡൽ ആർക്കെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യേണ്ടത്, ഇതിന്റെ ഉള്ള സാങ്കേതിക നോളജ് വേണമെങ്കിൽ തവന്നൂരിലെ താങ്കളുടെ കോളേജിനെ അല്ലെങ്കിൽ താങ്കളുടെ അല്ലെങ്കിൽ KU നമ്മൾ കോൺടാക്ട്
0: ചെയ്യണം. കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഞാൻ അവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് സാധാരണയായിട്ട് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്കാരന് ചെയ്യാം. അതായത് 5 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള ഒരു സ്ട്രക്ചർ, അതിന്റെ സെന്റർ ആയിട്ട് 3 മീറ്റർ, സൈഡ് ആയിട്ട് GI പൈപ്പ് ആയിരിക്കണം. അത് രണ്ട് രീതിയിലൊക്കെ എ ഫ്രെയിം വേണമെങ്കിൽ ആക്കാം, റാ പോലെ ആക്കാം. ക്യൂൻസെറ്റ് എന്ന് പറഞ്ഞ മോഡലും ഉണ്ട്, ഗേബിൾ ഉണ്ട്. രണ്ടും ഒരേപോലെ അനുയോജ്യമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുക റാ പോലെയാണ്. പക്ഷെ അത് ബെൻഡിങ് കറക്റ്റ് ആയിരിക്കണം. ബെൻഡ് അഥവാ പാളിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് തൂങ്ങി ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ള, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 5 വർഷം കൂടുമ്പോൾ ഈ ഷീറ്റ് മാറ്റുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ അതിന്റെ ലൈഫും അതിന്റെ എഫിഷ്യൻസി ഒക്കെ കുറയും. ഞങ്ങളിപ്പോൾ തവനൂരിൽ തന്നെ നമ്മളൊരു മഴമറ ഉണ്ടാക്കി 20 വർഷമായിട്ടും സ്ട്രക്ചറിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും അതിന്റെ ഷീറ്റ് മാറ്റുന്നുണ്ട്. ഇപ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് നമ്മളത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ടെറസിന്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓപ്പൺ ടെറസിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഇപ്പൊ ആൾക്കാർ തുണി ഉണക്കാൻ വേണ്ടി ഇടുന്ന ഓപ്പൺ ഏരിയയിൽ നമുക്ക് മഴമറയായിട്ട് അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ചെലവ് കുറഞ്ഞ, പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള എല്ലാ തരം വിളകളെയും ചെയ്യാൻ കഴിയുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയാണ് മഴമറകൾ.
1: ഡോക്ടർ ഹക്കീം, തങ്ങൾ പരിപാടിയിലേക്ക് ഇത്രയും സമയം തന്ന് ഈ മഴമറ സംരക്ഷിത കൃഷിയുടെ ഈ രീതി നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർഷകർക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും. തവന്നൂർ KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം VMമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ അബ്ദുൾ ഹക്കീമിന്റെ ഫോൺ നമ്പർ പറയാം. 9446279626. ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ള

0: ഇനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങ് നൽകി സംരക്ഷിക്കുക. കാലവർഷം തുടങ്ങുന്നതിനു മുൻപേ മുന്നൊരുക്കമായി തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തെങ്ങിന്റെ കൂമ്പോലയിലും ചുറ്റുമുള്ള ഇലക്കവിളുകളിലും ഒഴിക്കുന്നത് മണ്ടച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. ഓലച്ചിയൽ തടയുന്നതിനായി ആവശ്യമെങ്കിൽ കോണ്ടാഫ് 3 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കി നാമ്പിലൊഴിക്കുക. കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നത് വഴി തെങ്ങിലെ കൊമ്പൻ ചെല്ലിയുടെ പ്രജനനം തടഞ്ഞ് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം ഓലക്കവിളുകളിൽ രാസകീടനാശിനിയായ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ 0.3 ഗ്രാം ഫിപ്രോനിൽ 200 ഗ്രാം മണലുമായി ചേർത്തിളക്കി മണ്ടയുടെ ഉൾഭാഗത്ത് 2 മുതൽ 3 മടലിൻ കവിൾ ഭാഗത്ത് ഇട്ടുകൊടുക്കേണ്ടതാണ്. ചാണകക്കുഴികളിലും കൊമ്പൻ ചെല്ലിയുടെ മറ്റു പ്രജനന സ്ഥലങ്ങളിലും മെറ്റാറൈസിയം ഉപയോഗിച്ച് പുഴുക്കളെ നിയന്ത്രിക്കേണ്ടതാണ്. വിരിപ്പ് നെൽകൃഷിക്കായി ചേറ്റുവിതയും പറിച്ചുനടിയിലും നടത്തുന്ന സ്ഥലങ്ങളിൽ നിലമൊരുക്കൽ ആരംഭിക്കാവുന്നതാണ്. മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് പാടത്ത് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് കുമ്മായം ചേർത്ത് ആദ്യ ഒഴിവ് നടത്തി 15 ദിവസത്തിന് ശേഷം ജൈവവളം ചേർത്ത് 2-ാമത്തെ ഒഴിവും നടത്തുക. ഇനി നെൽകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാടത്ത് പച്ചില വളച്ചെടികൾ ഉണ്ടെങ്കിൽ വെള്ളം കയറ്റി ഉഴുതുമറിക്കുക. 2 തവണ തുടക്കത്തിൽ ഉഴുത ശേഷം ജൈവവസ്തുക്കൾ അഴുകുന്നതിന് 2 ആഴ്ച വിടുക. തുടർന്ന് അടിവളമായി രാസവളം വിതറി ഉഴുത് നിരപ്പാക്കിയ ശേഷം പാടത്ത് ആവശ്യത്തിന് വെള്ളമാകുന്ന മുറയ്ക്ക് ചേറ്റുവിത ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുളപ്പിച്ച വിത്തുകൾ വിതയ്ക്കുകയും പറിച്ചുനടിയിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാറുകൾ പറിച്ചുനടുകയും ചെയ്യാവുന്നതാണ്. ഇനി കുരുമുളക് കൃഷിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാലവർഷ മഴയ്ക്ക് മുൻപായി കുരുമുളകിനായുള്ള താങ്ങുമരങ്ങൾ നടാവുന്നതാണ്. മുരിക്ക്, കിളിഞ്ഞിൽ, പെരുമരം, സുബാബുൾ തുടങ്ങിയവയാണ് കുരുമുളക് വളർത്തുന്നതിന് അനുയോജ്യമായ താങ്ങുമരങ്ങൾ. കാലവർഷത്തിന്റെ മുന്നൊരുക്കമായി കുരുമുളകിന്റെ വള്ളികളിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുക. ഇത് കുരുമുളകിലെ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കുരുമുളക് കൊടി 1 500 ഗ്രാം കുമ്മായം ഇട്ടുകൊടുക്കുകയും ചെയ്യുക. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം 1 കിലോ 1 തടത്തിൽ എന്ന തോതിൽ ഇട്ടുകൊടുക്കുന്നതും രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ്.
0: ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ. ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻ പാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹസങ്കരങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളെ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു.

0: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
0: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: പരേഡും സമാപിക്കുന്നു.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരുകണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസോൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
5: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ കാർഷിക സർവകലാശാലയിലൂടെ സംരംഭമാക്കാം. PM RKVY പദ്ധതിയിലൂടെ കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ പുതുമയുള്ള കാർഷിക ആശയങ്ങൾക്ക് സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് സേവനങ്ങൾ നൽകുന്നത്. പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നിലവിൽ സംരംഭം തുടങ്ങിയവർക്കും പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ വ്യത്യസ്ത ആശയങ്ങളുള്ളവരും വിദ്യാർത്ഥികളും അവരുടെ ആശയങ്ങൾ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിനായി അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്കും സംരംഭം തുടങ്ങിയവർ നിലവിലുള്ള പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിലേക്കുമാണ് അപേക്ഷിക്കേണ്ടത്. KAU റെയ്സ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ ഗ്രാന്റും ലഭിക്കും. പുതുമയുള്ള ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ ധനസഹായവും ലഭ്യമാക്കുന്നു. KAU പേസ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായുള്ള വിദഗ്ധ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സാമ്പത്തിക സഹായവും 15 ദിവസത്തെ അധിക ഇൻക്യുബേഷൻ വർക്ക്ഷോപ്പും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സൌകര്യം ഉപയോഗപ്പെടുത്താനുള്ള അവസരവും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243832 അല്ലെങ്കിൽ 9497650150 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 16/5/2026 വൈകിട്ട് 4 മണി. അയക്കേണ്ട വിലാസം ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. 2026 May 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര് പോലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 8086623621 അല്ലെങ്കിൽ 8547014842 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാരം ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 26,500 രൂപ, ആലപ്പുഴയിൽ 25,600 രൂപ, കോട്ടയത്ത് 29,000 രൂപ, എറണാകുളത്ത് 25,000 രൂപ. കൊപ്രയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 15,600 രൂപയും എറണാകുളത്ത് 14,800 രൂപയുമാണ്. നാളികേരം തോണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 22,000 രൂപയും കായംകുളത്ത് 21,000 രൂപയുമാണ്. നാളികേരം തോണ്ടില്ലാത്തതിന് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 20,000 രൂപയും കോട്ടയത്ത് 25,000 രൂപയും എറണാകുളത്ത് 27,000 രൂപയുമാണ്. ഇനി റബ്ബറിന്റെ വില. ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, കോട്ടയത്ത് 21,500 രൂപ, കോതമംഗലത്ത് 23,700 രൂപ. കമ്പോള വില നിലവാരമാണ് കേട്ടത്.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ടിവികെയ്ക്ക് സിപിഐ, സിപിഐഎം, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ കെഎസ്ആർടിസിയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ഐഎസ്എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഐപിഎല്ലിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ബിജെപി നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്കു മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടിവികെയ്ക്കായി. പിസികെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എംഎൽഎമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 എംഎൽഎമാർ വീതമുള്ള സിപിഐയും സിപിഐഎമ്മും ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ടിവികെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആന്റ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
2: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
1: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ഇസിഐ നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ അഞ്ചാമത് സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഏകഭാരത് ശ്രേഷ്ഠഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം ആറാംഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
4: ഭാരത സർക്കാരിനെ ഈ കോശിഷ് കി അഭി തക് കി കോയി പ്രൈസ് ഇൻക്രീസ് നാ ഹോ ഓർ ഇസ്കെ ലിയേ എക്സൈസ് ഡ്യൂട്ടി ഭി കം കി ഇസ്കെ അലാവ ഓർ ബി ബഹുത് സാരേ കദം ലിയേ ജൈസേ കി റിഫൈനറീസ് കെ അന്തർ LPG പ്രൊഡക്ഷൻ കോ ഇൻക്രീസ് കർനാ PNG കണക്ഷൻസ് കോ പ്രമോട്ട് കർനാ ഹമാരെ ഫർട്ടിലൈസർ പ്ലാന്റ്സ് കോ ഭി ധീരെ ധീരെ ബഢായാ ഗയാ ഓർ അബ് ലഗ്ഭഗ് 98% തക് ഉൻകി സപ്ലൈ എൻഷോർ കി ഗൈ ഹൈ.
1: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ.
3: യുവവാണി.

0: യുവവാണി റേഡിയോ ഗേറ്റിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്രീ എൻ എസ് ശ്യാമപ്രസാദുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എൻ എസ് ശ്യാമപ്രസാദ് സാറാണ്. സാറ് യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റായിട്ട് വിരമിച്ച വ്യക്തിയാണ്. അദ്ദേഹം സജീവമായിട്ട് ഐ എ എസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: നമുക്കറിയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിപ്ലവാത്മകമായ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ?
2: അത് ശരിയാണ്. എന്നു വെച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ട നിയമം എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ഒരു 25 വർഷം നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളെന്നൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ RTA Act 2005 എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തൊരു നിയമമാണെന്ന് പറയാം ഈ RTA Act എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ ഓഫീസുകളിൽ പോകുന്നു, പൗരന്മാർ ഓഫീസുകളിൽ പോകുന്നു, ഓഫീസിൽ പോയി വിവരം അന്വേഷിക്കുന്നു. അന്നേരം ഓഫീസിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു വിവരവും ലഭിക്കത്തില്ല. ഇതെല്ലാം ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് പറയാൻ പാടില്ല, അല്ലെങ്കിൽ രഹസ്യമാണ്, രഹസ്യമുള്ളതെന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് സുപ്രീം കോടതിയുടെ ചില വിധികളുണ്ടായി. ആ വിധികളെ ബേസ് ചെയ്തിട്ടാണ് പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് രസകരമായിട്ട് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, ഇതോടെ നമുക്ക് രണ്ടാമത് ഇൻഡിപെൻഡൻസ് കിട്ടിയതാണ്. 47 ഇൻഡിപെൻഡൻസ് കിട്ടുകൂടാതെ വീണ്ടും നമുക്കൊരു ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഓഫീസിൽ പോയി വിവരം ചോദിച്ചാൽ അവർ പറയണം, അതാണ് പറയാതിരിക്കാൻ സാധിക്കും.
1: അവർ പറയാൻ ബാധ്യസ്ഥരാണ്.
2: അവർ ബാധ്യസ്ഥരാണ്. അതിന് ചില സ്റ്റിപ്പുലേറ്റഡ് ടൈം ലിമിറ്റ് ഉണ്ട്. അതുപോലെ അതിനെക്കുറിച്ച് ചിലപ്പോൾ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് കിട്ടിയ ഒരു ചെറിയ അടിയാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ തരാത്ത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പം ഇൻഫർമേഷൻ തന്നേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഈ 2005 പാസ്സാകുന്നതിന് മുമ്പ് നേരത്തെ ഒരു ആക്ട് പാസ്സാക്കിയിരുന്നു, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002.
1: ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്
2: 2002. അതിന് പക്ഷേ ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അതോടെ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഈ നിയമം 2005 ഉണ്ടാക്കിയത്. അപ്പം June 15, 2005 പ്രസിഡന്റ് ഒപ്പിട്ടു. October 12 ഈ നിയമം ഇന്ത്യ മുഴുവൻ നിലവിൽ വന്നു.
1: October 12. അപ്പൊ എല്ലാരും കുറിച്ച് വെക്കുക, October 12 ഈ നിയമം നിലവിൽ വന്നത്.
2: അപ്പൊ അതിനുമുമ്പ് ചില സ്റ്റേറ്റുകൾ, രാജസ്ഥാൻ, അതുപോലെ തമിഴ്നാട്, ഗോവ, ജമ്മു കശ്മീർ,

0: സ്റ്റേറ്റുകൾക്കൊക്കെ ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റുകളുടെ നിയമം ഇൻവാലിഡ് ആകുന്നു, എന്നുവെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയത്. പക്ഷേ ജമ്മു കാശ്മീരിന്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കണ്ടിന്യൂ ചെയ്തു പോയി. എന്നുവെച്ചാൽ അവർക്ക് 370 പ്രകാരം ഒരു പ്രത്യേക റൈറ്റ് ഉണ്ടായിരുന്നു,
1: പ്രത്യേക പദവി ഉണ്ടായിരുന്നു.
0: 2019 ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഇല്ലാതെ. ഇപ്പൊ ജമ്മു കാശ്മീരിന് ഈ നിയമം തന്നെ വാലിഡ് ആണ്. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് നിയമം ഉണ്ടാകാനുള്ള കാരണം നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്, ഏത് റൈറ്റ് അനുസരിച്ചാണ് നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സായെന്നുവെച്ചാൽ, സുപ്രീം കോടതി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 19(1)A എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അതുപ്രകാരം നമുക്ക് റൈറ്റ് ടു നോ ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ അറിയണം, സർക്കാരിന്റെ കാര്യങ്ങൾ അറിയണം, മറ്റു കാര്യങ്ങൾ അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് 21 റൈറ്റ് ലൈഫാണ്. ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി എക്സ്പാൻഡ് ചെയ്തൊരു ആർട്ടിക്കിൾ ആണ് 21. സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് നോ, റൈറ്റ് ഇൻഫർമേഷൻ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. മറ്റു ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം, വിദേശീയർക്കും കിട്ടും, പക്ഷെ ഇത് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതുപോലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സമ്പ്രദായമാണെന്ന് പറയാൻ കാരണം, ആകെ ഈ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമുക്ക് ചെലവാക്കേണ്ടത് 10 രൂപ മാത്രമാണ്. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഇത്ര ദിവസത്തിനകം ഇൻഫർമേഷൻ തരണമെന്ന് നിയമത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സാധാരണയായിട്ട് ഒരാള് ഒരു ഇൻഫർമേഷൻ ചോദിച്ചാൽ ആ ഇൻഫർമേഷൻ 30 ദിവസത്തിനകം നമുക്ക് കിട്ടണം.
1: 30 ദിവസത്തിനകം.
0: അതേ സമയത്ത് സാധാരണ ഇൻഫർമേഷൻ അല്ല, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ലിബർട്ടിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഗോൺ വിത്തിൻ 48 hours. 48 മണിക്കൂറാണ്. എന്താ വെച്ചാൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയാളെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ ഓപ്പറേഷൻ നടത്തണം, ഒരു പർട്ടിക്കുലർ ഓർഡർ കിട്ടിയാലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പൊ 48 hoursനകം ഈ ഇൻഫർമേഷൻ തരണം. അപ്പൊ എല്ലാ ഓഫീസുകളിലും ഇൻഫർമേഷൻ ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും കമ്പൽസറി ആണ്. അപ്പൊ എല്ലാ ഓഫീസിലും ഒരു ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും, അയാൾക്ക് മുകളിൽ ഒരു അപ്ഡേറ്റ് അതോറിറ്റി ഉണ്ടായിരിക്കും. അതായത് ഈ ഉദ്യോഗസ്ഥന് ഇൻഫർമേഷൻ നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ തന്ന ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ല എങ്കിൽ നമുക്ക് അപ്പറേറ്റ് അതോറിറ്റിയുടെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ആവശ്യപ്പെടാം, അദ്ദേഹം ഇൻഫർമേഷൻ തരാൻ ശ്രമിക്കണം. ഇവർ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ സാധാരണ ജോലി കൂടാതാണ് ഇത് ചെയ്യേണ്ടത്. അവരെ അപ്പോൾ ഇൻഫർമേഷൻ ഓഫീസർസായിട്ട് അപ്പോയിന്റ് ചെയ്യും, അവർ ഈ ജോലി ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെയും സെൻട്രൽ ഗവൺമെന്റ് കാര്യമാണെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെയും അപ്രോച്ച് ചെയ്യാം. രണ്ട് കമ്മീഷനുണ്ട്, ഹൈക്കോടതി സുപ്രീം കോടതിയും പോലെ അല്ല. സ്റ്റേറ്റിന്റെ കാര്യം നോക്കാൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റ് കാര്യം നോക്കാൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, അങ്ങനെ രണ്ട് ഇൻഫർമേഷൻ കമ്മീഷൻ.
1: സാർ, അതുപോലെ ലോകത്ത് ഇങ്ങനെ ഒരു നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് രാജ്യം?
0: ആദ്യമായിട്ട് ലോകത്ത് വരുന്നത് സ്വീഡനിലാണ്. 1766 സ്വീഡിഷ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. അതിനുശേഷം ഫിൻലാൻഡ്, അമേരിക്ക, നോർവേ തുടങ്ങിയ പല രാജ്യങ്ങളും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുകയുണ്ടായി. മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ ഇന്ന് ഇതൊരു പ്രധാനപ്പെട്ട നിയമമായിട്ട് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ടാക്കുന്നു.
1: സാർ, അതുപോലെ സാർ ഇപ്പൊ പറഞ്ഞു ഇൻഫർമേഷൻ കമ്മീഷൻ ഓരോ ഇൻഫർമേഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്കറിയാം നമ്മുടെ രാജ്യം പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, പബ്ലിക് സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ നമുക്ക് നൽകാൻ ബാധ്യസ്ഥർ എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്?
0: അതായത് ആർടി ആക്ട് പറയുന്നത് പബ്ലിക് അതോറിറ്റീസ് ഇൻഫർമേഷൻ തരണമെന്നാണ്. പബ്ലിക് അതോറിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി എന്ന് വെച്ചാൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അല്ലെ പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളാണ്. ഗവൺമെന്റ് സബ്സ്റ്റാൻസ് ആയിട്ട് പണം മുടക്കിയ സ്ഥാപനങ്ങൾ, അതുപോലെ ഗവൺമെന്റ് എയ്ഡോടെ പ്രവർത്തിക്കുന്ന എൻജിഒസ്, ഇവർക്കെല്ലാം ഇൻഫർമേഷൻ തരാൻ ബാധ്യതയുണ്ട്. ഇവർക്കെല്ലാം ഇൻഫർമേഷൻ ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യണം, അവർ ഇൻഫർമേഷൻ തരികയും വേണം. ഇപ്പൊ ഉദാഹരണത്തിന് അറിയാം, ഈ അടുത്ത കാലത്തുണ്ടായി പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയുടെ ഇൻഫർമേഷൻ ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ കോൺസൽ ബോഡിയാണ്, ഇൻഫർമേഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസ് പോയി. സുപ്രീം കോടതി അവസാനം ഓർഡർ ഇട്ടു PSC UPSC എല്ലാം കോൺസൽ ബോഡീസാണ്, അവരെല്ലാം ഇൻഫർമേഷൻ തരണം. പക്ഷേ ചില ഇൻഫർമേഷൻ തരണം. അപ്പൊ നമ്മൾ PSC വഴി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതാണെന്ന് ചോദിച്ചാൽ തരണ്ടാവില്ല, അല്ലെങ്കിൽ പേപ്പർ വാലി ചെയ്യുന്നതാരാണെന്ന് ചോദിച്ചാൽ തരണ്ടില്ല. ബാക്കി പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇപ്പൊ UPSC IAS എക്സാം കഴിഞ്ഞു, പ്രിൻസ് വന്നാൽ അവിടെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അന്നേരം കിട്ടത്തില്ല. ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക്, ഇതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോ ഇൻഫർമേഷൻ ആർക്ക് ചോദിക്കാം അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കും ചോദിക്കാം? ഇപ്പൊ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അതിന്റെ ഇൻഫർമേഷൻ, ഇതൊരു പബ്ലിക് സ്ഥാപനമാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, അങ്ങനെയാണ്.
0: ഈ ഇൻഫർമേഷൻ ആർടി ആക്ടിന്റെ ഒരു പ്രത്യേകത, ഏതൊരു പൗരനും ഇൻഫർമേഷൻ ചോദിക്കാം. എന്തിനാണ് ചോദിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല, കാരണം കാണിക്കേണ്ട ആവശ്യമില്ല. ഏത് ഓഫീസും നമുക്ക് ഇൻഫർമേഷൻ ചോദിക്കാം, അതിന്റെ കാരണം അതിന്റെ എന്തിനാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ

0: എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ആര് ചോദിച്ചാലും ആ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം, ദാറ്റ് ഈസ് കമ്പൾസറി.
1: പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്,
0: പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെരൻസി, ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ട്രാൻസ്പെരന്റ് ആയിരിക്കണം,
1: സുതാര്യത ഉറപ്പാക്കും,
0: സുതാര്യത, ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആയിരിക്കണം, ഗവൺമെന്റ് ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം, ജനങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അറിഞ്ഞാൽ മാത്രം, ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നു അറിഞ്ഞാൽ മാത്രം എല്ലാവർക്കും ഇതെല്ലാം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ട്രാൻസ്പെരൻസി ഉണ്ടാകണം, ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, ജനങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ഇൻക്ലൂസീവ്നെസ് തോന്നണം. അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
1: അതുപോലെ തന്നെ സർ, ഇത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഓഫ്ലൈനും ഓൺലൈനും നമുക്ക് അപ്ലൈ ചെയ്യാം, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ.
0: നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, ഓഫ്ലൈനായിട്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ഓഫീസിൽ പോയി കൊടുക്കാം, ഓഫീസിൽ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഒരു കോപ്പി ഇവിടെ കൊണ്ടില്ല, അവിടെ റിസീവ് ചെയ്തു അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവരുടെ പല ഓഫീസിലും അവിടെ തന്നെ കമ്പ്യൂട്ടറിൽ റിസീവ് ചെയ്തിട്ട് നമുക്ക് റെസിപ്റ്റ് തരും. അപ്പൊ റെസിപ്റ്റ് തരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ക്ലെയിം ചെയ്യാം 30 ദിവസത്തിനകത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ നമുക്ക് 10 രൂപ കൊടുക്കണം എന്ന് മാത്രമല്ല, അപ്പം കേരളത്തിലാണെങ്കിൽ നമുക്ക് കോർട്ട് ഫീ സ്റ്റാമ്പ് ഇട്ടിയാൽ മതി. ഇവിടെ കേരളത്തിലെ കോർട്ട് ഫീ സ്റ്റാമ്പ് നമുക്ക് തമിഴ്നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് IPO ഇന്ത്യൻ പോസ്റ്റ് ഓർഡർ ആകാം, അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാവുന്നതാണ്.
1: സർ, ഇപ്പം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടേണ്ടതെങ്കിൽ അങ്ങനെ അപ്പം ഓരോ പർട്ടിക്കുലർ മിനിസ്ട്രി അങ്ങനെ സെലക്ട് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് അറിയാമായിരിക്കും സാധനങ്ങളിൽ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 10 വരെയുള്ള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഉയർന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് അറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടേണ്ടത്. ഇനി തെറ്റിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഇൻഫർമേഷൻ കിട്ടാൻ ജനറൽ എഡ്യൂക്കേഷൻ ഇതാണ്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത് ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അത് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മളെ അറിയിക്കണം ഈ ഇൻഫർമേഷന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. അല്ലാതെ അവർക്കത് ഇവിടെ ഞങ്ങൾ ഇറലവൻ, ഞങ്ങളുടെ കാര്യം അല്ലാതെ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. ദാറ്റ് ഷുഡ് ബി സെൻഡ് ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്.
1: സർ, അതുപോലെ തുടക്കത്തിൽ സർ പറഞ്ഞു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്, അതുപോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഈ അതോറിറ്റി അല്ലെങ്കിൽ ഈ അതോറിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നമ്മളെ രണ്ട് കമ്മീഷൻസ് ഉണ്ട്, ഒന്ന് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, മറ്റേ സെൻട്രൽ ഇൻഫർമേഷൻ. രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ലോ പ്രകാരം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ സ്റ്റേറ്റില് അപ്പലേറ്റ് അതോറിറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കോടതി പോകുന്നതിന് പകരം നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ബോഡിയാണ്, ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇൻഫർമേഷൻ കിട്ടാത്തവരെ നമുക്ക് പോകാവുന്നതാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് കൊടുത്താൽ നമുക്ക് ഇത്ര ദിവസത്തിനകം ഇൻഫർമേഷൻ തരണം എന്ന റൂളുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അവിടെ ഫ്ലഡഡ് വിത്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും ഒരുപാട് പരാതികൾ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഒരു ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് കണ്ടമാനം പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു തീരുമാനം എടുക്കാൻ ലേറ്റ് ആകും, കുറെ ദിവസങ്ങൾ എടുക്കും,
1: സമയമെടുക്കും.
0: ആ ഇപ്പൊ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞാൽ അതിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറാണ്. അപ്പൊ സ്റ്റേറ്റിലെ റൂൾ അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും, അതായത് ടോട്ടൽ 11 പേരുണ്ടാകാമെന്നാണ് നിയമം. പക്ഷെ എങ്ങും 11 പേരൊന്നുമില്ല, കേരളത്തിലൊക്കെ 2-3 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഈ ബോഡി കാണാറുള്ളൂ. അപ്പൊ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതിനൊരു റൂൾ വെച്ചിട്ടുണ്ട്, ഒരു ഹൈപ്പർ കമ്മിറ്റി ഉണ്ട്. അപ്പൊ സ്റ്റേറ്റില് ചീഫ് മിനിസ്റ്റർ ചെയർമാനും ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്ന ആളിനെയാണ് നമ്മൾ കമ്മീഷനിലേക്ക് അപ്പോയിന്റ് ചെയ്തത്. യുനാനിമസ് ഡിസിഷൻ വേണമെന്നില്ല. അപ്പൊ മിക്കവാറും ഗവൺമെന്റ് തീരുമാനം നടക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിയും തീരുമാനിക്കുന്നു, ഇവരെ ഗവർണർ അപ്പോയിന്റ് ചെയ്യും. അപ്പം പഴയ കാലത്ത് വെച്ചാൽ 5 കൊല്ലം അല്ലെങ്കിൽ 65 വയസ്സ് എന്നായിരുന്നു ഇവരുടെ റൂൾ. പക്ഷേ ഈ 2019 ആർടി ആക്ടിൽ അമെന്റ് ചെയ്തിട്ട് ഒരു നിയമം ഉണ്ടാക്കി, അത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും. സ്റ്റേറ്റിലെയും കേന്ദ്രത്തിലെയും ഇൻഫർമേഷൻ കമ്മീഷന്റെ ടെനുവർ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാം. അതും പ്രകാരം ഇപ്പം 3 കൊല്ലമേ കൊടുക്കാറുള്ളൂ, 3 കൊല്ലം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇപ്പം സാധാരണ ഇതിൽ ഇൻഫർമേഷൻ കമ്മീഷൻ വരുന്നത്.
1: അങ്ങനെ ആക്ടിൽ ഒരു ഭേദഗതി
0: വരുത്തി. അപ്പം വേണമെങ്കിൽ അവരെയൊക്കെ നേരത്തെ പറഞ്ഞു വിടാൻ പറ്റുന്ന 5 കൊല്ലം എന്നുള്ള മാറി 3 കൊല്ലമായി മാറ്റിയുണ്ടായി. അതുപോലെ ഈ 2019 അമെന്റ്മെന്റില് ശമ്പളവും വ്യത്യാസപ്പെടുത്തി. പണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ഇലക്ഷൻ കമ്മീഷനിലെ അംഗത്തിന്റെ സാലറി ആയിരുന്നു. അതുപോലെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ മെമ്പർമാർക്ക് ചീഫ് സെക്രട്ടറിയുടെ സാലറി ആയിരുന്നു. അതെല്ലാം മാറ്റി കേന്ദ്ര ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന സാലറി ഇനി ഇവർ കിട്ടത്തുള്ളൂ. ഈ 2 മാറ്റങ്ങൾ പ്രധാനമായിട്ട് ഈ 2019 ആക്ട് വരുത്തുകൊണ്ടായി. അപ്പൊ ഇവരെ അപ്പോയിന്റ് ചെയ്ത ഗവർണറാണ്, ഗവർണർക്ക് ഇവരെ മാറ്റുകയും ചെയ്യാം. പക്ഷേ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻ റീസൺ പറയുന്നത് പ്രൂഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ആണ്. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ ദിസ് ബി റെഫേർഡ് ടു ദ സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് അത് അയച്ചു കൊടുത്ത് സുപ്രീം കോടതി അന്വേഷിച്ചിട്ട് ഇവരെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ ഗവർണർക്ക് ഇവരെ മാറ്റാം.
1: അങ്ങനെ
0: മാറ്റാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഗവർണർ സസ്പെൻഡ് ചെയ്യാം. പക്ഷെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി അന്വേഷിച്ച് സുപ്രീം കോടതി ഇവരെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റൂ. അപ്പൊ അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നല്ല എക്സ്പെർട്ടീസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആകാം, ലോ ആകാം, മാസ് കമ്മ്യൂണിക്കേഷൻ ആകാം, ജേർണലിസം ആകാം, ടെക്നോളജി ആകാം, ഏതെങ്കിലും ഒരു ഫീൽഡിലെ ഒരു എക്സ്പെർട്ടിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്നത്. ഇപ്പൊ ഐ പി എസ് ആരാകാം, ഐ എസ് ആർ റിട്ടയർ ചെയ്തവരാകാം, പ്രൊഫസർമാരാകാം, ഇങ്ങനെ ഏത് കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിലും ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്നതാണ്. അപ്പൊ ഇൻഫർമേഷൻ കമ്മീഷൻ കേന്ദ്രത്തിലുള്ളതാണെങ്കിൽ പ്രസിഡന്റാണ് നിയമിക്കുന്നത്. പ്രസിഡന്റ് ഗവർണർ പോലെ പ്രസിഡന്റ്. അവിടെ ഒരു കമ്മീഷനുണ്ട്, പ്രൈം മിനിസ്റ്റർ ചെയർമാനും പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്ത ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും. ഈ മൂന്ന് പേരും കൂടെ റെക്കമെന്റ് ചെയ്യുന്ന ആളിനാണ് അപ്പോയിന്റ് ചെയ്തത്. ടെമ്പറേജ് ഒക്കെ ഇതേ കണ്ടീഷൻ ഇതേ തന്നെയാണ്. അവരെ മാറ്റണമെങ്കിൽ പ്രസിഡന്റ് മാറ്റാം, പക്ഷേ സുപ്രീം കോടതി അന്വേഷിച്ച് സുപ്രീം കോടതി റെക്കമെന്റ് ചെയ്താൽ മാത്രമേ ഇവരെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പറ്റൂ. രണ്ട് കമ്മീഷൻ വെച്ചിട്ടുണ്ട്, രണ്ടും ഹൈക്കോടതി സുപ്രീം കോടതി പോലല്ല, സ്റ്റേറ്റിന്റെ കാര്യത്തിലാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പൊ നമ്മൾ നോക്കാം, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ തരുന്നില്ല, നമ്മൾ അപ്പീൽ പോയി, അപ്പലേറ്റ് അതോറിറ്റി ഇൻഫർമേഷൻ തന്നതും നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, അപ്പൊ നമ്മൾ പോയി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അപ്രോച്ച് ചെയ്യുന്നു. അവര് ചിലപ്പോൾ നമ്മളിൽ നിന്ന് എക്സ്പ്ലനേഷൻ മറ്റേ ആളുടെ എക്സ്പ്ലനേഷൻ വാങ്ങിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. അപ്പൊ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇത്ര ദിവസം കൊടുക്കണം എന്ന് അവർ ഒരു ഓർഡർ ഇടും. അപ്പൊ ആ ഉദ്യോഗസ്ഥനോട് ഓർഡർ ഇടും, ഈ ഇൻഫർമേഷൻ ഇന്നാൾക്ക് 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കൊടുത്തിരിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ അവർ കൊടുത്തിരിക്കണം. ഇനി എന്നിട്ടും തരുന്നില്ലെങ്കിൽ ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. അപ്പൊ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടണം, ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് 20-ാം തീയതിക്കകം തരണം എന്ന്. ഇവിടെ 30-ാം തീയതി ആയിട്ടാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, 10 ദിവസം ഡിലേ. അപ്പൊ ഇൻഫർമേഷൻ കമ്മീഷൻ ഇവരെ പണിഷ് ചെയ്യാം. ഇവരെ പണിഷ് ചെയ്യുന്ന പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിലേ ഉണ്ടായാൽ ഒരു ദിവസത്തിന് 250 രൂപ വെച്ച് മാക്സിമം 25,000 രൂപ വരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ രണ്ട് കമ്മീഷനും അധികാരമാണ്. ഈ രണ്ട് കമ്മീഷനും ഇങ്ങനെ തീരുമാനം എടുക്കാം, കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാം. ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇൻഫർമേഷൻ ചോദിച്ചാലുടനെ അവർ പറയും ഫയൽ കാണുന്നില്ല. പലരും പറയാറുണ്ട് ഇൻഫർമേഷൻ ചോദിച്ചാൽ ഇൻഫർമേഷൻ ഓഫീസർ എഴുതിത്തരും, ഫയൽ കാണുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷൻ പോകും. ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഫയൽ കാണില്ല എന്നൊരു എക്സ്ക്യൂസേ ഇല്ല. എന്നാൽ എല്ലാ ഓഫീസിലും ഫയലിന്റെ ചാർജ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. അപ്പൊ ഫയൽ കാണുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അയാളുടെ ചുമതലയാണ് ഫയൽ സൂക്ഷിക്കുക. അപ്പം ഇൻഫർമേഷൻ കമ്മീഷന് ഇതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ്. ഇനി ഇൻഫർമേഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടും നമുക്ക് അനുകൂലം അല്ലെങ്കിൽ നമുക്ക് പിന്നെ പോകുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് പോകാം. അതാണ് ഈ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്.
1: സാർ, അതുപോലെ ഇപ്പൊ പറഞ്ഞപ്പോ ഫയൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ മറുപടി നൽകാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഈ ഒരു ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് പൗരന് നൽകാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതെന്ന് പറഞ്ഞ കുറച്ച് കാറ്റഗറി ഉണ്ടല്ലോ, അതേതൊക്കെയാണ്?
0: കുറെ ഇൻഫർമേഷൻ നമുക്ക് തരണം ഇല്ല. എന്നുവെച്ചാല് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് അതർ കൺട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ചോദിച്ചാൽ തരണമെന്നില്ല. അതെല്ലാം ഇപ്പൊ സ്പേസ് സയൻസിനെ കുറിച്ച്, ആറ്റമിക് എനർജിയെ കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ തരണ്ട. അതുപോലെ നമ്മുടെ ഇന്റലിജൻസ് ബോഡീസ് ഉണ്ട്, ഒരുപാട് ബോഡീസ്, അവരെ എല്ലാം എക്സെപ്റ്റ് ചെയ്തു. അതായത് ഇപ്പം IB, ROW, ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളുണ്ട്, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഇൻഫർമേഷൻ തരണമെന്നില്ല. അപ്പൊ ഒറിജിനലി CBI ഇതിനകത്തില്ലായിരുന്നു, പക്ഷെ ഈ അടുത്ത കാലത്ത് CBI കൂടെ ചേർത്തിട്ടുണ്ട്. CBI ഇപ്പൊ ഇൻഫർമേഷൻ തരണമെന്നില്ല, കുറെ ബോഡീസിനെ ഇൻഫർമേഷൻ തരണം. ഇപ്പൊ നമ്മൾ വിദേശ രാജ്യവുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തരണമെന്നില്ല. ഇപ്പം അത് നമ്മുടെ രാജ്യവും മറ്റു രാജ്യവുമായിട്ടുള്ള ബന്ധത്തെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഇൻഫർമേഷൻ, സെക്യൂരിറ്റി, ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇതൊന്നും നമുക്ക് ആവശ്യപ്പെടാൻ പറഞ്ഞിരുന്നു.
1: സർ, ഇപ്പൊ പല സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു ഇതിന്റെ പരിധിയിൽ പെടാത്തത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആക്ച്വലി ഇതിൽ പെടുമോ?
0: അല്ല, ഏറ്റവും ഡിസോളവ് എന്നാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്നുവെച്ചാല് ഒരാൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇൻഫർമേഷൻ പോയി ചോദിച്ചു, ആ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞു ഞങ്ങൾ പബ്ലിക് അതോറിറ്റീസ് അല്ല. അയാൾ എന്ത് ചെയ്തു? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പോയി പരാതി കൊടുത്തു. അപ്പൊ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ രസകരമായ ഒരു വിധി പറഞ്ഞു, അതായത് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പബ്ലിക് അതോറിറ്റീസ് ആണ്, അവർ ഇൻഫർമേഷൻ കൊടുക്കണം.
1: ദേശീയ പാർട്ടികളിൽ അവർ ഇൻഫർമേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്,
0: അവർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യണം. അതിന് കാരണം ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത് സബ്സ്റ്റാൻഷ്യൽ എയ്ഡ് കിട്ടുന്ന സ്ഥാപനങ്ങളെല്ലാം പബ്ലിക് അതോറിറ്റിയാണ്. ഈ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇവർ പറയുന്നത് അവരുടെ കെട്ടിടങ്ങള്, അവരുടെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നത് സർക്കാർ കൊടുത്ത സ്ഥലങ്ങളിലാണ് അവർ ബിൽഡിംഗ് ഒക്കെ പണിയുന്നത്. അപ്പൊ സർക്കാർ നല്ല വില കൂടിയ സ്ഥലം ഇവർക്ക് ഫ്രീ ആയിട്ട് കെട്ടും പണിയാനും കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സഹായമാണ്. അതുപോലെ ഇലക്ഷൻ വരുമ്പോൾ ഈ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം ഫ്രീ കോപ്പീസ് ഓഫ് ഇലക്ടറൽ റോൾ, രണ്ട് കോപ്പി അവർ കൊടുക്കും. ഇത്രയും പേപ്പറും ഇതിനകത്ത് ഇവരുടെ ഇത് മുഴുവൻ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഗവൺമെന്റ് വലിയൊരു അസിസ്റ്റൻസ് കിട്ടുന്നു. അത് കൂടാതെ ഈ നമുക്ക് ഇലക്ഷൻ ടൈമിൽ അറിയാം, റേഡിയോയിലും ടി വിയിലും ഒക്കെ ടൈം സ്ലോട്ട് ഈ വലിയ പാർട്ടികൾക്കെല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ്
1: സമയം
0: ഫ്രീയാണ് സംസാരിക്കാൻ. അപ്പൊ അതിന് പൈസ കൊടുക്കണ്ട, അത് പ്രൈവറ്റ് ഇതിൽ അവർ പൈസ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പൈസ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഈ ഗവൺമെന്റിന് കിട്ടുന്നതുകൊണ്ട് ഇവരുടെ ഇൻഫർമേഷൻ കൊടുക്കണം എന്നാണ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇതുവരെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്തില്ല. അപ്പൊ കുറെ ഇവർ തന്നെ ചോദിച്ചു, ഇൻഫർമേഷൻ കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാത്തത്? അപ്പൊ അവർ പറഞ്ഞു, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിയമിച്ചാലേ ഞങ്ങൾക്ക് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ, നിയമിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് കോടതിയുടെ, ഇപ്പൊ സുപ്രീം കോടതി പബ്ലിക് അതോറിറ്റി ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയുന്നത് ചീഫ് ജസ്റ്റിസ്, ഉദാഹരണത്തിന് ചീഫ് ജസ്റ്റിസിന്റെ പവർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ടുതരം പവറുണ്ട്, ജുഡീഷ്യൽ പവറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുണ്ട്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ വേണമെങ്കിൽ നമുക്ക് ആർ ടി ഐയുടെ ആക്ടിൽ പരിധി വരാം. അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് കൊളീജിയം സിസ്റ്റം ഉണ്ട്, കൊളീജിയം സിസ്റ്റത്തില് എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിയെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് സെലക്ട് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നുണ്ടോ, റിട്ടൺ ടെസ്റ്റ് നടത്തുന്നോ, എന്ത് ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അത് ചോദിച്ചാൽ അവർക്ക് പറയാം. അപ്പം ചീഫ് ജസ്റ്റിന് വേണമെങ്കിൽ പറയാം ഇത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യൽ അഫക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്, അത് തരാൻ പറ്റത്തില്ല എന്ന് പറയാം. അങ്ങനെ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും നമ്മളെ ഇൻഫർമേഷൻ ചോദിക്കുകയാണെങ്കിൽ തരാൻ ബാധ്യസ്ഥരാണ്.
1: ഇപ്പോ സാർ പറഞ്ഞു ഇൻഫർമേഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അപ്പൊ വളരെ സാധാരണപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ നമ്മളിപ്പോ സാധാരണക്കാർ പോവുകയാണ്, ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസ് ആകട്ടെ, അങ്ങനെ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ, ഇപ്പൊ വില്ലേജ് ഓഫീസിലെ ഒരു കാര്യം എനിക്ക് അറിയണം, അതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ, ഇപ്പൊ ഒരു അങ്ങനെ ഒരു കാര്യം അറിയണമെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ ആരെ സമീപിക്കാൻ പറ്റുമോ, അതോ ഞാൻ ഡയറക്റ്റ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന് പോകാൻ പറ്റുമോ, അതെങ്ങനെയാണെന്ന് പറയാം?
0: നമുക്ക് നേരിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പോകാൻ അവകാശമില്ല. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ ഒരു ഓഫീസിലെ ഇൻഫർമേഷൻ ഓഫീസറെടുത്ത് പോവാം, അയാളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അപ്പലേറ്റ് അതോറിറ്റി കാണുക, അവിടുന്നും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഇത് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് ഒരു അപ്പീൽ, ഒരു സെക്കൻഡ് അപ്പീലാണ് ശരിക്കും പറഞ്ഞാൽ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് ഫസ്റ്റ് അപ്പീൽ നമ്മൾ അപ്പലേറ്റ് അതോറിറ്റി കൊടുക്കുന്നു, സെക്കൻഡ് അപ്പീലാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷൻ പോകുന്നത്. അല്ലാതെ നമുക്ക് നേരിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ പറ്റില്ല. ഇപ്പൊ ഒരു ചെറിയ ഒരു ഓഫീസിൽ പോകുന്നു, ഇപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റ് പോകുന്നു, ഒരു ഉദാഹരണം പറയുകയാണ്, ആ സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോകുന്നു, അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഒരു അണ്ടർ സെക്രട്ടറി, അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ. അപ്പലേറ്റ് അതോറിറ്റി ഒരു അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും, അദ്ദേഹമാണ് അപ്പലേറ്റ് അതോറിറ്റി. അപ്പം ഈ ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ തരുന്നെങ്കിൽ നമുക്ക് അപ്പലേറ്റ് അതോറിറ്റി. ഇപ്പൊ ചെറിയ ഓഫീസറാണെങ്കിൽ പലപ്പോഴും പറ്റാവുന്ന വില്ലേജ് ഓഫീസർ, വില്ലേജ് ഓഫീസർ കുറച്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, അപ്പൊ വില്ലേജ് ഓഫീസർ ആയിരിക്കും അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ മുകളിലും അവിടെ ഉണ്ടാകത്തില്ല. അപ്പൊ നാച്ചുറലി അവിടെ ഡെപ്യൂട്ടി തഹസീൽദാരോ അതുപോലെയുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് വെക്കേണ്ടത്. ഇവരെല്ലാം ഇവരുടെ സാധാരണ ജോലിയുടെ കൂടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള ജോലി.
1: അതുപോലെ വിസിൽ ബ്ലോവേഴ്സ് ആക്ട്, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: ഒരു വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്ന ഓതന്റിക് ഇൻഫർമേഷൻ ആണ്. നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷൻ ഇതിന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ ഒപ്പും സീലും ഒക്കെ ഉള്ള ഒരു ഓതന്റിക് റെക്കോർഡ് നമുക്ക്. നമുക്ക് അതുകൊണ്ട് പലപ്പോഴും ഗവൺമെന്റ് പല കേസ് കൊടുക്കുന്നുണ്ട് അഴിമതിക്കെതിരെയുള്ള കേസ്. അതാണ് നമ്മൾ പറയുന്നത് അഴിമതി കുറയ്ക്കാൻ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് സാധിക്കും എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് എവിഡൻസ് കിട്ടുകയാണ്, അപ്പൊ എവിഡൻസ് കൊണ്ട് നമുക്ക് ഓതന്റിക് ഇൻഫർമേഷൻ. അപ്പം ഇങ്ങനെ പോകുന്ന ആക്ടിവിസ്റ്റ് ഉണ്ട് ഒരുപാട്, സിവിൽ സർവീസ് സൊസൈറ്റി ആക്ടിവിസ്റ്റ് ഉണ്ട്, അവരിങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, എന്നിട്ട് അവർ കേസിന് പോകും. അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കുറെ പേരുണ്ട്, അവരെ നമ്മൾ ചിലപ്പോൾ വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. എന്നുവെച്ചാല് വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ഹു ബ്ലോസ് എ വിസിൽ ആണ്. അതായത് ഇപ്പൊ നമ്മള് ഫുട്ബോൾ കളി നോക്കുകയാണെങ്കിൽ ഒരു ഒരു റഫറി ഉണ്ടായിരിക്കും, അയാളെ വിസിൽ അടിക്കും, പെനാൽറ്റി അടക്കുമ്പോൾ അയാൾ വിസിൽ അടിക്കും. അതുപോലെയാണ് ഈ വിസിൽ ബ്ലോവർ പറയും, നിർത്തി കറപ്ഷൻ പുട്ടാൻ എൻ ടു ദിസ് എന്ന് പറയുന്നത്. അപ്പം വിസിൽ ബ്ലോവർമാർ ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കാണും ഉദ്യോഗസ്ഥന്മാര് ഞങ്ങള് ഇത് കറപ്ഷൻ നടക്കുന്നു അല്ലാത്തവരും. അപ്പൊ ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സിനോ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഐഡന്റിറ്റി വെളിവിട്ട പലപ്പോഴും ത്രെട്ട് ഉണ്ടാവും, ലൈഫിന് ത്രെട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു നിയമം പാസ്സൊക്കെ ഉണ്ട്, ഇവരുടെ ഇൻഫർമേഷൻ ഇവരുടെ സംബന്ധിച്ച കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പാടില്ല, ഇവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളെ ഇവരെ യാതൊരു തരം ത്രെട്ടൺ ചെയ്യാൻ പാടില്ലാത്ത വിധത്തില് ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ നിയമം ഉണ്ടാക്കേണ്ടത് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ. അതോടൊപ്പം ഒന്നുകൂടെ ഓർത്തിരിക്കണം, ഇൻഫർമേഷൻ പ്രൈവറ്റ് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാം, ശരിക്കും പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാൻ പാടില്ല. പബ്ലിക് ഡൊമൈനിൽ ഇപ്പൊ നമുക്ക് കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട് അവരുടെ വകുപ്പ് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, പബ്ലിക് ഡൊമൈനിൽ
1: അവൈലബിൾ ആണ്,
0: അങ്ങനെയുള്ളത് നമുക്ക് ചോദിക്കാൻ പാടില്ല. പക്ഷെ വ്യക്തികളെ സംബന്ധിച്ച ഇൻഫർമേഷൻ ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു പ്രൈവറ്റ് വ്യക്തിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ചോദിച്ചാൽ അത് തരണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, ആ ഇപ്പൊ ഞാനൊരു വ്യക്തിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, അയാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിൽ പറയുന്നത് ഈ ഇൻഫർമേഷൻ ഓഫീസർ അയാളോട് ചോദിക്കണം, ഇന്നാള് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, അത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ്, വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട. അദ്ദേഹത്തിന് വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ, വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട, വിരോധം ഇല്ലാന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പ്രൈവറ്റ് ഇൻഫർമേഷൻ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ 5 ദിവസം കൂടെ അവർക്ക് കിട്ടും. ഇപ്പൊ സാധാരണ 30 ദിവസം ആണെങ്കിൽ 35 ദിവസം, അതായത് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇൻഫർമേഷൻ തരേണ്ട ആവശ്യമുള്ളൂ.
1: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അഥവാ വിവരാവകാശ നിയമത്തെ കുറിച്ച് വിശദമായിട്ട് സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് കേട്ടിരുന്ന ഓരോരുത്തർക്കും ഇപ്പോ ഇതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ലഭിച്ചു കാണുമെന്ന് തന്നെ കരുതാം. നമ്മുടെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടില് ഇപ്പോ നിലവിൽ ഓൺലൈൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓഫ്ലൈനും ഓൺലൈനും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അതിൽ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് വിലാസം പറയാം, rti.gov.in. ഒരിക്കൽ കൂടി പറയാം, rti.gov.in. ഈ വെബ്സൈറ്റ് വഴി നമുക്ക്

0: നൂറ്റമ്പത് രൂപ അടച്ചാൽ എനിക്ക്
1: കോപ്പി
0: കിട്ടണം. അതുപോലെ കുട്ടികൾ ഇപ്പൊ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് അവരുടെ ആൻസർ പേപ്പർ വേണം. ആൻസർ പേപ്പർ കാണാൻ പോലും പണ്ട് പറ്റത്തില്ല. ഈ ആക്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവര് ചോദിക്കാണ് അതിന് അവര് ചാർജ് വെച്ചേക്കും. ആ ചാർജ് അടക്കുകയാണെങ്കിൽ ആൻസർ പേപ്പറിന്റെ കോപ്പി നമുക്ക് തരും. അപ്പൊ ഇതെല്ലാം റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയി, അക്കൗണ്ടബിൾ ആയി, റെസ്പോൺസിബിൾ ആയി, റെസ്പോൺസീവ് ആയി, അങ്ങനെ ചില ഒരുപാട് ഗുണങ്ങൾ ഇതുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് നമ്മുടെ രണ്ടാമത് നമ്മൾ വീണ്ടും സ്വാതന്ത്ര്യം റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പാസ്സായതുണ്ട്.
1: അപ്പോൾ തിരക്കേറിയ ഈ ഒരു ഷെഡ്യൂളിനിടയിൽ നമ്മുടെ ഈ ഒരു റേഡിയോ ഗൈഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ.
0: താങ്ക് യു വെരി മച്ച്.
2: റേഡിയോ ഗൈഡിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്രീ എൻ എസ് ശ്യാമപ്രസാദുമായി സേബിൾ ജിഹാൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: യുവവാണി.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാഹിത്യവേദിയിൽ ഹരിപ്പാട് ശ്രീകുമാർ, മുഹമ്മദ് കൊച്ചാലുമൂട് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും മീരാ ബാലു എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത മഹാമൗനം തേടി.

കാണാത്ത കഥകളിൽ അക്ഷരഖനികളിൽ തീരാ കവിതയില്ല. എഴുതിയാൽ തീരാത്ത കഥകളിൽ അക്ഷരഖനികളിൽ തീരാ കവിതയില്ല. സ്വരരാഗധാരകൾ ഇടറി എൻ കൈവിരൽ തുമ്പിലെ തൂലിക മുനയൊടിഞ്ഞു. സ്വരരാഗധാരകൾ ഇടറി എൻ കൈവിരൽ തുമ്പിലെ തൂലിക മുനയൊടിഞ്ഞു. ഇനി

ഭക്തജാലം ഞണ്ടിറുക്കങ്ങൾ അരിച്ചരിച്ചെത്തുന്നു മൂലമെന്തെന്നറിയാത്ത ജാലം പൊയ്പോയ പാതയിലേറ്റ വിഷജ്വാലയൊന്നിച്ചു കൈനഖമൂർച്ചയേറ്റി പൊയ്പോയ പാതയിൽ ഏറ്റ വിഷജ്വാലയൊന്നിച്ചു കൈനഖ

എറിഞ്ഞു. കറയുള്ള മാവിൻ്റെ ശിഖരങ്ങളിൽ കൂടുകൂട്ടിയ കാക്കച്ചി കാവലായി. കറയുള്ള മാവിൻ്റെ ശിഖരങ്ങളിൽ കൂടുകൂട്ടിയ കാക്കച്ചി കാവലായി. അവൾ മാത്രമേതോ വിതുമ്പലാൽ പ്രാർത്ഥന ചൊരിയുന്നു അതിരിൽ ഒളിഞ്ഞു നിന്നോൾ. അവൾ മാത്രമേതോ വിതുമ്പലാൽ പ്രാർത്ഥന ചൊരിയുന്നു അതിരിൽ ഒളിഞ്ഞു നിന്നോൾ. തോൽക്കുവാനാവില്ലെനിക്കും ഈ അക്ഷരക്കൂട്ടങ്ങളാകും പ്രപഞ്ചത്തിനും. തോൽക്കുവാനാവില്ലെനിക്കും ഈ അക്ഷരക്കൂട്ടങ്ങളാകും പ്രപഞ്ചത്തിനും. നോവിൻ അസഹ്യത തീണ്ടാത്ത ലോകത്തെ തേടി ഞാനേകാം.

0: എത്തുന്നുവോ കയ്യടി ശബ്ദം ഉയർന്നു പൊങ്ങി, കാലമെത്തുന്നുവോ കാകനെത്തുന്നുവോ കയ്യടി ശബ്ദം ഉയർന്നു പൊങ്ങി, ആത്മാവ് പങ്കിട്ട പാത്രങ്ങളായി നിരന്നാ ബലിപിണ്ഡങ്ങളേറ്റുവാങ്ങി, ആത്മാവ് പങ്കിട്ട പാത്രങ്ങളായി നിരന്ന് ആ ബലിപിണ്ഡങ്ങളേറ്റുവാങ്ങി.
1: അടുത്ത കവിത വിരഹിതയാമിനി.
0: നേരം വെളുത്തുവോ ജാലകപ്പാളികൾ മെല്ലെ തുറന്നവൾ നോക്കി, നേരം വെളുത്തുവോ ജാലകപ്പാളികൾ മെല്ലെ തുറന്നവൾ നോക്കി, ആകെ പുക നിറഞ്ഞങ്കണക്കാഴ്ചകൾ കാണാമറയത്തൊളിച്ചു.

അലിച്ചിട്ട പോലെ അല്ല പുകയല്ല മഞ്ഞിൻ തിരശീല ആരോ വലിച്ചിട്ട പോലെ നിത്യം മനത്തെ കുളിർപ്പിച്ച കാഴ്ചകൾ അവ്യക്ത ചിത്രങ്ങളായി നിത്യം മനത്തെ കുളിർപ്പിച്ച കാഴ്ചകൾ അവ്യക്ത ചിത്രങ്ങളായി അവ്യക്ത ചിത്രങ്ങളായി വിണ്ണിൽ നിറഞ്ഞ മേഘങ്ങൾക്കുമപ്പുറം മിന്നുന്ന താരങ്ങൾ പോലെ വിണ്ണിൽ നിറഞ്ഞ മേഘങ്ങൾക്കുമപ്പുറം മിന്നുന്ന താരങ്ങൾ പോലെ കുറ്റിമുല്ലപ്പൂക്കളൊക്കെ മറഞ്ഞുവോ വെണ്ണുടയാടയ്ക്കു പിന്നിൽ കുറ്റിമുല്ലപ്പൂക്കളൊക്കെ മറഞ്ഞുവോ വെണ്ണുടയാടയ്ക്കു പിന്നിൽ വെണ്ണുടയാടയ്ക്കു പിന്നിൽ എത്തും പകലോന്റെ തങ്കക്കരങ്ങളി മഞ്ഞല ചാർത്തലിയിക്കാൻ എത്തും പകലോന്റെ തങ്കക്കരങ്ങളി മഞ്ഞല ചാർത്തലിയിക്കാൻ വർണ്ണാഭമീധരയ്ക്കൊന്നും തളിർക്കുവാൻ പൊൻകിരണങ്ങളേകുന്നു വർണ്ണാഭമീധരയ്ക്കൊന്നും തളിർക്കുവാൻ പൊൻകിരണങ്ങളേകുന്നു പൊൻകിരണങ്ങളേകുന്നു ഇന്നലെ സന്ധ്യയിൽ കത്തിയമർന്നങ്ങു സാഗരസീമയിൽ മുങ്ങി ഇന്നലെ

നിഷ്ഫലം കാത്തിരിക്കുന്നു. ഇല്ല തിരിച്ചു വരില്ലവനെങ്കിലും വല്ലാതെ മോഹിച്ചു പോയി. ഇല്ല തിരിച്ചു വരില്ലവനെങ്കിലും വല്ലാതെ മോഹിച്ചു പോയി.

മുറിഞ്ഞു ദർഭ പവിത്ര കുരുക്കിൽ പിണയുന്നു നീളുമീരാവിൻ്റെ ബാക്കി ദർഭ പവിത്ര കുരുക്കിൽ പിണയുന്നു നീളുമീരാവിൻ്റെ ബാക്കി പിണ്ഡങ്ങളോരോന്നുരുട്ടിയ കൈകളിൽ നീർത്തുള്ളിയെണ്ണം പറഞ്ഞു പിണ്ഡങ്ങളോരോന്നുരുട്ടിയ കൈകളിൽ നീർത്തുള്ളിയെണ്ണം പറഞ്ഞു നീർത്തുള്ളിയെണ്ണം പറഞ്ഞു ഉദകക്രിയാശേഷമുണ്ണുന്ന കാകനും പാഴ്ക്കിനാവിനും കറുപ്പ് ഉദകക്രിയാശേഷമുണ്ണുന്ന കാകനും പാഴ്ക്കിനാവിനും കറുപ്പ് എങ്കിലും ആശ്വാസമേകുന്നു മേനിയെ മൂടുമീ ചേലതൻ വെണ്മ എങ്കിലും ആശ്വാസമേകുന്നു മേനിയെ മൂടുമീ ചേലതൻ വെണ്മ മൂടുമീ ചേലതൻ.

0: ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി മീരാ ബാലു എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് സമുദ്രതീരം.
1: ബീച്ചിൽ ഇന്ന് തിരക്ക് കുറഞ്ഞത് നന്ദിനിയെ അത്ഭുതപ്പെടുത്തി. ഞായറാഴ്ച ദിവസം സാധാരണയായി ഇങ്ങനെയല്ലോ. വൈകുന്നേരങ്ങളിൽ കടൽക്കരയിലെ ജനത്തിന്റെ ഒഴുക്ക് തിരമാലകൾക്ക് പോലും വെല്ലുവിളിയാകാറുണ്ട്. ആ സമയത്ത് മണൽത്തരികളെ ചവിട്ടിമെതിച്ചുള്ള കാലടിപ്പാടുകൾ സമരമുഖങ്ങൾക്ക് തുല്യമാണ്. സന്ധ്യയാകാൻ ഇനി അധിക നേരമില്ലെന്ന് നന്ദിനി ഓർമ്മിപ്പിച്ചു. സന്ധ്യയ്ക്കാണല്ലോ സൂര്യൻ കടലിലേക്ക് മുങ്ങാങ്കുഴിയിടാറുള്ളത്. മുങ്ങിമറിഞ്ഞാലും പിറ്റേന്ന് പ്രഭാതത്തിൽ വെളിച്ചവുമേന്തി തിരികെ എത്തുന്ന പതിവെ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. മുങ്ങിമറയുന്ന സൂര്യൻ പിറ്റേന്ന് തിരികെ വന്നില്ലെങ്കിലോ? അത് ആളുകളിൽ ഉണ്ടാക്കുന്ന വിഭ്രാന്തി സങ്കല്പിച്ചപ്പോൾ നന്ദിനിയുടെ ചുണ്ടിൽ പുഞ്ചിരിച്ചായം തേച്ചു. സൂര്യനെയും പുരുഷന്മാരെയും താരതമ്യം ചെയ്യാൻ നന്ദിനിയുടെ മനസ്സ് ഉത്സാഹം കാട്ടി. സൂര്യനെപ്പോലെയല്ല പുരുഷന്മാർ പലരും. മുങ്ങിയാൽ പിന്നവർ പൊങ്ങാറില്ല. തന്റെ ജീവിതത്തിൽ അതിന്റെ ആവർത്തനം നടന്നുവെന്ന ചിന്ത അവളെ വല്ലാതെ ഒന്ന് ഞെരുക്കി. പുരുഷന്മാർ പോയാൽ പിന്നെ തിരിച്ചു വരാത്തവരല്ലേ? എന്തുകൊണ്ട് സൂര്യനാവാൻ ഇവർക്ക് കഴിയുന്നില്ല? അനിരുദ്ധിന്റെ മുഖമാണ് നന്ദിനിയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു കത്തിയത്. കോളേജ് ജീവിതത്തിൽ കൈകോർത്ത കാമുകൻ, എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു അയാൾ വാരി വിതറിയത്! അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അയാൾ നൽകിയ സ്വപ്നത്തിളക്കത്തിൽ താനും ഭ്രമിച്ചു. മുറപ്പെണ്ണിനെ കെട്ടി US പറക്കും മുമ്പ് അയാൾ തന്റെ മുന്നിലെത്തി. അയാൾ പറഞ്ഞ വാക്കുകൾ നെഞ്ചിനെ തുളച്ചാണ് കാതിലെത്തിയത്.
2: നന്ദിനി, നിന്നോടെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ വിധി അത് നമ്മളെ അകറ്റി.
1: ആ വിധി അതെന്നെ നിസ്സഹായനാക്കി കളഞ്ഞു. നന്ദിനി, നിനക്ക് ഞാൻ നന്മ നിറഞ്ഞ ഭാവി നേരുന്നു.
2: പോട്ടെ, ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ പുരുഷൻ തന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുങ്ങാങ്കുഴിയിടുന്നത് നിശ്ചലയായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ.
1: എന്തുകൊണ്ട് സൂര്യനാവാൻ ഇവർക്ക് കഴിയുന്നില്ല? കടപ്പുറം വിജനമാകാൻ തുടങ്ങി. ഇന്നെന്തേ ഇങ്ങനെ?
2: ഓ, അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആളുകളെല്ലാം അങ്ങോട്ടേക്കാണ് ഒഴുകിയത്.
1: കടൽക്കാറ്റ് തന്റെ മുടിയിഴകളെ തലോടിയപ്പോൾ അറിയാതെ വിഷ്ണുവിനെ അവൾ ഓർത്തു. തന്റെ മുടിയഴകിനെ എപ്പോഴും വിരലുകൾ കൊണ്ട് ലാളിച്ചിരുന്ന വിഷ്ണു.
2: വിഷ്ണു പറഞ്ഞു പറഞ്ഞാണ് തന്റെ മുടിക്ക് ഇത്ര അഴകുണ്ടെന്ന് അവൾ അറിഞ്ഞത്. തന്റെ മുടിയിലേക്ക് നടത്തുന്ന മറ്റുള്ളവരുടെ നേത്ര സമ്പർക്കം ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അങ്ങനെയാണ്.
1: നീ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല, ഒരു വർഷക്കാലം നിർത്താതെ എന്നും നൽകിയിരുന്ന മെസ്സേജ്. വിഷ്ണു ജർമ്മനിക്ക്

0: എന്ന വാർത്ത കോരിത്തരിപ്പോടെയാണല്ലോ ശ്രവിച്ചത്. ഞാൻ പോയി സെറ്റിലായ ശേഷം നമ്മുടെ വിവാഹം. വിഷ്ണുവിന്റെ വാക്ക് ആണൊരുത്തന്റെ ഉറപ്പായി നെഞ്ചിലേറ്റി. 3 മാസം കഴിഞ്ഞപ്പോൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത വിഷ്ണുവിന്റെ വിവാഹക്കുറി കണ്ട് താൻ തലചുറ്റി വീണുപോയി. ഉണർന്നത് മണിക്കൂറുകൾക്ക് ശേഷം. വിശ്വാസം വരാതെ വാട്സാപ്പിൽ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ജർമ്മനിക്ക് കൊണ്ടുപോയ അളിയന്റെ സഹോദരിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കേണ്ടി വന്നു. നന്ദിനി, നീ എന്നോട് ക്ഷമിക്ക്. ആ അടിക്കുറിപ്പ് വായിച്ചപ്പോൾ ചങ്കിടിപ്പ് നിലച്ചോ? മരിച്ചുപോയിരുന്നുവെങ്കിലെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിമിഷമായിരുന്നത്. ജീവിതത്തിലെ 2-ാമത്തെ പുരുഷനോടും പുച്ഛം തോന്നി. എന്തുകൊണ്ട് സൂര്യനവൻ ഇവർക്ക് കഴിയുന്നില്ല? 1 പിഴച്ചാൽ 3 എന്ന പഴമൊഴി മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. ഇനി മറ്റൊരു പുരുഷന്റെ പ്രണയപരീക്ഷണത്തിന് പ്രാണൻ വെച്ച് നീട്ടാൻ തയ്യാറല്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തന്റെ താൽപര്യം. പിന്നീട് അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമം. ഓഫീസിലുള്ള സഹപ്രവർത്തകരായ പുരുഷന്മാർ പലരും കാമുക വേഷമണിഞ്ഞ് വീഴ്ത്താൻ ഒരുങ്ങിയെത്തി. ആരോടും മമത കാണിക്കാതെ താൻ നിരന്തരം മുങ്ങാങ്കുഴുകി ഇട്ടു. അതുവരെയില്ലാത്ത കർക്കശക്കാരിയുടെ സ്വഭാവം തനിക്ക് അണിയേണ്ടി വന്നതും നന്ദിനി ഓർത്തു. ഗൌരവം നിറഞ്ഞ തന്റെ പെരുമാറ്റം കൊണ്ട് സഹപ്രവർത്തകർ അകലം പാലിച്ചു. അതുതന്നെയായിരുന്നു താൻ ഉദ്ദേശിച്ചതും. ഓഫീസിലെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തി ജോലി തുടരുമ്പോഴും ഗൌരവപ്രകൃതത്തിന് മാറ്റമുണ്ടായില്ല. ശരിക്കും താൻ ഈ ജീവിതം ആസ്വദിക്കുകയായിരുന്നില്ലേ? ഒരുതരം വിജയപ്രതികാര സുഖം. ചേച്ചി, കടല വേണോ? ആ ബാലികയുടെ ചോദ്യം നന്ദിനിയെ കടൽക്കരയിലേക്ക് തിരികെ എത്തിച്ചു. 10 രൂപയുള്ളൂ ചേച്ചി, 1 പൊതി മേടിക്ക് ചേച്ചി. നന്ദിനി ആ ബാലികയെ ശ്രദ്ധിച്ചു. 12 വയസ്സുള്ള പെൺകുട്ടി, എണ്ണമയമില്ലാതെ പാറിപ്പറന്ന് വളർന്നു കിടക്കുന്ന തലമുടി. എങ്കിലും ആ മുടിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിറം മങ്ങി അയഞ്ഞു തൂങ്ങിയ അവളുടെ ഉടുപ്പ്. അവളേക്കാൾ മുതിർന്ന ആരുടേതോ ആകാം. ദിനവുമുള്ള കടൽക്കരയിലെ വെയിലേറ്റ് അവളുടെ നിറം മങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവൾക്ക് ആകർഷണീയമായ ഒരു മുഖകാന്തിയും ശാരീരിക അഴുകുമുണ്ടെന്ന് നന്ദിനി തിരിച്ചറിഞ്ഞു. എവിടാ മോളെ വീട്? നന്ദിനിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ഒരു നിമിഷം അവൾ മൗനത്തിൽ നാവിനെ ബന്ധിച്ചു. അല്പസമയം കഴിഞ്ഞും തെല്ല് പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു, ദാ അവിടെയുള്ള ഒരു ഷെഡിലാ ഞാൻ താമസിക്കുന്നേ. അവൾ അകലേക്ക് വിരൽ ചൂണ്ടിക്കാട്ടി. അങ്ങകലെ നന്ദിനി ആ ഷെഡ് കണ്ടു. അത് വീടല്ല ചേച്ചി, എന്റെ അച്ഛനും അമ്മയും ആരാന്നും എനിക്കറിയത്തില്ല. മോള് പിന്നെ അവിടെ ആരുടെ കൂടാ താമസിക്കുന്നേ? എന്തോ അവളോട് എന്തെന്നില്ലാത്ത ഒരലിവ് തോന്നി നന്ദിനിക്ക്. അവൾ വീണ്ടും ഭയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ആ മണ്ണിൽ മുട്ടുകുത്തി നന്ദിനിയുടെ ചെവിയിൽ മന്ത്രിച്ചു, ചേച്ചി ആ ഷെഡിൽ ഞങ്ങളുടെ കൂടെയുള്ളത് വലിയ കുറെ ചേട്ടന്മാരാ. കുഞ്ഞായിരുന്നപ്പം എന്റെ എവിടുന്നോ തട്ടിക്കൊണ്ടു വന്നതാ. ഞാൻ ആരാണോ എവിടുത്തെയാണെന്നോ എനിക്കറിയത്തില്ല ചേച്ചി. എന്നോടൊപ്പം കുറെയേറെ പേരുണ്ട്. എല്ലാരെയും ഇതുപോലെ പിടിച്ചോണ്ട് വന്നതാ. അവളൊന്ന് തേങ്ങി. കടൽത്തിര ശക്തമായി അടിച്ചുയർന്നു. ആ ബാലികയുടെ നൊമ്പരത്തിന്റെ പ്രതീകം പോലെ കടൽ നൊന്തുപിടഞ്ഞു. കടലിനു മീതെ പറന്ന പക്ഷികൾ, ചിറകടിച്ച് കടലിനെ ആശ്വസിപ്പിക്കുന്നത് നന്ദിനി കണ്ടു. തന്റെ മനസ്സിലും കടലിന്റെ ഇരമ്പൽ അനുഭവിക്കുകയായിരുന്നു നന്ദിനി. ശാന്തതയിൽ നിന്നും അടിച്ചുയരുന്ന തിരകളെ സമ്മാനിക്കുന്ന കടൽ മനസ്സ് നന്ദിനിയിൽ രൂപപ്പെട്ടു. ചേച്ചി, കുറച്ചു കഴിഞ്ഞ് അവരെന്നെ വിൽക്കും. എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ചേച്ചിമാരെ കഴിഞ്ഞയാഴ്ച ആർക്കോ അവരെ വിറ്റു. തലച്ചോറിൽ ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് നന്ദിനിയുടെ കാതിലേക്ക് ആ കുട്ടിയുടെ വാക്കുകൾ വന്നു വീണത്. അങ്ങകലെ അവൾ പാർക്കുന്ന സ്ഥലത്തെയും 4 ചുറ്റും വളരെ സദ്യയോടെ നന്ദിനി വീക്ഷിച്ചു. ആ ബാലികയുടെ കയ്യിൽ നിന്നും 1 പൊതി കടല വാങ്ങി 10 രൂപ നൽകി. മോളെ, ദാ ചുവന്ന കാറ് കണ്ടോ? മോളൊന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ട് നടന്നോണം. ഞാൻ ഇവിടുന്ന് ഡോർ ഓപ്പൺ ചെയ്തോളാം. പുറകിലത്തെ സീറ്റിൽ കയറി താഴെ ഒളിച്ചിരുന്നോ. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. വേഗം പൊക്കോ. ആ പെൺകുട്ടിയുടെ മുഖത്ത് സൂര്യപ്രഭ പ്രതിഫലിച്ചു. അങ്ങകലെ കടലിന്റെ അതിരിൽ അസ്തമിക്കും മുമ്പുള്ള സൂര്യന്റെ നിറവർണ ശോഭ അത് കടലിനെ വെള്ളത്തിലും ചക്രവാളങ്ങളിലും സന്ധ്യാരാഗമായി തിരികെ. പെൺകുട്ടി കടല കടലെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാറിനരികിലേക്ക് നടന്നു. കാറിന്റെ മറവിലെത്തിയപ്പോൾ നന്ദിനി റിമോട്ട് ഉപയോഗിച്ച് ഡോറ് തുറന്നുകൊടുത്തു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ നന്ദിനി കടപ്പുറത്തുനിന്നും എഴുന്നേറ്റ് സൂര്യനെ പോലെ ആ പെൺകുട്ടിയുമൊത്ത് താനും മുങ്ങാങ്കുഴി ഇടുകയാണ്. തിരികെ എത്താത്ത മുങ്ങൽ. ഇപ്പോൾ സ്നേഹം നൽകാനും സ്വീകരിക്കുവാനും തനിക്കൊപ്പം ഒരു പെൺകുട്ടിയുണ്ട്. ജീവിതത്തിന് ആദ്യമായി അർത്ഥമുണ്ടായെന്ന തോന്നൽ. വഞ്ചകരായ പുരുഷന്മാരുടെ മേൽ വിജയം നേടിയ സന്തോഷത്തോടെ നന്ദിനി തന്റെ കാറിനെ ലക്ഷ്യമാക്കി പാദങ്ങൾ ശക്തിയായി അമർത്തി നടന്നു.
1: സമുദ്രതീരം മീരാബാലു എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി മുഹമ്മദ് കൊച്ചാലുമൂട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത സ്കൂൾ വിട്ട കുട്ടി.
2: സ്കൂൾ വിട്ട കുട്ടി വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മുറ്റം നിറയെ ആളുകൾ, ഉയർത്തിക്കിട്ടിയ ടാർപ്പ, കസേരകൾ. സ്കൂൾ വിട്ട കുട്ടി

0: വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മുറ്റം നിറയെ ആളുകൾ, ഉയർത്തിക്കെട്ടിയ ടാർപ്പ, കസേരകൾ. എന്നും ഉമ്മറപ്പടിയിൽ ശർക്കര ചേർത്ത് കുഴച്ച് അവൽപാത്രവുമായി കാത്തുനിൽക്കുന്ന അമ്മയെവിടെ? എന്നും ഉമ്മറപ്പടിയിൽ ശർക്കര ചേർത്ത് കുഴച്ച് അവൽപാത്രവുമായി കാത്തുനിൽക്കുന്ന അമ്മയെവിടെ? കുട്ടി അവൽമണം മണത്തു നോക്കി ബാഗ് ചുമലിൽ തൂക്കി ഉമ്മറവാതിൽക്കലെത്തി. കുട്ടി അവൽമണം മണത്തു നോക്കി ബാഗ് ചുമലിൽ തൂക്കി ഉമ്മറവാതിൽക്കലെത്തി. ചന്ദനത്തിരിയുടെ ഗന്ധം വരാന്തയുടെ ഒരു കോണിൽ കുമിഞ്ഞു പറക്കുന്നതും അതിനപ്പുറമായി കുറേയേറെ പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കണ്ണീർ വാർക്കുന്നതും കണ്ട് കുട്ടിക്ക് അത് തൊഴിലുറപ്പിലെ അമ്മയുടെ കൂട്ടുകാരെന്ന് ഓർമ്മ വന്നു. ചന്ദനത്തിരിയുടെ ഗന്ധം വരാന്തയുടെ ഒരു കോണിൽ കുമിഞ്ഞു പറക്കുന്നതും അതിനപ്പുറമായി കുറേയേറെ പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കണ്ണീർ വാർക്കുന്നതും കണ്ട് കുട്ടിക്ക് അത് തൊഴിലുറപ്പിലെ അമ്മയുടെ കൂട്ടുകാരെന്ന് ഓർമ്മ വന്നു. ഞാൻ വന്നിട്ടും അമ്മയെന്താണ് അവൽപാത്രവുമായി വരാത്തത്? അമ്മയ്ക്കേറെ ഇഷ്ടമുള്ള അച്ഛന്റെ മണമാണെപ്പോഴും നിനക്കെന്ന് പലവരും ഉമ്മിക്കാറുള്ള അമ്മയെന്താണെന്ന് ഓടി വന്ന് മുത്താത്തത്? അമ്മയ്ക്കേറെ ഇഷ്ടമുള്ള അച്ഛന്റെ മണമാണെപ്പോഴും നിനക്കെന്ന് പലവരും ഉമ്മിക്കാറുള്ള അമ്മയെന്താണെന്ന് ഓടി വന്ന് മുത്താത്തത്? ഉമ്മറച്ചുവരിൽ തൂങ്ങുന്ന അച്ഛന്റെ പടം നോക്കി നമ്മുടെ മോൻ വന്നു എന്ന് നിറകണ്ണിൽ വിതുമ്പുന്ന അമ്മയെന്താണെന്ന് അച്ഛനോട് കിന്നാരം പറയാത്തത്? ഉമ്മറച്ചുവരിൽ തൂങ്ങുന്ന അച്ഛന്റെ പടം നോക്കി നമ്മുടെ മോൻ വന്നു എന്ന് നിറകണ്ണിൽ വിതുമ്പുന്ന അമ്മയെന്താണെന്ന് അച്ഛനോട് കിന്നാരം പറയാത്തത്? പൊടിപിരണ്ട് നിറമങ്ങുന്ന ഉടുപ്പിൽ നിന്നെന്താണ് അഴിച്ചുമാറ്റി കിണർവക്കത്തെ ബക്കറ്റിൽ മുക്കിയിടാൻ അമ്മ വെപ്രാളപ്പെടാത്തത്? പൊടിപിരണ്ട് നിറമങ്ങുന്ന ഉടുപ്പിൽ നിന്നെന്താണ് അഴിച്ചുമാറ്റി കിണർവക്കത്തെ ബക്കറ്റിൽ മുക്കിയിടാൻ അമ്മ വെപ്രാളപ്പെടാത്തത്? പിന്നാമ്പുറത്തെ തൊഴുത്തിൽ മൂവന്തിക്ക് മുന്നേ പൈക്കിടാവിനെ അഴിച്ചു കെട്ടണം ഉണ്ണി, പെട്ടെന്ന് കഴിക്കൂ എന്ന് ചിണുങ്ങി അമ്മ എന്താണ് അവലുരുളകൾ വെച്ച് ഓമനിക്കാൻ വരാത്തത്? പിന്നാമ്പുറത്തെ തൊഴുത്തിൽ മൂവന്തിക്ക് മുന്നേ പൈക്കിടാവിനെ അഴിച്ചു കെട്ടണം ഉണ്ണി, പെട്ടെന്ന് കഴിക്കൂ എന്ന് ചിണുങ്ങി അമ്മ എന്താണ് അവലുരുളകൾ വെച്ച് ഓമനിക്കാൻ വരാത്തത്? കൃഷ്ണനെ തൊഴാനും പൊട്ടുതൊടിയിക്കാനും കുളിപ്പിക്കാൻ ധൃതി കാണിക്കാറുള്ള അമ്മ എന്താണെന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ മുതിരാത്തത്? കൃഷ്ണനെ തൊഴാനും പൊട്ടുതൊടിയിക്കാനും കുളിപ്പിക്കാൻ ധൃതി കാണിക്കാറുള്ള അമ്മ എന്താണെന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ മുതിരാത്തത്? അമ്മയെ തേടി വിളിച്ച കുട്ടി പിന്നാമ്പുറത്തൊഴുത്തിൽ പതിവില്ലാതെ പൈക്കിടാവ് നേരത്തെ കൂടണഞ്ഞതിൽ അരികിലായെത്തി. അമ്മയെ തേടി വിളിച്ച കുട്ടി മറുപടി കിട്ടാതെ പിന്നാമ്പുറത്തൊഴുത്തിൽ പതിവില്ലാതെ പൈക്കിടാവ് നേരത്തെ കൂടണഞ്ഞതിൽ അരികിലായെത്തി. പൈക്കിടാവിൻമിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് കുട്ടി അമ്മയെ നമ്മുടെ കിങ്ങിണിക്ക് കണ്ണുവയ്യ എന്ന് പുലമ്പി അമ്മയെ തേടി കിണറ്റിൻ വക്കത്തായുള്ള മറപ്പുരയെത്തി. പൈക്കിടാവിൻമിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് കുട്ടി അമ്മയെ നമ്മുടെ കിങ്ങിണിക്ക് കണ്ണുവയ്യ എന്ന് പുലമ്പി അമ്മയെ തേടി കിണറ്റിൻ വക്കത്തായുള്ള മറപ്പുരയെത്തി. അവിടെ കുറേ പെണ്ണുങ്ങൾ അമ്മയെ കുളിപ്പിക്കുന്നു, സോപ്പ് തേക്കുന്നു, തുടയ്ക്കുന്നു. അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും പേരെന്തിനാണ് അമ്മയ്ക്ക് പൗഡർ ഇടുന്നത്, ചന്തം കൊടുക്കുന്നത്, കുറി വരയ്ക്കുന്നത്? കുട്ടി തുറക്കാത്ത അമ്മയുടെ മിഴികളിലേക്ക്, നീട്ടാത്ത കൈകളിലേക്ക്, ചിരിക്കാത്ത മുഖത്തേക്ക് അമ്മേ എന്ന് വിളിച്ചു. ഉമ്മറച്ചുവരിൽ തൂങ്ങിയ അച്ഛന്റെ ഫോട്ടോ നിലത്ത് വീണു ചില്ലുപൊട്ടി ഒരു കാറ്റായി കുട്ടിക്കൊപ്പം അമ്മയുടെ മാറിലൊളിച്ചു.
1: അടുത്ത കവിത അമ്മക്കിനാവ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലയൺ എന്ന ചിത്രത്തിൽ ശ്വേതാ മോഹനും ഉദിത് നാരായണനും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വിട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ ടിവികെയ്ക്കായി. ബിസികെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എംഎൽഎമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ടിവികെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണറെ കാണും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. ഡിആർഡിഒയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. താരയുടെ വിജയത്തിനായി പ്രവർത്തിച്ച ഡിആർഡിഒ, ഐഎഎഫ്, ഡിസിപിപി സംഘങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആയുധങ്ങളെ കൂടുതൽ ദൂരങ്ങളിൽ നിന്നുപോലും വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയാണ് താരയുടെ ലക്ഷ്യം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6 സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ പേരിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തരൂർ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നതായി തെറ്റായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. തരൂരിന്റെ അവകാശങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം ഐമനം പഞ്ചായത്തിലെ 20 വാർഡിൽ സ്വകാര്യ വ്യക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷനെടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. 1 20 വാർഡിൽ ജലനിധിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത്. ആകാശവാണിയുടെ 90 വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദിയും ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിനും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ വേനൽ മഴ കണക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 90 എന്ന നിലയിലാണ്. എരുമേലി ചരളയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 മരിച്ചു, 2 പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ എ.ജെ. സുരേഷ്, എരുമേലി തെങ്ങുംതോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: ഇനി ഗൗതം ദാസ് ഗുപ്ത ഗിറ്റാറിൽ വായിച്ച ഒരു ഗാനം കേൾക്കാം.

0: swearing-in tomorrow morning at Kolkata's Brigade Parade Ground. TVK Chief C. Joseph Vijay gets support from Congress, VCK, IUML and left parties to take oath as Tamil Nadu Chief Minister tomorrow. Supreme Court expresses concern over rising drug menace in Punjab, calls for fundamental shift in state's policy and nab major traffickers. India and Singapore agree to enhance information sharing in countering terrorism. And in archery, Simranjeet Kaur advances to semi-final of the women's recurve event at World Cup Stage 2 in Shanghai. For details of this stories and more, log on to our website, newsonair.gov.in and News on AIR app. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലമാകട്ടെ പ്രവചനാതീതവുമാണ്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചത്? കാലാവസ്ഥാ വ്യതിയാനമെന്ന ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനമെന്ന് ലളിതമായി വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസരിക്കുന്ന സൗരോർജം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിച്ചതിന് ശേഷം ദീർഘ തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ഭൗമ വികിരണത്തെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇത് ഗ്രീൻഹൌസ് പ്രഭാവത്തിന് കാരണമാകുന്നു. ഗ്രീൻഹൌസ് പ്രഭാവത്തിനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിലടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. ഭൗമവികിരണത്തെ ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തി അന്തരീക്ഷ താപനില ഉയരാൻ പ്രേരിപ്പിക്കുന്നു. ഓസോൺ പാളിയുടെ നാശം. ചില വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന രാസവസ്തുക്കൾ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലുള്ള ഓസോൺ പാളിയെ നശിപ്പിക്കുകയും അതുവഴി സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വനനശീകരണം. വനനശീകരണം ആഗോള താപനത്തിലേക്കും ഹരിതഗൃഹ പ്രഭാവത്തിലേക്കും നയിക്കുന്ന മറ്റൊരു കാരണമാണ്. മരങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നതിനായി, അതായത് പ്രകാശ സംശ്ലേഷണത്തിനായി, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ഒരു പ്രധാന ഹരിതഗൃഹവാതകമാണ്. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകത്തെ ആഗിരണം ചെയ്യാനുള്ള സ്വാഭാവിക സംവിധാനം ഇല്ലാതാകുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. മരങ്ങൾ അവയുടെ തടിയിലും വേരുകളിലും ഇലകളിലും വലിയ അളവിൽ കാർബൺ സംഭരിച്ച് വച്ചിട്ടുണ്ട്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്യുമ്പോൾ ഈ സംഭരിക്കപ്പെട്ട കാർബൺ ഓക്സിജനുമായി ചേർന്ന് വീണ്ടും കാർബൺ ഡയോക്സൈഡായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ഹരിതഗൃഹവാതക പുറന്തള്ളലിന്റെ വലിയൊരു ശതമാനം വനനശീകരണം വഴിയാണ് സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുമ്പോൾ അവ ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ച ശേഷം തിരികെ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകങ്ങൾ ആ ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്ന ചൂട് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മരങ്ങൾ അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യുന്ന സിങ്കുകളായി പ്രവർത്തിക്കുന്നു. അവ ഇല്ലാതാകുന്നതോടെ അന്തരീക്ഷം കൂടുതൽ ചൂടാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും വലിയൊരു കാരണമാകുന്നു. പ്ലാസ്റ്റിക് നേരിട്ട് അന്തരീക്ഷ

സമയത്തിലേക്ക് വാതകങ്ങൾ പുറന്തള്ളുന്നില്ലെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം മുതൽ നശീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. നിർമ്മാണവേളയിലെ മലിനീകരണം. പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുമാണ്. ഇവ സംസ്കരിച്ച് പ്ലാസ്റ്റിക്കാക്കി മാറ്റുന്ന ഫാക്ടറികളിൽ വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. പുറന്തള്ളപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, സൂര്യപ്രകാശമേറ്റ് കിടക്കുമ്പോൾ അവ പതുക്കെ വിഘടിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ മീഥെയ്ൻ, എഥിലിൻ എന്നീ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തു വരുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്ലാസ്റ്റിക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഈ വാതകങ്ങളുടെ അളവും വർദ്ധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കത്തിക്കുന്നത് അതീവ അപകടകരമാണ്. ഇത് വായുവിൽ വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡും മറ്റ് വിഷവാതകങ്ങളും കലരാൻ ഇടയാക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിന് നേരിട്ട് പങ്കുവഹിക്കുന്നു. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടുത്തെ സൂക്ഷ്മ സസ്യങ്ങളുടെയും പ്ലാങ്ക്ടണുകളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രത്തിലെ ഈ സസ്യങ്ങളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ ആഗിരണം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം കാരണം ഇവയുടെ എണ്ണം കുറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചുരുക്കത്തിൽ, പ്ലാസ്റ്റിക് ഒരു കാർബൺ തീവ്രമായ ഉൽപ്പന്നമാണ്. പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് വഴി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ആഗോള താപനം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ താപനില ഉയരുന്നതോടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ ഹിമപാളികളും ഹിമാലയം പോലുള്ള പർവ്വത നിരകളിലെ മഞ്ഞും അതിവേഗം ഉരുകുന്നു. ഇത് ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാതാകാൻ കാരണമാകുന്നു. മഞ്ഞുരുകി ഒഴുകിയെത്തുന്ന വെള്ളം സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയർത്തുന്നു. ഇത് തീരദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനും കടലാക്രമണം വർദ്ധിക്കാനും ചെറിയ ദ്വീപുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകാനും കാരണമാകും. ആഗോള താപനം കാലാവസ്ഥയുടെ ക്രമം തെറ്റിക്കുന്നു. ഇതിന്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴ അഥവാ ക്ലൗഡ് ബേസ്റ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ മഴ തീരെ കുറയുകയും കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുകയും ചെയ്യുന്നു. സമുദ്ര താപനില ഉയരുന്നത് ചുഴലിക്കാറ്റുകളുടെ ശക്തിയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന മാറ്റം താങ്ങാൻ കഴിയാതെ പല സസ്യങ്ങളും ജന്തുക്കളും വംശനാശ ഭീഷണി നേരിടുന്നു. ഉദാഹരണത്തിന് സമുദ്രത്തിലെ പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് കടൽ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ചൂടുകൂടുന്നത് വഴി സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ കൊതുക് തുടങ്ങിയ പ്രാണികൾ വഴി പകരുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇത് കാരണമാകാറുണ്ട്. അമിതമായ ചൂടും വരൾച്ചയും കാടുകളിൽ തീ പടരാനും സാധ്യത ഉണ്ടാകുന്നു. ഇത് വന്യജീവികളുടെ നാശത്തിനും അന്തരീക്ഷത്തിൽ കൂടുതൽ കാർബൺ പുറന്തള്ളാനും ഇടയാക്കുന്നു. ചുരുക്കത്തിൽ, ആഗോളതാപനം കേവലം ചൂടുകൂടുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ആഗോളതാപനം കുറയ്ക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും വ്യക്തിഗതമായ തലത്തിലും ആഗോളതലത്തിലും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്കായി ഭൂമിയെ കരുതിവെക്കാൻ സ്വീകരിക്കാവുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവരുന്നത്. ഇതിനു പകരമായി പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയിലേക്ക് മാറുന്നത് അന്തരീക്ഷം മലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴി അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. നഗരങ്ങളിൽ മിയാവാക്കി മാതൃകയിലുള്ള ചെറു കാടുകൾ വച്ചുപിടിപ്പിക്കുന്നത് പ്രാദേശികമായി താപനില കുറയ്ക്കാൻ സഹായിക്കും. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനായി നാം വൈദ്യുതിയുടെ ഉപയോഗം

അടയ്ക്കാൻ ശ്രദ്ധിക്കണം. ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. 3R തത്വം പാലിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ 3R തത്വം എന്ന് നോക്കാം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണ് അവ. റെഡ്യൂസ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. റീയൂസ്, വീണ്ടും ഉപയോഗിക്കുക. വലിച്ചെറിയുന്നതിന് മുൻപ് വസ്തുക്കൾ പുനരുപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റീസൈക്കിൾ, പുനഃചംക്രമണം, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള താപനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി അഥവാ ഗ്രീൻ ലൈഫ് സ്റ്റൈൽ ശീലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് എൽനിനോ. എന്താണ് എൽനിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യഭാഗത്തും കിഴക്ക് ഭാഗത്തുമുള്ള ഉപരിതല ജലം അസാധാരണമായ രീതിയിൽ ചൂടാകുന്ന പ്രതിഭാസമാണ് ഇത്. സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു എന്നാണ് ഈ വാക്കിനർത്ഥം. ഡിസംബർ മാസത്തോട് ഇത് പ്രത്യക്ഷപ്പെടുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റ് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വീശാറുള്ളത്. എന്നാൽ എൽനിനോ സമയത്ത് ഈ കാറ്റിന്റെ വേഗത കുറയുകയോ ദിശ മാറുകയോ ചെയ്യുന്നതായി കാണാം. ഇതിന്റെ ഫലമായി സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്കോട്ട്, അതായത് അമേരിക്കൻ തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഇത് ആഗോളതലത്തിൽ തന്നെ കാറ്റിന്റെ ഗതിയെയും മഴയുടെ ലഭ്യതയെയും മാറ്റിമറിക്കുന്നു. എൽനിനോ കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ എൽനിനോ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. കാലവർഷത്തിലെ കുറവ്. കേരളത്തിൽ ലഭിക്കേണ്ട ഇടവപ്പാതി അഥവാ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ എൽനിനോ പലപ്പോഴും ദുർബലപ്പെടുത്താറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മഴ കുറയാനും വരൾച്ചയ്ക്കും ഇത് കാരണമായി തീർന്നു. കഠിനമായ ചൂട്. എൽനിനോ വർഷങ്ങളിൽ കേരളത്തിൽ ചൂട് സാധാരണയേക്കാൾ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതും മേഘങ്ങൾ കുറവാകുന്നതും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇത് ഉഷ്ണതരംഗങ്ങൾക്കും ഇടയാക്കുന്നു. തുലാവർഷത്തിലെ വ്യതിയാനങ്ങൾ. കാലവർഷം കുറയ്ക്കുന്ന എൽനിനോ ചില മാസങ്ങളിൽ തുലാവർഷത്തെ അമിതമായി വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായി തീരുന്നു. മഴയുടെ ലഭ്യതയിലുണ്ടാകുന്ന കുറവും അമിതമായ ചൂടും കേരളത്തിലെ നെൽകൃഷിയെയും കുരുമുളക്, കാപ്പി തുടങ്ങിയ തോട്ടവിളകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ജലസ്രോതസ്സുകൾ വറ്റുന്നതിനാൽ കുടിവെള്ളക്ഷാമത്തിന് ഇത് വഴിവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എൽനിനോ കേരളത്തിന് ഒരു വരൾച്ചാ മുന്നറിയിപ്പ് പോലെയാണ്. കൃത്യമായ മഴ ലഭിക്കാതെ വരുന്നതും അന്തരീക്ഷ താപനില ഉയരുന്നതും നമ്മുടെ ജൈവ വൈവിധ്യത്തെയും ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവനാഡി നമ്മുടെ കാലവർഷമാണ്. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ അത് ആഗോളതലത്തിലുള്ള വായു സഞ്ചാരത്തെ ബാധിക്കുകയും ഇതിന്റെ ഫലമായി ഇന്ത്യയിലേക്ക് വീശേണ്ട മഴമേഘങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റിന്റെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എൽനിനോ കേരളത്തിൽ ധാരാളം ലഭിക്കേണ്ട മഴ 10% മുതൽ 20% വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുന്നത് മാത്രമല്ല എൽനിനോ സൃഷ്ടിക്കുന്ന പ്രശ്നം. മേഘങ്ങൾ കുറയുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കുകയും അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും ചെയ്യുന്നു. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ചൂട് ജനുവരിയിൽ തന്നെ തുടങ്ങാൻ ഇത് കാരണമാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇത്തരം ആഗോള പ്രതിഭാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട വസ്തുത, എൽനിനോ എന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമായ ആഗോള താപനം ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മഴ ലഭിക്കുന്ന സമയത്ത് പരമാവധി ജലം മണ്ണിലേക്ക് ഇറക്കിവിടാനും മഴക്കുഴികൾ നിർമ്മിക്കാനും ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചനത്തിനനുസരിച്ച് കൃഷിരീതികളിൽ മാറ്റം വരുത്തുക. പ്രാദേശികമായി ചൂട് കുറയ്ക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. പ്രകൃതിയുടെ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി നമ്മൾ
മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി

0: കൈമാറാൻ നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.